പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി കേൾക്കാം പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയാറുണ്ട്. എന്നെക്കൊണ്ട് കഴിയാത്ത കാര്യം ചെയ്യിപ്പിക്കുക. ഒരു കാര്യം ഒരാൾ ചെയ്യണമെങ്കിൽ വ്യത്യസ്ത ഘടകങ്ങൾ ചേർന്ന് വരണം. പ്രവൃത്തിയെക്കുറിച്ചുള്ള അറിവും ഇഷ്ടവും താല്പര്യവും ഉണ്ടാകണം. തനിക്ക് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയണം. അറിയാനും പ്രവർത്തിക്കാനുമുള്ള സാഹചര്യവും ആവേശവും ഉണ്ടാകണം. ഇതൊന്നുമില്ലാത്ത ഒരാൾ ഏതെങ്കിലും പ്രവൃത്തിയിലേർപ്പെട്ടാൽ ഫലവത്താവുകയില്ല. വിമർശനവും കുറ്റാരോപണവും ഒരുപക്ഷെ ആ വ്യക്തിയെ തന്നെ തകർക്കും. ഇതൊന്നുമില്ല എന്ന് കരുതി ഒരാൾ മണ്ടനോ ബുദ്ധിശേഷി കുറവുള്ളതോ പ്രവർത്തനശേഷി ഇല്ലാത്തതോ അല്ല. ആ വ്യക്തിയുടെ കർമ്മമേഖല അതല്ല എന്നതാണ് സത്യം. തൻ്റെ കർമ്മമേഖല തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അവകാശവും ഉത്തരവാദിത്വവും അവരവർക്കാണ്. അത് ബോധ്യമുണ്ടായാൽ ആരും കല്ലെടുപ്പിക്കില്ല. ശരിയല്ലേ? സ്വയം അറിഞ്ഞ് അഭിരുചിക്കനുസൃതമായി പ്രവർത്തന മേഖല തിരഞ്ഞെടുക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ പുതുമഴ പെയ്യുമ്പോൾ എന്ന കവിത കേൾക്കാം. ആലാപനം മഞ്ജുള. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിക്കുന്ന രാമകഥ ഗാനലയം. 23 ദിവസമായ ഇന്ന് അധ്യാത്മ രാമായണം യുദ്ധകാന്ഡത്തിലെ ശുഗബന്ധനം സേതുബന്ധനം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു പ്രീത കുറ്റ്യാട്ടൂർ. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 പാട്ടും പൊരുളും, അവതരണം ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം. ഇതിൽ ചലച്ചിത്ര നടി ജോമോളിന്റെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ രണ്ടാം ഭാഗം. അവതരണം ചന്ദ്രലേഖ മല്ലിശ്ശേരി. 10:00 വളയം. ഉച്ചയ്ക്ക് 12:15 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിച്ച രാമകഥ ഗാനലയം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീതരംഗം. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേര. ഇതിൽ രാവണനെ കുറിച്ച് കേൾക്കാം. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ കവിത പുതുമഴ പെയ്യുമ്പോൾ ആലപിക്കുന്നു മഞ്ജുള.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാലാമണി അമ്മയുടെ പുതുമഴ പെയ്യുമ്പോൾ എന്ന കവിത. ആലപിച്ചത് മഞ്ജുള. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം. നമ്മുടെ എല്ലാ നിരാശകളിലും പ്രതിബന്ധങ്ങളിലും നമ്മെ കാണുന്ന ശക്തിയാണ് നിശ്ചയദാർഢ്യം. വിജയത്തിന്റെ അടിസ്ഥാനമായ നമ്മുടെ ഇച്ഛാശക്തി വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കുന്നു.
2: ചരിത്രപഥം. ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ഓഗസ്റ്റ് 8 ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 8 വർഷത്തിലെ 220 ദിനമാണ്. ഓഗസ്റ്റ് 8 ലോക വീഡിയോ ഗെയിം ദിനമായി ആചരിക്കുന്നത്. ഓഗസ്റ്റ് 8 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1497 വാസ്കോഡാഗാമ ഇന്ത്യയിലേക്കുള്ള പര്യടനം ആരംഭിച്ചു. 1889 വാൾസ്ട്രീറ്റ് ജേണൽ പ്രസിദ്ധീകരണം ആരംഭിച്ചു. 1942 ബോംബെയിൽ നടന്ന സമ്മേളനമാണ് ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. 1945 US പ്രസിഡന്റ് ട്രൂമാൻ UN ചാർട്ടറിൽ ഒപ്പുവച്ചു. 1947 പാകിസ്ഥാൻ ദേശീയ പതാക അംഗീകരിച്ചു. 1949 ഭൂട്ടാൻ സ്വതന്ത്ര രാജഭരണത്തിന് കീഴിലായത്. 1960 ഐവറി കോസ്റ്റ് സ്വതന്ത്ര രാജ്യമായി. 1974 അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ രാജി പ്രഖ്യാപിക്കാനിടയായ വാട്ടർഗേറ്റ് സംഭവമുണ്ടായി. 1983 പ്രഥമ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. 1967 ആസിയാൻ രൂപീകൃതമായി. 1985 ഇന്ത്യയുടെ ധ്രുവ ആണവ പര്യവേക്ഷണ റിയാക്ടർ പ്രവർത്തനം ആരംഭിച്ചു. 2008 29 ഒളിമ്പിക്സ് ചൈനയിലെ ബീജിംഗിൽ ആരംഭിച്ചു. GST ബില്ലിന് പാർലമെന്റ് അംഗീകാരം ലഭിച്ചത് 2016. മഹാവീരചക്രം നേടിയ ആദ്യ മലയാളി ക്യാപ്റ്റൻ ഫിലിപ്പോസ്, ടെന്നിസ് രാജാവ് എന്നറിയപ്പെടുന്ന സ്വിസ് താരം റോജർ ഫെഡറർ തുടങ്ങിയവരുടെ ജന്മദിനവും അമേരിക്കൻ എഴുത്തുകാരി എല്ലൻ റാസ്കിന്റെ ചരമദിനവും ഓഗസ്റ്റ് 8.
2: ചരിത്രപഥം. ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, മട്ടന്നൂർ. ഫോം 0490247140, 7225900118.
4: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ, പാലയോട്. ഫോൺ 8075175647.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. കേരളത്തിലെ നിർദ്ദിഷ്ട 3-4 റെയിൽപാതകൾക്കുള്ള വിശദ പദ്ധതി രേഖ അടുത്ത വർഷം മാർച്ചോടെ പൂർത്തിയാക്കും. സ്ഥലം വിട്ടുകിട്ടിയാൽ 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാവുമെന്നാണ് ദക്ഷിണ റെയിൽവേയുടെ കണക്കുകൂട്ടൽ. ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് 3-4 പാതകളുടെ നിർമ്മാണവും തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്കുള്ള 3 പാതയുടെ നിർമ്മാണവും നടക്കും. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോയമ്പത്തൂരിലേക്കും കണ്ടെയ്നറുകൾ അടങ്ങിയ ചരക്കു തീവണ്ടി സർവീസ് നടത്തണമെങ്കിൽ 3-4 പാതകളുടെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കേണ്ടതുണ്ട്. നീറ്റ് UG ചോദ്യക്കടലാസ് ചോർത്താൻ ആസൂത്രിത ശ്രമങ്ങളുണ്ടായെന്നും ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും CBI കണ്ടെത്തൽ. ചോദ്യം തയ്യാറാക്കിയ NTA സംഘത്തിലുള്ളവരും തട്ടിപ്പിലുൾപ്പെട്ടതായി ഡൽഹി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. NTAയുടെ 3 വിഷയവിദഗ്ധരടക്കം 13 പേരെ പ്രതിയാക്കിയാണ് പ്രത്യേക CBI കോടതിയിൽ കുറ്റപത്രം നൽകിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ, സൌദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചു. 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരായ സായുധ ആക്രമണം എല്ലാവർക്കുമെതിരായ ആക്രമണമായി കണക്കാക്കി ഒന്നിച്ചു പ്രതികരിക്കുമെന്നാണ് പ്രധാന വ്യവസ്ഥ. ജില്ലയുടെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. എല്ലാ പ്രദേശങ്ങളിലും വ്യാഴാഴ്ച രാത്രി മുതൽ മഴയുണ്ടെങ്കിലും ചെമ്പേരി, അയ്യൻകുന്ന്, ആറളം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അതിശക്തമായ മഴ തുടരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:30 വരെയുള്ള 7 മണിക്കൂറിൽ

ചെമ്പേരിയിലാണ് സംസ്ഥാനത്ത് തന്നെ കൂടുതൽ മഴ പെയ്തത്. 96 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഉദയഗിരി വില്ലേജിലെ താബോർ താളിപ്പാറ മേഖലയിൽ നേരിയ രീതിയിൽ ഉരുൾപൊട്ടി. തുടർന്ന് 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഓഗസ്റ്റ് 1 ഉരുൾപൊട്ടിയ ഭാഗത്ത് തന്നെയാണ് ഇന്നലെ ഉച്ചയോടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായത്. കനത്ത മഴയ്ക്കുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചു. സ്പെഷ്യൽ ക്ലാസ് ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപനം. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി ബാധകമാണ്. കാലവർഷക്കെടുതിയിൽ 6 ദിവസത്തിനിടെ ജില്ലയിൽ 4 കോടിയിലേറെ രൂപയുടെ കൃഷിനാശമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ. മലയോര പഞ്ചായത്തുകളിലാണ് നാശം കൂടുതൽ. ഓണം സീസണിൽ റെയിൽവേ 112 തീവണ്ടികൾ ഓടിക്കും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെയാണ് സർവീസ്. ദക്ഷിണ റെയിൽവേയിൽ നിന്ന് മറ്റ് സോണുകളിലേക്ക് 16 സർവീസും നടത്തും. കഴിഞ്ഞ വർഷം ആകെ 55 ഓണ സർവീസുകളാണ് നടത്തിയിരുന്നത്. ആഭ്യന്തരമന്ത്രി സഭയിൽ നിന്ന് തുടർച്ചയായി വിട്ടുനിൽക്കുന്നതിലുള്ള പ്രതിപക്ഷ വികാരം അമിത്ഷായെ അറിയിക്കണമെന്ന് വ്യാഴാഴ്ച പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ നിർദ്ദേശം നൽകിയെങ്കിലും ഇന്നലെയും അമിത്ഷാ എത്തിയില്ല. രാജ്യസഭാ അധ്യക്ഷൻ നൽകിയത് നിർദ്ദേശമല്ലെന്നും അദ്ദേഹത്തിന് നിരീക്ഷണമായിരുന്നുവെന്നും റിജു അവകാശപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി R രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചെന്ന ആരോപണത്തിൽ നടപടിയുണ്ടാകും. റവന്യൂ വകുപ്പിൽ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ പേരിലാകും നടപടിയെന്നാണ് സൂചന. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഫ്രീസർ സൌകര്യമില്ലാത്ത ആംബുലൻസിലാണ് തൃശൂർ ചാവക്കാട് വരെ രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയത്. ഇത് വിവാദമായതോടെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ADMനെ കലക്ടർ ചുമതലപ്പെടുത്തിയിരുന്നു. മൃതദേഹം കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് കലക്ടർ P വിഷ്ണുരാജ് സമ്മതിച്ചു. കണ്ണൂരിൽ വെള്ളപ്പൊക്കത്തിൽപ്പെട്ടയാളെ ജീവൻ മറന്ന് രക്ഷപ്പെടുത്തിയ തിരുവനന്തപുരം സ്വദേശി R രാജേഷിന് ഹൈക്കോടതിയുടെ സല്യൂട്ട്. ധീരനായ രാജേഷിനെ സല്യൂട്ട് ചെയ്യുന്നതോടൊപ്പം കുടുംബത്തിന്റെ പ്രാർത്ഥനയിലും പങ്കാളിയാകുന്നുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. രാജസ്ഥാനിലെ കോട്ടയിലെയും ഉത്തരാഖണ്ഡിലെ ഡെഹ്റാഡൂണിലെയും വിദ്യാർത്ഥി സംവാദങ്ങൾക്ക് ശേഷം മൂന്നാമത്തെ പരിപാടിക്കായി കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഇന്ന് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ കായസ്ഥ പാഠശാല ട്രസ്റ്റിനു കീഴിലുള്ള KP കോളേജ് മൈതാനത്തിൽ വൈകിട്ട് 7 ഛാത്രം കി ഗൂഞ്ച് വിദ്യാർത്ഥികളുടെ ആരവം പരിപാടി നടക്കും. ഝാർഖണ്ഡിലെ വിവിധ റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ ആരോപിച്ച് ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ 14 ദിനത്തിൽ ചർച്ചയ്ക്ക് സന്നദ്ധമായി മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ സർക്കാരിനെ നേരിട്ട് അറിയിക്കാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും വീടുകളിലും സ്ഥാപനങ്ങളിലുമുണ്ടായ മാലിന്യത്തിന്റെ കണക്കെടുപ്പ് വെള്ളമിറങ്ങി 48 മണിക്കൂറിനകം നടത്തണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം. മഴക്കെടുതിയെ തുടർന്ന് മാറി താമസിച്ചവരുടെ വീടുകളിലെ ചെളിയും മാലിന്യവും നീക്കേണ്ടതും വാസയോഗ്യമാക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നത് നിർത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ എതിർപ്പ് ശക്തമാക്കിയ പ്രതിപക്ഷം. വയോജനങ്ങൾക്കും എതിർപ്പുണ്ട്. പൂർണമായും കിടപ്പിലായ രോഗികൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും ബാങ്ക് അക്കൌണ്ട് മുഖേന പെൻഷൻ നൽകുമെന്നാണ് ധനവകുപ്പിന്റെ പുതിയ ഉത്തരവ്. വയനാടടക്കമുള്ള മേഖലയിൽ മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സ്വീകരിക്കുന്ന ദീർഘകാല നടപടികൾ അറിയിക്കാൻ സർക്കാർ 2 സമയം തേടി. ഹ്രസ്വകാല നടപടികൾ സ്വീകരിച്ചതായും അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടാണ് ജസ്റ്റിസ് ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് AK പ്രീതിയും അടങ്ങിയ ബെഞ്ച് വിഷയം പരിഗണിക്കുന്നത്. PSCക്കുനേരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ച് സെക്രട്ടറിയുടെ വിശദീകരണ കുറിപ്പ്. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയുടെ മൂല്യനിർണയത്തിലുണ്ടായ പിഴവിന്റെ പേരിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ച് PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുന്നതായി കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു. പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കി തൃശൂരിൽ എന്ന സംശയം. പന്നിയങ്കരാൾ ടോൾ പ്ലാസയിലൂടെ അർജുൻ കാർ ഓടിച്ചു പോകുന്നതിന്റെ CCTV ദൃശ്യം പോലീസിന് കിട്ടി. അതിനിടെ സഹോദരൻ അഖിലനെ തേക്കിൻകാട് മൈതാനത്തുനിന്ന് സിറ്റി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രൊഫഷണലുകളുടെയും ബിസിനസ്സുകാരുടെയും വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്യുന്നത് വർദ്ധിക്കുന്നെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ്, ആശയവിനിമയം എന്നീ സന്ദേശങ്ങളെന്ന വ്യാജേനയാണ് ഹാക്കിംഗ്.

0: അധ്യാപകർ ചോർത്തിയ ചോദ്യങ്ങൾ ഇടനിലക്കാർ വഴി കോച്ചിംഗ് കേന്ദ്രങ്ങളിലേക്കും പിന്നീട് വിദ്യാർത്ഥികളിലേക്കും എത്തിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടാണ് ഇതുവഴി നടന്നത്. ഭക്ഷ്യസുരക്ഷയ്ക്കൊപ്പം സാമൂഹിക നീതിയും നടപ്പാകണമെന്നാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ്. ഗോത്രവർഗ ഉന്നതികളിലേക്ക് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ടെത്തിക്കാനുള്ള സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ KSRTC ഡിപ്പോയുടെ വികസനത്തിന് ആവശ്യമായ സമഗ്ര പദ്ധതി തയ്യാറാക്കി മന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് TA മോഹനൻ MLA അറിയിച്ചു. പ്രശ്നങ്ങൾ ജീവനക്കാരുമായി കൂടിയാലോചിച്ച് വിശദമായ പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് ട്രാൻസ്പോർട്ട് ഓഫീസറെയും ഡിപ്പോ എഞ്ചിനീയറെയും ചുമതലപ്പെടുത്തി. നാടകപ്രതിഭ ഡോക്ടർ ഷിബു S. കൊട്ടാരം അന്തരിച്ചു. ഉരുവച്ചാലിൽ ഒരുങ്ങുന്ന കലാ സാംസ്കാരിക സമുച്ചയം ഡിഫറന്റ് ആർട്സ് സെന്റർ ആൻഡ് കൾച്ചർ കോംപ്ലക്സിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ VK Sanoj MLA നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കുന്നതിനായി സാംസ്കാരിക വകുപ്പ് 5 കോടി രൂപ അനുവദിച്ചിരുന്നു. ഉരുവച്ചാൽ കോട്ടക്കാണിക്കുന്നിൽ നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ്സിൽ ചാമ്പ്യനായി ഇന്ത്യയുടെ R. പ്രജ്ഞാനന്ദ. ഒരു റൌണ്ട് മത്സരം ബാക്കി നിൽക്കെ മൊത്തം 23.5 പോയിന്റ് നേടിയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ജേതാവായത്. ലോക U20 അത്ലറ്റിക്സിൽ ദേശീയ റെക്കോർഡ് തകർത്ത പ്രകടനവുമായി മലയാളി താരം മുഹമ്മദ് അഷ്ഫാഖ്. 400 മീറ്റർ ഫൈനലിൽ 45.81 സെക്കൻഡിൽ ഓടിയാണ് അഷ്ഫാഖ് തന്റെ തന്നെ റെക്കോർഡ് മെച്ചപ്പെടുത്തിയത്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യൻ ബൌളർമാർക്ക് നിരാശ. ത്രിദിന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ശ്രീലങ്ക ക്രിക്കറ്റ് 11 8 വിക്കറ്റിന് 363 റൺസ് എടുത്ത് കരുത്ത് കാട്ടി. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം S സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ S സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
3: അച്ഛനെന്ന ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
4: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
1: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
5: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
1: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
6: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
7: വേട്ടക്കൊരു മകൻ തമ്പുരാനെ.
8: കർക്കടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 August 12

കർക്കിടക വാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.

രാമകഥ ഗാനലയം 23-ാം ദിവസമായ ഇന്ന് അധ്യാത്മ രാമായണം യുദ്ധകാണ്ഡത്തിലെ ശുഗബന്ധനം, സേതുബന്ധനം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു പ്രീത രവീന്ദ്രൻ കുറ്റിയാട്ടൂർ.

ഹനുമാൻ രാത്രിയിൽ തന്നെ സൂക്ഷ്മ ശരീരനായി ലങ്കാപുരിയിൽ പ്രവേശിച്ച് സീതാദേവിയെ അന്വേഷിച്ചു നടന്നു. കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ പടവുകളോടുകൂടിയ നാനാപക്ഷി മൃഗാദികൾ നിറഞ്ഞ അശോകവനയിൽ പ്രവേശിച്ച് ഓരോ വൃക്ഷത്തിന്റെയും ചുവട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവിടെ ശിംശിപാവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഭൂമിയിൽ ഇറങ്ങി വന്ന ഒരു ദേവസ്ത്രീയെപ്പോലെ രാക്ഷസികളുടെ മധ്യത്തിലിരിക്കുന്ന സീതാദേവിയെ ദർശിച്ചു. ആ സമയത്ത് അന്തപുരത്തിന്റെ പുറത്തുഭാഗത്തു നിന്ന് ചില ശബ്ദങ്ങൾ കേട്ടു. വൃക്ഷത്തിന്റെ ഇലകൾക്കിടയിലൂടെ ഹനുമാൻ രാവണന്റെ പുറപ്പാട് കണ്ടു. സീതയുടെ സമീപം വന്ന് രാവണൻ ഇങ്ങനെ പറഞ്ഞു, ഹേ സുന്ദരി, എന്നെ കണ്ടിട്ട് ഭവതി എന്താണിങ്ങനെ തന്നെത്താൻ ആത്മാവിൽ ലയിച്ചിരിക്കുന്നത്? രാമൻ അനുജനോടുകൂടി വാനരന്മാരുടെ മധ്യത്തിലിരിക്കുകയാണ്. രാമന് ഭവതിയിൽ തീരെ താല്പര്യമില്ല.

രാമനെ കൊണ്ട് ഭവതിക്ക് എന്താണൊരു കാര്യം? രാമന്റെ ഹൃദയത്തിൽ ഭവതിയോട് യാതൊരു സ്നേഹവുമില്ല. ഭവതിയിൽ അതീവ ആസക്തനും അസുരശ്രേഷ്ഠനുമായ എന്നെ സേവിക്കുക. രാവണന്റെ വാക്കുകൾ കേട്ട് ക്രോധത്തോട് സീത ഒരു പുൽക്കൊടി അവരുടെ ഇടയിൽ നുള്ളിയിട്ട ശേഷം ഇങ്ങനെ പറഞ്ഞു, ശ്രീരാമനിൽ നിനക്കുള്ള ഭയം ഹേതുവായി നീയൊരു ഭിക്ഷുരൂപം ധരിച്ച് രാമലക്ഷ്മണന്മാരില്ലാത്ത അവസരം നോക്കി യജ്ഞശാലയിൽ നിന്ന് എന്നെ അപഹരിച്ചു കൊണ്ടുവന്നില്ലേ? അധികം താമസിയാതെ നീ അതിന്റെ ഫലം അനുഭവിക്കും. എപ്പോഴാണോ നീ രാമബാണമേറ്റ് ദേഹം ഭേദിക്കപ്പെട്ട് യമലോകത്തേക്ക് യാത്രയാകുന്നത്, അപ്പോൾ മാത്രമേ ആ മാനുഷനായ രാമൻ യഥാർത്ഥത്തിൽ ആരെന്ന് നിനക്ക് മനസ്സിലാവുകയുള്ളൂ. സീതയുടെ പരുഷവചനം കേട്ട് ക്രുദ്ധനായ രാവണൻ കോപത്താൽ ചുവന്ന കണ്ണുകളോടുകൂടി ജനകപുത്രിയെ വധിക്കുവാൻ വാളോങ്ങി. അപ്പോൾ രാവണപത്നി മണ്ഡോദരി തടഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ദുഃഖിതയായ ഈ മനുഷ്യസ്ത്രീയെ വെറുതെ വിടുക. ഭവാനെ കാംക്ഷിക്കുന്നവരായി ദേവഗന്ധർവ നാഗവർഗത്തിൽപ്പെട്ട ഒട്ടധികം സുന്ദരിമാരുണ്ടല്ലോ. അപ്പോൾ രാവണൻ കാവലിരിക്കുന്ന രാക്ഷസസ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുത്തിയോ അനുനയവാക്കുകൾ കൊണ്ടോ എത്രയും വേഗത്തിൽ സീതയെ എന്റെ പക്ഷത്ത് കൊണ്ടുവരാൻ പ്രയത്നിക്കണം. രാവണൻ അന്തഃപുരത്തിലേക്ക് തിരിച്ചുപോയി. സീത ചിന്താകുലിയായി ഇങ്ങനെ പറഞ്ഞു, നാളെ പ്രഭാതമായി കഴിഞ്ഞാൽ ഈ രാക്ഷസികൾ എന്നെ ഭക്ഷിക്കും. ഇപ്പോൾ തന്നെ എന്തുപായം സ്വീകരിച്ചാലാണ് മരിക്കാൻ കഴിയുക? ഈ സമയം സൂക്ഷ്മരൂപിയായ ഹനുമാൻ അല്പം ചിന്തിച്ച ശേഷം സീത കേൾക്കുമാറ് ശ്രീരാമവൃത്താന്തം പറയുവാൻ തുടങ്ങി. സീതാദേവിയാകട്ടെ ഇതെല്ലാം ശ്രവിച്ച് വിസ്മയപ്പെട്ട് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന സംശയത്തിലായി. ഹനുമാൻ വൃക്ഷത്തിന്റെ ഇലകൾക്കിടയിൽ നിന്ന് മെല്ലെ ഇറങ്ങി അഞ്ജലിബദ്ധനായി തന്റെ മുന്നിൽ വന്നു നിന്നു. ഹനുമാനെ കണ്ടപ്പോൾ തന്നെ മോഹിപ്പിക്കുവാനായി രാവണൻ മായാവിദ്യ കൊണ്ട് വാനരനായി വന്നിരിക്കുകയാണെന്ന് നനച്ച് ഭീതിയായ സീതാദേവി ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തിയിരുന്നു. അപ്പോൾ ഹനുമാൻ വീണ്ടും പറഞ്ഞു, ഹേ ദേവി, എന്തിനാണ് എന്നെ ശങ്കിക്കുന്നത്? മാതാവേ, എന്നിലുള്ള സംശയത്തെ ത്യജിക്കുക. പരമാത്മാവും കോസലാധിപതിയുമായ ശ്രീരാമചന്ദ്രന്റെ ദാസനാണ് ഞാൻ. ഹനുമാനോട് സീത ചോദിച്ചു, ഭവാൻ ശ്രീരാമചന്ദ്രന്റെ ദാസനാണെന്നാണല്ലോ പറഞ്ഞത്. വാനരന്മാർക്കും മനുഷ്യന്മാർക്കും തമ്മിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു ബന്ധമുണ്ടായത്? ഇത് കേട്ട് ഹനുമാൻ സീതാന്വേഷണാർത്ഥം സുഗ്രീവനെ കണ്ടതും ബാലിയെ വധിച്ചതും സഖ്യം ചെയ്തതുമായ വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു. പേരെഴുതിയ ഉത്തമമായ ഒരു മോതിരം സീതാദേവിക്ക് കൊടുക്കുവാനായി ശ്രീരാമചന്ദ്രൻ തന്ന കാര്യവും അറിയിച്ചു. ആ മുദ്രമോതിരം സീതാദേവിയുടെ കയ്യിൽ കൊടുത്തു. രാമനാമാങ്കിതമായ ആ മുദ്രമോതിരം കണ്ട് സീതാദേവി അതീവ സന്തുഷ്ടയായി. ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹേ കവിശ്രേഷ്ഠ, ഭവാൻ എന്റെ പ്രാണദാതാവാണ്. രാഘവനിൽ ഭക്തിയുള്ളവനാണ്. എനിക്ക് ഭവാനിൽ വിശ്വാസമുണ്ട്. വേഗത്തിൽ എന്നെ വീണ്ടെടുക്കുവാനാവശ്യമായ പ്രയത്നം ചെയ്യുക. ഹനുമാൻ പറഞ്ഞു, ദേവി, ഞാനുമായി കണ്ടുകഴിഞ്ഞാൽ ഒട്ടും വൈകാതെ ശ്രീരാമസ്വാമി ആയുധപാണിയായി ലക്ഷ്മണ സുഗ്രീവാദികളോടുകൂടി രാവണനെ വധിച്ച് ഭവതിയെയും കൊണ്ട് അയോധ്യയ്ക്ക് മടങ്ങും.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: വി കെ സുരേഷ്, പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ടു ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യം

0: ഏഴ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കിയതായി മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ടു ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് ഉപരാഷ്ട്രപതി സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീവിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഖർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഡൽഹി ഐ ഐ ടിയുടെ 57th ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മികച്ച പ്രകടനത്തിന് നൽകുന്ന രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും 587 ഗവേഷകരും ഉൾപ്പെടെ 3000-ത്തിലധികം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഗവേഷണ നൂതന ആശയ മേഖലകളിൽ ഐ ഐ ടി ഡൽഹി മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. മറ്റ് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കാസർകോട് ജില്ലയിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: ഉരുൾപൊട്ടൽ, മണ്ണൊലിപ്പ്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. നദികൾ, തോടുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളെയോ പോലീസിനെയോ ബന്ധപ്പെടാം. തഹസിൽദാർമാർക്ക് അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിന് കലക്ടർ നിർദ്ദേശം നൽകി. തദ്ദേശ സ്ഥാപനങ്ങൾ അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെയും ഉന്നതികളിൽ താമസിക്കുന്നവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നും കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: അതിശക്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കാസർകോട് ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സ്കൂളുകൾ, കോളേജുകൾ, മതപഠന കേന്ദ്രങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. സ്കൂളുകളിൽ സ്പെഷ്യൽ ക്ലാസുകൾ പാടില്ലെന്നും കലക്ടർ അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കണ്ണൂരിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചതിനാൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ ഇന്ന് അവധി നൽകി. പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ, പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി ബാധകം. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഓൺലൈൻ ക്ലാസിനും അവധി ബാധകമല്ല. കോട്ടയം ജില്ലയിൽ പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും വീടുകളിൽ വെള്ളം കയറിയവർക്കും അർഹമായ ധനസഹായം പരമാവധി വേഗത്തിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. പുനരധിവാസ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ മന്ത്രി അറിയിച്ചു. പ്രാദേശിക തലത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന സമിതി പരിശോധന നടത്തി ധനസഹായത്തിന് അർഹരായവരുടെ പട്ടിക നൽകും. അർഹതയില്ലാത്ത ഒരാളും തുക കൈപ്പറ്റാതിരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കടലിൽ കാണാതായ 5 തെങ്ങ് സ്വദേശി ഷിജിനായി തിരച്ചിൽ നിർത്തുകയില്ലെന്നും 10 മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുമെന്നും മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഷിജിന്റെ കുടുംബാംഗങ്ങളുമായും മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായും 5 തെങ്ങിലെ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുതലപ്പുഴയിൽ ഭാവിയിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും സി പി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടപകടത്തിൽപ്പെട്ട് കാണാതായ ഗൌതം കൃഷ്ണയെ കണ്ടെത്തുന്നതിന് നാവികസേന, കോസ്റ്റ് ഗാർഡ്, മറ്റു കേന്ദ്ര ഏജൻസികൾ എന്നിവയുടെ സഹായം അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സത്വര നടപടി വേണമെന്ന് രാജ്യരക്ഷാമന്ത്രി, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി എന്നിവരോട് പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സപ്ലൈകോ കൺവീനിയന്റ് സ്റ്റോറുകൾ

0: തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. കണ്ണൂർ പടിയോട്ടുചാലിൽ മാവേലി സ്റ്റോർ സപ്ലൈകോ സൂപ്പർ സ്റ്റോറാക്കി ഉയർത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും ഘട്ടംഘട്ടമായി സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആദ്യം എല്ലാ മെട്രോ നഗരങ്ങളിലും കൺവീനിയന്റ് സ്റ്റോറുകൾ തുടങ്ങും. പിന്നീട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അനൂപ് ജേക്കബ് അറിയിച്ചു. സംസ്ഥാനത്ത് ഭക്ഷ്യോപദേശക കമ്മിറ്റികൾ ഗവൺമെന്റ് വീണ്ടും സജീവമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ വി കുഞ്ഞികൃഷ്ണൻ എംഎൽഎ അധ്യക്ഷനായിരുന്നു. കാപ്പാട് ബ്ലൂ ഫ്ളാഗ് ബീച്ചിലെ സൌകര്യങ്ങളുടെ കുറവ് പരിഹരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. കോഴിക്കോട്ട് ബീച്ച് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രവീൺകുമാർ എംഎൽഎ സമർപ്പിച്ച മാസ്റ്റർ പ്ലാൻ വിശദമായി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് കാമ്പുറം വരക്കൽ ബീച്ചുകളും കൊയിലാണ്ടി താലൂക്കിലെ അകലാപ്പുഴ വിനോദസഞ്ചാര കേന്ദ്രവും മന്ത്രി സന്ദർശിച്ചു. അകലാപ്പുഴയെ ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമാക്കുമെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കോഴിക്കോട് കുന്ദമംഗലം നിയോജക മണ്ഡലത്തിലെ മാമ്പുഴ സംരക്ഷണ പുനരുജ്ജീവന മാസ്റ്റർ പ്ലാനിൽ ടൂറിസം സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിപുലമാക്കുന്ന സാധ്യതകൾ പരിശോധിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. മാമ്പുഴ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാമ്പുഴയെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും വിനോദസഞ്ചാര വികസനത്തിന്റെയും മാതൃകാ പദ്ധതിയായി ഉയർത്താൻ സാധ്യതകളാണ് ഗവൺമെന്റ് പരിശോധിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. മാമ്പുഴ സംരക്ഷണ പുനരുജ്ജീവനവും ടൂറിസം പദ്ധതിയും സംബന്ധിച്ച നിവേദനം എം എ റസാഖ് മാസ്റ്റർ എംഎൽഎ മന്ത്രിക്ക് കൈമാറി. മലപ്പുറം ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനായ തിരൂരിൽ രാജധാനി വന്ദേഭാരത് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് പി പി സുനീർ എം പി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. കോട്ടക്കൽ ആര്യവൈദ്യശാല പോലെ ലോകപ്രശസ്തമായ സ്ഥാപനമുണ്ടായിട്ടും സ്റ്റേഷന്റെ വരുമാനം വർദ്ധിച്ചിട്ടും 28-ലധികം ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ലാത്തത് മലപ്പുറം ജില്ലയോട് കാണിക്കുന്ന കടുത്ത അവഗണനയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി 4 ലിഫ്റ്റുകൾ അനുവദിച്ചതായി ഫ്രാൻസിസ് ജോർജ് എം പി അറിയിച്ചു. ജില്ലയിലെ മറ്റ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ട്രെയിനുകളും സ്റ്റോപ്പുകളും അനുവദിക്കുന്ന കാര്യവും കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിന് സമ്മർദ്ദം ചെലുത്തുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. പ്രശസ്ത നാടക സംവിധായകൻ ഷിബു എസ് കൊട്ടാരത്തിന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു. കണ്ണൂർ സംഘചേതനയുടെ നാടകങ്ങൾ ഉൾപ്പെടെ മലയാള നാടകവേദിക്ക് ഷിബു എസ് കൊട്ടാരം നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്ന് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ വാട്ടർ അതോറിറ്റിയുടെ കോളപ്ര, മുട്ടം എന്നീ പമ്പ് ഹൌസുകളുടെ സമീപത്തെ പുഴയിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടതിനാൽ പമ്പിംഗ് നിർത്തിവെച്ചതായി വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. ഇതേ തുടർന്ന് മുട്ടം, കരിങ്കുന്നം, ആലക്കോട്, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, കോടിക്കുളം, വണ്ണപ്പുറം എന്നീ പഞ്ചായത്തിലെ ജലവിതരണം തടസ്സപ്പെടുമെന്നും വാട്ടർ അതോറിറ്റി തൊടുപുഴ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കേന്ദ്രീയ വിദ്യാലയ സംഘതൻ, നവോദയ വിദ്യാലയ സമിതി, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയിലെ ടയർ 2 റിക്രൂട്ട്മെന്റ് പരീക്ഷാ ഫലങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് CBSE അറിയിച്ചു. വിവരണാത്മക ഉത്തരക്കടലാസുകൾ നേരിട്ട് മൂല്യനിർണയം നടത്തുകയാണെന്നും ഇത് അന്തിമഘട്ടത്തിലാണെന്നും CBSE വ്യക്തമാക്കി. നിപ രോഗം ബാധിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഫറൂഖ് സ്വദേശിയായ 43-കാരനെ ഡിസ്ചാർജ് ചെയ്തു. ജൂൺ 11 മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ ICU പ്രവേശിപ്പിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്നയാളാണ് പൂർണ്ണ രോഗമുക്തനായി വീട്ടിലേക്ക് തിരിച്ചത്. ഈ വർഷം ജൂൺ 10 രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സപ്ലൈകോ കോഴിക്കോട് ജില്ലാതല ഓണം മെഗാ ഫെയർ നാളെ വൈകിട്ട് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 25 വരെ കോഴിക്കോട് ബീച്ചിൽ പോർട്ട് ബംഗ്ലാവിന് സമീപം ഓപ്പൺ സ്റ്റേജിനോട് ചേർന്നാണ് മെഗാഫെയർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാക്കിയതായി മന്ത്രി CP ജോൺ. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും സൂപ്പർ സ്റ്റോറുകളാക്കി മാറ്റുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: अथ वार्ताः. संसदा सूक्ष्म लघु मध्यमोद्यम विकास संशोधन विधेयकं 26 पारितम्. लोकसभया एतद् ह्यः अनुमोदितम्. राज्यसभया च सोमवासरे एव पारितम्। विधेयकस्यास्य उद्देश्यमस्ति धनदाने विलम्बनस्य निवारणम्, विवादसमाधानस्य च सरलीकरणम्। अस्य विधेयकस्य अनुसारं प्रत्येकः केन्द्रीयसार्वजनिकक्षेत्रोपक्रमः व्यापारप्राप्यविपणनव्यवस्थायाः अन्तर्गतम् सूक्ष्म लघु मध्यमोद्यमेभ्यः वस्तूनां सेवानां वा क्रयणसम्बद्धानां सर्वेषां देयानां निस्तारणं करिष्यति। विधेयकानुसारं विवादस्थितौ मध्यस्थता विफला भवति चेत् तस्यै सन्दर्भः मध्यस्थतायाः समाप्तेः दिनाङ्कात् 30 दिनाभ्यन्तरे एव करणीयः। नीट सम्बद्धे छात्रान्दोलने कथितारक्षकैः कृतकार्याणि सहितेषु विविधविषयेषु विपक्षस्य कोलाहलकारणात् संसदः उभयोः सदनयोः कार्याचरणं पुनरपि बाधितम्। विपक्षसदस्यानां निरन्तरविरोधकारणात् उभयोः सदनयोः कार्याचरणं भोजनावकाशात् पूर्वमेव स्थगितम्। विपक्षस्य कोलाहलकारणात् उभयोः सदनयोः प्रश्नकालः अपि न प्रवर्तितः। प्रधानमन्त्री नरेन्द्र मोदी अद्य भारतीय प्रौद्योगिकी संस्थानस्य 57वं दीक्षांत समारोहं सम्बोधयिष्यति। समारोहेऽस्मिन् असौ विद्यावारिधि शोध छात्रेभ्यः सह 3,000+ छात्रान् सम्बोधयिष्यति। अस्मिन् प्रसंगे सः मेधावीभ्यः विविध स्वर्ण पदकानि प्रदास्यति। सहैव सोनीपत परिसरे परम प्रज्ञा इति कृत्रिम बुद्धि आधारित सुपर कम्प्यूटर इति संगणक विशेषस्य आभासीय माध्यमेन उद्घाटनं विधास्यति। झारखण्ड राज्यस्य जेपीएससी जेएसएससी अथ अन्यासामपि प्रतियोगी परीक्षाणां विवादः अद्य विधानसभायां चर्चितः। झारखण्ड विधानसभायाः प्रावृष सत्रस्य द्वितीये दिने विपक्षेण एषः विषयः समुत्थापितः। सहैव परीक्षाणां निरस्तीकरणस्य सीबीआई निरीक्षणस्य च याचना विहिता। प्रशासनपक्षतः संसदीय कार्यमन्त्रिणा स्पष्टीकृतं यत् प्रशासनम् अस्य प्रश्नस्य उत्तरं दातुं सर्वथा तत्परो विद्यते। विदेशमन्त्री डॉ एस जयशंकरः न्यगादीत् यत् पाकिस्तान देशेन सह भारतस्य सम्बन्धाः केवलं आतंकवाद मुक्तौ एव अग्रेसारयितुं शक्यन्ते। अद्य लोकसभायाम् एकस्मिन् लिखितोत्तरे डॉ जयशंकरः स्पष्टीकृतवान् यत् पाकिस्तानः अद्यापि अतिसीम्नि भारतं विरुध्य आतंकवादं अस्त्ररूपेण उपयुङ्क्ते। मन्त्री अब्रवीत् यत् पुलवामा आतंकी आक्रमणानन्तरं भारतेन पाकिस्तान देशाय प्रदत्तम् अति वरीयान् राष्ट्रस्य इति प्रत्याहृतम्। सहैव ततः आयातितानां सर्वेषां वस्तूनामुपरि सीमाशुल्कं 200% यावत् वर्धितम्। भारतं भारतीयानां जलपूतानां नाविकानां च सुरक्षां संरक्षां च प्रति अत्यधिकं प्राधान्यं ददाति। विदेशमन्त्रालयस्य प्रवक्ता रणधीर जयसवालः ह्यः नवदिल्ल्यां वार्ताहरान् एतत् संसूचितवान्। सः अवोचत् यत् खातीक्षेत्रेषु स्थिताः सर्वे भारतीयोपक्रमाः सम्बद्धदेशानां पत्तनपोत परिवहन जलमार्ग मन्त्रालयेन सह निरन्तरं सम्पर्के सन्ति। सः अवोचत् यत् भारतम् अन्ताराष्ट्रिय जलमार्गेषु सुरक्षितस्य निर्बाधस्य च नौसञ्चालनस्य तथा वाणिज्यस्य अबाधित प्रवाहस्य निरन्तरं समर्थनं करोति। इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കണ്ണൂർ തോട്ടട ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഫോർ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ്, BSc ഇന്റീരിയർ ആൻഡ് ഫർണിഷിംഗ് എന്നീ കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. സർട്ടിഫിക്കറ്റുകളും ആധാറിന്റെ പകർപ്പും ഫോട്ടോയും സഹിതം ഹാജരാകണം. അവസാന തീയതി September 9. വിശദവിവരങ്ങൾക്ക് 8281574390 നമ്പർ ഒരിക്കൽ കൂടി 8281574390. ഇലക്ട്രിക് വാഹന മേഖലയിലെ തൊഴിൽ സാധ്യതകൾ ലക്ഷ്യമിടുന്ന യുവാക്കൾക്കായി അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് തവന്നൂർ സർട്ടിഫൈഡ് ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് പ്രവേശനം തുടങ്ങി. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 9495999658 നമ്പർ ഒരിക്കൽ കൂടി 9495999658. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കണ്ണൂർ മേഖലാ കേന്ദ്രത്തിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRM മേഖലയിൽ കരിയർ അവസരങ്ങൾ തേടുന്നവർക്കായി സൗജന്യ ഓറിയന്റേഷൻ ക്ലാസ് ഈ മാസം 10 നടക്കും. വിശദവിവരങ്ങൾക്ക് 8606907093 നമ്പർ ഒരിക്കൽ കൂടി 8606907093. കേരള ഗവൺമെന്റ് ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സിന് ഒഴിവുള്ള സീറ്റിലേക്കുള്ള തത്സമയ പ്രവേശനം ഈ മാസം 10-11 രാവിലെ 10 മുതൽ 12:30 വരെ നടക്കും. പ്ലസ് ടു ഹിന്ദി ജയിച്ചവർക്കും ഉയർന്ന യോഗ്യതയുള്ളവർക്കും ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവർക്കും പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് 8547126028. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള NVT ജൂനിയർ കെമിസ്ട്രി അഭിമുഖം ഈ മാസം 10 രാവിലെ 11 സ്കൂളിൽ വെച്ച് നടക്കും. വിശദവിവരങ്ങൾക്ക് 9605790686 അല്ലെങ്കിൽ 9895295830. തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-2027 വർഷത്തെ താൽക്കാലിക ഒഴിവുള്ള വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ അഭിമുഖം ഈ മാസം 13 സ്കൂളിൽ വച്ച് രാവിലെ 9 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.talasheri.kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഗവൺമെന്റ് ബ്രണ്ണൻ HSSൽ ഹൈസ്കൂൾ വിഭാഗം ഡ്രോയിംഗ് അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 10 രാവിലെ 11 നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി തണൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഏർലി ഇന്റർവെൻഷൻ സെന്റർ സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കും. ക്യാപിറ്റോൾ മാളിലെ 6 സെന്ററിൽ 5 വരെയാണ് ക്യാമ്പ്. സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ. പരിശോധനകൾക്കും തുടർ ചികിത്സയ്ക്കും മുൻകൂട്ടിയുള്ള ബുക്കിംഗ് നിർബന്ധമാണ്. വിശദവിവരങ്ങൾക്ക് 8606950004 നമ്പർ ഒരിക്കൽ കൂടി 8606950004. KSEB ഓഫീസേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ലേഖന മത്സരം നടത്തുന്നു. കോളേജ് തലത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും കൃത്രിമ ബുദ്ധിയും കേരളത്തിന്റെ വൈദ്യുതി വിതരണ രംഗത്ത് സൃഷ്ടിക്കുന്ന പുതിയ സാധ്യതകൾ. സ്കൂൾ തലത്തിൽ ഹരിതോർജ പരിവർത്തനവും കേരളത്തിന്റെ വൈദ്യുതി മേഖലയുടെ ഭാവിയും എന്നിവയാണ് വിഷയങ്ങൾ. 1500 വാക്കുകളിൽ കവിയാത്ത ലേഖനങ്ങൾ സെപ്റ്റംബർ 1 ലഭിച്ചിരിക്കണം. വിശദവിവരങ്ങൾക്ക് 9847021708. കണ്ണൂർ ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം 12 കർക്കടക വാവ് ബലിതർപ്പണം സംഘടിപ്പിക്കും. തോട്ടട കടപ്പുറത്ത് രാവിലെ 6:30 കർമ്മം തുടങ്ങും. വിശദവിവരം

0: വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8848 3701 32. നമ്പർ ഒരിക്കൽ കൂടി 8848 3701 32. കർക്കിടക മാസാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് എടക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം ഈ മാസം 17-ാം തീയതി രാവിലെ 7 മണിക്ക് നടക്കും. ഭഗവതി സേവയും ഉച്ചയ്ക്ക് പുത്തരി സദ്യയും ഉണ്ടാകും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ഞാൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത്. അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ എല്ലാ തോടുകളിലും മറ്റ് ജലാശയങ്ങളിലും വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. സ്കൂൾ അവധി ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ ഇത്തരം തോടുകളിലും കുളങ്ങളിലൊക്കെ കുളിക്കുന്നതിനൊക്കെ താല്പര്യം കാണിക്കാറുണ്ട്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിന് അവരെ അനുവദിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവർ വീടുകളിൽ തന്നെ സുരക്ഷിതരായി ഇരിക്കുന്നതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത ദിവസം പരീക്ഷയ്ക്ക് ആരംഭിക്കുന്നതുകൊണ്ട് കൂടുതൽ സമയം പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി അവരോട് അഭ്യർത്ഥിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ, കുടുംബാംഗങ്ങൾ ഒരു ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
6: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
7: കോക്കനട്ട് മേഡ് മാജിക്.
6: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
7: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
6: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
7: കോക്കനട്ട്.
6: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
7: ഫോൺ 9188951780.
4: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
8: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്, മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
9: എല്ലാവർക്കും നമസ്കാരം.
10: നമസ്കാരം.
9: ചന്ദനത്തിനെ നാം എന്തുകൊണ്ട് ഇത്രയേറെ വിലമതിക്കുന്നു എന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നില്ല. അസുലഭ സുഗന്ധമാണ് അതിനെങ്കിലും അത്രയ്ക്കങ്ങ് സുലഭമല്ലാത്തൊരു മരം തന്നെ ചന്ദനം. ഭൂതലത്തിൻ്റെ സാധാരണത്വത്തിൽ നിന്നുയർന്നു ആകാശവും സ്വർഗവുമെല്ലാം നമ്മെ കാണിച്ചു തരാൻ ചന്ദനത്തിന് സാധിക്കുന്നുണ്ട്. കവികളും ഗാനരചയിതാക്കളും തങ്ങളുടെ ഭാവനാലോകത്ത് ചന്ദനത്തിനും അത് സൃഷ്ടിക്കുന്ന മാസ്മരികതയ്ക്കും പ്രമുഖ സ്ഥാനം നൽകുന്നുണ്ട്. ശ്രുതിമധുരമായ സംഗീതത്തിൻ്റെ ബലത്തിൽ അത്തരം ഗാനങ്ങൾ അനുവാചകരെങ്കിൽ സൃഷ്ടിക്കുന്ന അനുഭവം.

അനുഭൂതി അനിർവചനീയമാണ്. മിഴുനീർ പൂവുകൾ എന്ന 1986 ചിത്രത്തിലേക്ക് തന്നെ ആദ്യം പോകാം. എസ് ശിവപ്രസാദ് നിർമ്മിച്ച ഈ ചിത്രമാണ് കമൽ ആദ്യമായി സംവിധാനം ചെയ്തത്. ജോൺ പോളിൻ്റേതാണ് തിരക്കഥാ സംഭാഷണം. ആ കാലഘട്ടത്തിൽ നായകവേഷങ്ങളിലും മോഹൻലാൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്നെങ്കിലും മിഴുനീർ പൂവുകൾ എന്ന ചിത്രത്തിലെ പൂർണ്ണമായും നെഗറ്റീവായ ഒരു റോൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം മടിച്ചില്ല. നിരവധി പെൺകുട്ടികളെ വശത്താക്കി അവരെ പിഴപ്പിക്കുന്ന ഒരു പ്രതിനായകനാണ് റിച്ചാർഡ് എന്ന മോഹൻലാൽ. ഒടുവിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സോഫിയ എന്ന ലിസിയുമായി പ്രണയത്തിലാവുന്ന റിച്ചാർഡ് അവളെ വിവാഹം കഴിക്കുന്നു. മുൻപ് പല പെൺകുട്ടികളെയും നശിപ്പിച്ച അതേ റിസോർട്ടിൽ തന്നെ റിച്ചി സോഫിയയുമായി മധുവിധു ആഘോഷിക്കാനായി എത്തുന്നു. നായകൻ്റെ മനമാറ്റത്തിൻ്റെ സൂചനകൾ നൽകുന്ന ഒരു യേശുദാസ് ഗാനം ഈ പശ്ചാത്തലത്തിൽ ശ്രവിക്കാം. ആർ കെ ദാമോദരൻ്റെ വരികളെ രേവതി രാഗത്തിലാണ് എം കെ അർജുനൻ ചിട്ടപ്പെടുത്തിയത്.

തൊട്ടടുത്ത വർഷമായ 1987 ബാലചന്ദ്രമേനോൻ തിരക്കഥാ സംഭാഷണവും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് അച്ചുവേട്ടൻ്റെ വീട്. AV ഗോവിന്ദൻകുട്ടി ആയിരുന്നു നിർമ്മാതാവ്. പത്തനാപുരത്ത് നിന്നും തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ താമസിക്കാനെത്തുന്ന ഒരു കുടുംബം. ഉദ്യോഗസ്ഥനായ അച്യുതൻകുട്ടി നായരെന്ന നെടുമുടി വേണുവും അദ്ദേഹത്തിൻ്റെ ഭാര്യ രുക്മിണി എന്ന രോഹിണി ഹട്ടങ്കടിയും മക്കളായ അശ്വതിയും കാർത്തിയും. സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പാടുപെടുകയാണ് അച്യുതൻകുട്ടി. വീടിൻ്റെ പ്ലോട്ടിൽ സകുടുംബം ചെന്നിരുന്ന് സുന്ദരമായ ഒരു ഭാവിയെ സ്വപ്നം കണ്ട് പാടുന്ന ഈ യേശുദാസ് ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് S രമേശൻ നായരാണ്. സംഗീതം പകർന്നത് വിദ്യാധരനുമാണ്.

മൂന്നാമതായി ഇവിടെ പരാമർശിക്കുന്ന ഗാനവും വളരെയധികം പ്രചാരം ലഭിച്ച ഒന്നാണ്. പക്ഷേ 1988 നിർമ്മിച്ച് മരിക്കുന്നില്ല ഞാൻ എന്ന റേറ്റിംഗ് വളരെ കുറഞ്ഞ ഈ ചിത്രത്തിലെ ഗാനമാണിത്. പി കെ രാധാകൃഷ്ണൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം. രാധാകൃഷ്ണനും ജോസഫ് നെടിയപാലക്കലും ചേർന്നാണിത് നിർമ്മിച്ചത്. കൂരാച്ചുണ്ട് ഗ്രാമത്തിലെ ഒരു ഓട്ടു കമ്പനിയിലെ തൊഴിലാളി മുതലാളി സംഘർഷം വിശദമാക്കുന്ന, ശരാശരിയിലും താഴ്ന്ന ഒരു സിനിമ. പരേതനായ കുട്ടിക്കൃഷ്ണൻ്റെ ഭാര്യ നാരായണിയമ്മ എന്ന കവിയൂർ പൊന്നമ്മ ഫാക്ടറിയിൽ ജോലി ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് അവരുടെ മകനായി വേഷമിടുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോറ്റുന്നു. അയാൾ തൻ്റെ കാമുകിയോടൊപ്പം ഗ്രാമഭംഗി ആസ്വദിച്ച് നടക്കുമ്പോൾ പശ്ചാത്തലത്തിൽ ഒരു ഗാനം. ഇത് ജി വേണുഗോപാലും ആർ ഉഷയും വെവ്വേറെ പാടിയിട്ടുണ്ട്. ഈ ഗാനത്തിന് വേണുഗോപാലിന് ആ വർഷത്തെ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ടത് ഹിന്ദോള രാഗത്തിലാണ്.

0: ശരി. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: പ്രധാന വാർത്തകൾ. ഡൽഹി ഐഐടിയുടെ 57th ബിരുദദാന ചടങ്ങ്.

0: സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് കിരീടം നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ടു ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെല്ലുലാർ ജയിൽ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് അദ്ദേഹം ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീവിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. ഡൽഹി ഐ ഐ ടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഐ ഐ ടിയുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരംപ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
1: രാഷ്ട്രപതിയുടെ സ്വർണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. ബിരുദ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും 587 പി എച്ച് ഡി ഗവേഷകരും ഉൾപ്പെടെ 3,000-ലധികം വരുന്ന വിദ്യാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. നൂതന ഗവേഷണ മേഖലകളിൽ ഐ ഐ ടി ഡൽഹി എക്കാലവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അർബൻ സഹകരണ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. അർബൻ സഹകരണ ബാങ്ക് ഫെഡറേഷനുകളുടെയും ജില്ലാ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. മേഖലയിലെ സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് എൻ യു സി എഫ് ഡി സിയും ദേശീയ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ധാരണാപത്രം ചടങ്ങിൽ കൈമാറും. രാജ്യത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിന്റെ നിർണായക ചാലക ശക്തിയായി ഫിൻടെക് മേഖല മാറിയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന 3-ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ഫിൻടെക് ഫെസ്റ്റിവലിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാങ്കിംഗ് മേഖല, ധനകാര്യ സ്ഥാപനങ്ങൾ, സാങ്കേതിക വിദ്യാ കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവ തമ്മിലുള്ള ശക്തമായ സഹകരണം ഫിൻടെക് മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണ കാര്യങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളാണെന്നും അതിൽ പാർലമെന്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യൻ സർക്കാരിന്റെ നിലപാടല്ലെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി.
2: I have already stated government's position on the issue before the press conference happened. You would have seen those remarks. You were present here. I am reiterating it here. Government had no role to play in what was an event by a private media entity. And government does not endorse anything said at the forum, especially with regard to the duly constituted government of Bangladesh.
0: അന്താരാഷ്ട്ര ജലാശയങ്ങളിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതത്തിനും സ്വതന്ത്ര വാണിജ്യ വ്യാപാരത്തിനുമുള്ള ശക്തമായ ആഹ്വാനം ആവർത്തിച്ച് ഇന്ത്യ. ഇന്ത്യൻ കപ്പലുകളുടെയും നാവികരുടെയും സുരക്ഷയ്ക്ക് രാജ്യം വലിയ മുൻഗണനയാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ യു പി ഐ സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. ഉപഭോക്താക്കൾക്ക് ചാർജുകളില്ലാതെ തൽക്ഷണ ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്തുന്നത് തുടരാനാകുമെന്നും ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിക്കുന്നതിന് ചെറുകിട വ്യാപാരികളിൽ നിന്ന് നിരക്ക് ഈടാക്കില്ലെന്നും പി സി ഐ അറിയിച്ചു. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ പ്രതിഷേധക്കാരുടെ കൊലപാതകങ്ങളിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. നേരത്തെ യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് ഇത്തരം സംഭവങ്ങളിൽ വേഗത്തിലും സമഗ്രമായും നിഷ്പക്ഷമായും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മേഖലയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി നയിച്ച പ്രകടനങ്ങളിൽ ഏകദേശം 50 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഭീകരതയും ശത്രുതയും അക്രമവുമില്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന് മുന്നോട്ടു പോകാനാകൂ എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദ നയം പാകിസ്ഥാൻ പിന്തുടരുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും

0: മഞ്ഞ് ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിതീവ്രമഴ കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയറായാണ് ഇത്തവണ ഓണം മേള സംഘടിപ്പിക്കുന്നത്. ഓണക്കാലത്തെ തിരക്ക് ഒഴിവാക്കാനുള്ള സ്പെഷ്യൽ ട്രെയിനുകളുടെ എണ്ണം 112 ആയി. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലേക്കാണ് കൂടുതൽ സർവീസുകൾ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഓണത്തിന് നാട്ടിലെത്തുന്നവർക്കായി ആഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 6 വരെ 112 സ്പെഷ്യൽ സർവീസുകളാണ് റെയിൽവേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദക്ഷിണ റെയിൽവേ അതിർത്തിക്കുള്ളിൽ 38 പ്രത്യേക ട്രെയിൻ സർവീസുകൾ നടത്തും. ഇതിനു പുറമെ മറ്റ് സോണുകളിലേക്ക് 16 സ്പെഷ്യൽ സർവീസുകളും ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് റെയിൽവേ സോണുകൾ 58 ഓണം സ്പെഷ്യൽ സർവീസുകളും ഇക്കാലയളവിൽ നടത്തുന്നുണ്ട്.
0: ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ അമേരിക്കയിൽ നടന്ന സെന്റ് ലൂയിസ് റാപ്പിഡ് ആന്റ് ബ്ലിറ്റ്സ് കിരീടം നേടി. ടൂർണമെന്റിൽ ഒരു റൌണ്ട് ശേഷിക്കെയാണ് പ്രജ്ഞാനന്ദയുടെ നേട്ടം. 22 പോയിന്റ് നേടിയ ഉസ്ബെക്കിസ്ഥാന്റെ ജാവോഖിർ സിന്ദറോവിനാണ് രണ്ടാം സ്ഥാനം. ഈ നേട്ടത്തോടെ ഗ്രാൻഡ് ചെസ് ടൂറിൽ രണ്ടാം സ്ഥാനത്തെത്താൻ പ്രജ്ഞാനന്ദയ്ക്ക് കഴിഞ്ഞു. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ന് ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ത്യയുടെ തന്നെ രക്ഷിത രാമരാജിനെ നേരിടും. ഇരുവരും ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ വിജയിച്ച് സെമി ഫൈനലിലേക്ക് മുന്നേറുകയായിരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പ്രതിസന്ധികളെ ചെറുക്കാൻ ശേഷിയുള്ളതും വിജ്ഞാനാധിഷ്ഠിതവും സുസ്ഥിരവുമായ വിദ്യാഭ്യാസ രീതികൾ കെട്ടിപ്പടുക്കുന്നതിന് ബ്രിക്സ് രാഷ്ട്രങ്ങൾ സഹകരണം ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭുവനേശ്വറിൽ നടന്ന 13-ാമത് ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരസ്പര ബഹുമാനത്തോടെയും സമത്വത്തോടെയും വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു. ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പങ്കുവച്ച കുറിപ്പിന് മറുപടിയായാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇന്ത്യ ഇസ്രയേൽ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തിയിരുന്നു. ഡൽഹി ഐഐടിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യം പരംപ്രഗ്യ പ്രകാശനം ചെയ്യും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമെന്ന് വിദേശകാര്യമന്ത്രാലയം. രാജ്യത്തെ യുപിഐ സംവിധാനം സൌജന്യമായി നൽകുന്നത് തുടരുമെന്ന് പേയ്മെന്റ് കൌൺസിൽ ഓഫ് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാക് അധീന കശ്മീരിൽ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. സെന്റ് ലൂയിസ് റാപ്പിഡ് ആന്റ് ബ്ലിറ്റ്സ് കിരീടം നേടി ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഞാൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത്. അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെല്ലാ തോടുകളിലും മറ്റ് ജലാശയങ്ങളിലും വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. സ്കൂൾ അവധി ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ ഇത്തരം തോടുകളിലും കുളങ്ങളിലൊക്കെ കുളിക്കുന്നതിനൊക്കെ താല്പര്യം കാണിക്കാറുണ്ട്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിന് അവരെ അനുവദിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവർ വീടുകളിൽ തന്നെ സുരക്ഷിതരായി ഇരിക്കുന്നതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത ദിവസം പരീക്ഷയ്ക്ക് ആരംഭിക്കുന്നതുകൊണ്ട് കൂടുതൽ സമയം പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി അവരോട് അഭ്യർത്ഥിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ, കുടുംബാംഗങ്ങൾ ഒരു ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം, ചിത്രം ആളൊരുങ്ങി അരങ്ങൊരുങ്ങി. പൂവച്ചൽ ഖാദറിന്റെ രചന, ജെറി അമൽദേവിന്റെ സംഗീതം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്,
2: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
3: 9447371836.
2: 8078502836.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്. 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
5: വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല. വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് നടന്ന് തളർന്നപ്പോ കുറച്ചകലൊരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷേട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ?
6: എവിടെയാ?
5: നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ്! അമ്മ അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്!
6: നിനക്ക് ഞാനില്ലടോ
5: സുരേഷേട്ടാ.
7: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം, സുരേഷിന്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം, ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളുലയ്ക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിന്റെ സ്വച്ഛന്ദതയിൽ ഒരു കടലിരമ്പം പോലെ ഒരാൾ കയറി വരികയാണ്.
8: പെരിയ തങ്കച്ചി കാളിയമ്മ.
7: കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ, ആരാണവർ? കഥയിൽ എന്ത് ബന്ധമാണ് അവർക്ക്? ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുകയാണ് നിലയ്ക്കയുടെ അടുത്ത ഭാഗങ്ങളിൽ.
8: കാളി, കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
7: ഞായറാഴ്ച രാത്രി 9 തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക. യേശുദാസ് പാടിയ ഗാനം, ചിത്രം താലോലം. ഗാനരചനയും സംഗീതവും കൈതപ്രം.

0: തിരികെ ജീവിതത്തിലേക്ക്. പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30. തിരികെ ജീവിതത്തിലേക്ക്.
1: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
4: ഞാൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത്. അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ എല്ലാ തോടുകളിലും മറ്റ് ജലാശയങ്ങളിലും വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. സ്കൂൾ അവധി ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ ഇത്തരം തോടുകളിലും കുളങ്ങളിലൊക്കെ കുളിക്കുന്നതിനൊക്കെ താല്പര്യം കാണിക്കാറുണ്ട്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിന് അവരെ അനുവദിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവർ വീടുകളിൽ തന്നെ സുരക്ഷിതരായി ഇരിക്കുന്നതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത ദിവസം പരീക്ഷയ്ക്ക് ആരംഭിക്കുന്നതുകൊണ്ട് കൂടുതൽ സമയം പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി അവരോട് അഭ്യർത്ഥിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ, കുടുംബാംഗങ്ങൾ ഒരു ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ് ആഴ്ച വൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: തെരുവുനായകളെ നിയന്ത്രിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്വമാണെന്നും ആക്രമണത്തിനിരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി. മുത്തങ്ങ ഭൂസമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കണ്ണൂർ KP 4 ബറ്റാലിയൻ കോൺസ്റ്റബിൾ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്രസഭാ നേതാവ് M ഗീതാനന്ദൻ അടക്കം മുഴുവൻ പ്രതികളെയും കൽപ്പറ്റ പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടു. ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷ ജ്വലിപ്പിച്ച് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചു. ADGP SS ശ്രീജിത്തിന് DGPയായി സ്ഥാനക്കയറ്റം നൽകി. അഗ്നിരക്ഷാ സേനാ മേധാവിയായി ബൽറാം കുമാർ ഉപാധ്യായയും ബെവ്കോ MDയായി യോഗേഷ് ഗുപ്തയെയും നിയമിക്കാനും തീരുമാനിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ആഭ്യന്തര റൂട്ടിൽ കൂടുതൽ സർവീസുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലാണ് കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ചത്. ഓണം അവധിയുമായി ബന്ധപ്പെട്ടാണ് 15 ശേഷം അധിക സർവീസുകൾ പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങൾ വഴി അധിക്ഷേപ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ മെറ്റയുടെ ഇന്ത്യൻ മേധാവി അരുൺ ശ്രീനിവാസിന്റെ പേരിൽ കേസെടുത്ത് ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ്. ചില സാമൂഹിക മാധ്യമ ഉപയോക്താക്കൾക്കെതിരെയും 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തമിഴ്നാടുമായുള്ള കാവേരി നദീജല തർക്കത്തിൽ August 13 കർണാടക ബന്ദിന് ആഹ്വാനം ചെയ്ത് കന്നഡ സംഘടനകളുടെ സംയുക്ത യോഗം. തെരുവുനായ നിയന്ത്രണത്തിന് മാർഗരേഖയായി ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലത്ത് ഷെൽട്ടർ ഒരുക്കാൻ സ്വകാര്യ പങ്കാളിത്തം തേടും. 1 ഏക്കറെങ്കിലും വേണമെന്നതിനാൽ പ്ലാന്റേഷൻ പോലുള്ള പ്രദേശങ്ങളാണ് പരിഗണനയിൽ. പ്രാദേശിക എതിർപ്പ് ഇല്ലാതാക്കാൻ സന്നദ്ധ സംഘടനകൾ, NGOകൾ എന്നിവയുടെയും സഹായം തേടും. സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവബത്തിയായി 8,500 രൂപയും പെൻഷൻകാർക്ക് 3,750 രൂപയും അനുവദിച്ചു. മുൻവർഷത്തേക്കാൾ 1,000 രൂപ വീതമാണ് കൂട്ടിയത്. മിൽമയിൽ നിന്ന് ശബരിമലയിലേക്ക് കഴിഞ്ഞ മണ്ഡല സീസണിൽ വാങ്ങിയ 1.77 ലക്ഷം ലിറ്റർ നെയ്യൽ ഭൂരിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയില്ലാതെ കടത്തിയതെന്ന് വിജിലൻസ് വിവരം. ശബരിമല നെയ്യ് വിതരണ വിഷയത്തിൽ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്കം റിപ്പോർട്ട് സമർപ്പിച്ചതായി മന്ത്രി K മുരളീധരൻ. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ റേഷൻ കടകൾ വഴി കൂടുതൽ ഭക്ഷ്യധാന്യം വിതരണത്തിന്. വെള്ളക്കാടിന് അരിവിഹിതം 4 കിലോയിൽ നിന്ന് 7 കിലോ ആക്കി ഉയർത്തി. 10 കിലോ അരി 26 രൂപ നിരക്കിൽ പ്രത്യേക വിഹിതമായി നൽകും. ഇറ്റലിയുടെയും AC മിലൻ ക്ലബിന്റെയും ഇതിഹാസ ഫുട്ബോൾ താരം ഫ്രാങ്കോ ബെരേസി അന്തരിച്ചു. ലോകം കണ്ട ഏറ്റവും മികച്ച പ്രതിരോധ നിര താരങ്ങളിലൊരാളാണ് ഇദ്ദേഹം.
1: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: മഴക്കെടുതി നേരിടുന്നതിന് അവധി ദിനങ്ങളിലും സജ്ജമായിരിക്കാൻ ആരോഗ്യ പ്രവർത്തകരോട് DMO ഡോക്ടർ R വിവേക് കുമാർ നിർദ്ദേശിച്ചു. അടിയന്തരമായ മെഡിക്കൽ അവധിയല്ലാതെ മറ്റവധിയിൽ പോയ ആരോഗ്യവകുപ്പിലെ എല്ലാ ജീവനക്കാരെയും തിരിച്ചുവിളിക്കും. PM ശ്രീ നടപ്പാക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സംസ്ഥാനത്ത് കൊഴുക്കുമ്പോൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ നിലവിലുള്ളത് ആകെയൊരു ധാരണാപത്രം മാത്രം. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഏറ്റവും പ്രാഥമികമായ സമ്മതമറിയിക്കലിനപ്പുറം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിനാൽ പദ്ധതിയുടെ മുന്നോട്ടുപോക്ക് സാങ്കേതികമായി നടക്കില്ലെന്ന സ്ഥിതിയിലാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും പദ്ധതിക്ക് കീഴിലെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ സംസ്ഥാനത്തുണ്ടായിട്ടില്ല. തെരുവുനായകൾക്ക് വഴിയോരത്തും തെരുവിലും ഭക്ഷണം നൽകുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി. തെരുവിൽ ഭക്ഷണം നൽകുന്നത് വിലക്കി ബോർഡ് സ്ഥാപിക്കും. ലംഘിച്ചാൽ പരാതി അറിയിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹെൽപ്പ് ലൈൻ നമ്പറും വരും. പൊതുസ്ഥാപനങ്ങളിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കാനും സർക്കാർ നിർദ്ദേശിച്ചു. രാജ്യത്തിനുള്ളിൽ വിതരണം ചെയ്യുന്ന പാഴ്സലുകളുടെ പോസ്റ്റൽ ചാർജ് തപാൽ വകുപ്പ് കൂട്ടി. 500 ഗ്രാം വരെയുള്ള പാഴ്സൽ സംസ്ഥാനത്തിനുള്ളിൽ അയക്കാൻ ചരക്ക് സേവന നികുതി അടക്കം പുതുക്കിയ നിരക്ക് 77 രൂപയാണ്. ഇതേ പാഴ്സൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് അയക്കാൻ 84 രൂപയാകും. നേരത്തെ 500 ഗ്രാം വരെയുള്ള പാഴ്സൽ രാജ്യത്തെവിടെയും അയക്കാൻ 42 രൂപ മതിയായിരുന്നു. August 1 മുതൽ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിലായി. വിജിലൻസ് നീക്കങ്ങൾ AI ക്യാമറയിലൂടെ നിരീക്ഷിച്ച് റെയ്ഡിന് തടയിട്ട് മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ. ഗതാഗത നിയമലംഘനത്തിന് പിഴ ചുമത്താൻ സ്ഥാപിച്ച ക്യാമറകൾ ഉപയോഗിച്ച് MVD ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ റെയ്ഡ് നീക്കങ്ങൾ ചോർത്തുന്നതായാണ് സംശയം. വാഹനങ്ങളുടെ നമ്പർ തിരിച്ചറിയാൻ സംവിധാനമുള്ള ക്യാമറ യൂണിറ്റുകളിൽ വിജിലൻസ് വാഹനങ്ങളുടെ നമ്പർ ഉൾക്കൊള്ളിച്ച് നിരീക്ഷണമൊരുക്കിയെന്നാണ് സൂചന. വിജിലൻസ് വാഹനങ്ങൾ ക്യാമറയ്ക്ക് മുന്നിലൂടെ കടന്നുപോകുമ്പോൾ MVD ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകളിൽ സന്ദേശം ലഭിക്കും വിധമായിരുന്നു ക്രമീകരണം. സന്ദേശം ലഭിക്കുന്ന ഉദ്യോഗസ്ഥർ വിവരം വേണ്ടപ്പെട്ടവർക്ക് കൈമാറി ഒറ്റുകാരാവുന്നതോടെ വിജിലൻസ് വെറുങ്കയോടെ മടങ്ങേണ്ടി വരും. സംഭവങ്ങളെക്കുറിച്ച് വിജിലൻസ് തന്നെ അന്വേഷണം ആരംഭിച്ചു. മാതൃരാജ്യം പൌരത്വം സ്വീകരിച്ച് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത വിദേശികളെ നാടുകടത്താനാകില്ലെന്ന് സുപ്രീംകോടതിയെ അറിയിച്ച് കേന്ദ്ര സർക്കാർ. അസമിൽ ദീർഘകാലമായി തടവിലിട്ടിരിക്കുന്ന 63 വിദേശികളെ ഉടൻ നാടുകടത്തണമെന്ന 2025 സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഹർജിയിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സത്യവാങ്മൂലം. നിലവിലെ ചട്ടമനുസരിച്ച് തടവ് പൂർത്തിയാക്കുകയും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തതുമായ വിദേശികളെ സംസ്ഥാനങ്ങൾക്ക് നാടുകടത്താം. പാസ്പോർട്ട് പോലുള്ള രേഖകൾ ഇല്ലാത്തവരാണെങ്കിൽ മാതൃരാജ്യത്തിന്റെ എംബസിയാണ് നൽകേണ്ടത്. ഇറാനുമേൽ കനത്ത ആക്രമണം തുടരുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് പിന്മാറി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയും ഇസ്രയേലും സംയുക്ത ആക്രമണം നടത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഭീഷണി. എന്നാൽ കരാർ ഉടനുണ്ടാകുമെന്ന ഉറപ്പിൽ ഇറാനിലേക്കുള്ള ആക്രമണം നിർത്തുന്നതായി ഞായറാഴ്ച ട്രംപ് അറിയിച്ചു. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ നീറ്റ് ചോദ്യചോർച്ചയിലെ കേസുകൾ പരിഗണിക്കുന്ന അതിവേഗ കോടതി ജഡ്ജിയെ സ്ഥലം മാറ്റി. July 25 CBI പ്രത്യേക കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ട അനു ഗ്രോവർ ബലിംഗയെയാണ് NIA പ്രത്യേക കോടതി ജഡ്ജിയായി മാറ്റിയത്. ഡൽഹി ഹൈക്കോടതി നടത്തിയ ജുഡീഷ്യൽ അഴിച്ചുപണിയുടെ പേരിലാണ് മാറ്റം. നീറ്റ് കേസ് ആദ്യം കേട്ട പ്രത്യേക ജഡ്ജി അജയ് ഗുപ്തയെ വീണ്ടും നീറ്റ് കേസുകൾക്കായി നിയമിച്ചു. സേവനകാലത്തെടുത്ത വായ്പ വിരമിച്ചാലും തിരിച്ചടക്കാതെ ബാധ്യത ജാമ്യക്കാരുടെ തലയിൽ കെട്ടിവെക്കുന്ന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ തടയാൻ ധനവകുപ്പ് തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റിൽ നിന്ന് അഡീഷണൽ സെക്രട്ടറിയായി വിരമിച്ച ഒരാളുടെ പെൻഷൻ തടയാനാണ് ഉത്തരവെങ്കിലും PSC കൂടി സമ്മതം അറിയിച്ചിട്ടുള്ളതിനാൽ ഭാവിയിൽ എല്ലാ കേസുകളിലും ഇത് ബാധകമാകും. സ്വകാര്യ ഡിറ്റക്റ്റീവുകളെ നിയന്ത്രിക്കാനും ഉത്തരവാദിത്വം ഉറപ്പാക്കാനും നിയമ സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് സുപ്രീംകോടതി. വിവരശേഖരണത്തിനും മറ്റുമായി സ്വകാര്യ അന്വേഷകരെ ആശ്രയിക്കുന്നത് കൂടി വരുന്ന സാഹചര്യത്തിലാണിത്. ഇക്കാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. മന്ത്രിമാരുടെ വിദേശയാത്രകൾക്ക് മാർഗനിർദ്ദേശവുമായി സർക്കാർ. മുഖ്യമന്ത്രിയുടെ മുൻകൂർ അനുമതിയോടെയല്ലാതെ ഔദ്യോഗികമോ അല്ലാതെയോ ആയ ആവശ്യങ്ങൾക്ക് മന്ത്രിമാർ വിദേശത്ത് പോകരുത്. യാത്രയ്ക്ക് ചെലവാകുന്ന പണം ഏത് ബജറ്റ് ശീർഷകത്തിൽ നിന്നാണ് വഹിക്കുന്നതെന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പഴയ വാഹനങ്ങൾ പൊളിക്കാനുള്ള അംഗീകൃത കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് സജ്ജമായി. സിൽക്കിന്റെ ഉടമസ്ഥതയിൽ ചേർത്തല, കണ്ണൂർ അഴീക്കൽ എന്നിവിടങ്ങളിൽ പഴയ വാഹനങ്ങൾ സ്വീകരിച്ചു തുടങ്ങി. ഓസ്ട്രേലിയൻ ആധിപത്യത്തോടെ കോമൺവെൽത്ത് ഗെയിംസിന്റെ 23 പതിപ്പിന് സമാപനം. തുടർച്ചയായി 3 ഓവറോൾ കിരീടമാണ് 70 സ്വർണവും 43 വെള്ളിയും 56 വെങ്കലവുമായി ഓസ്ട്രേലിയ നേടിയത്. ആകെ 169 മെഡലുകളുമായി ബഹുദൂരം മുന്നിൽ. ഇംഗ്ലണ്ടിന് 29 സ്വർണമടക്കം 110 മെഡലുകളുണ്ട്. 3 കാനഡയ്ക്ക് 19 സ്വർണത്തോടെ 62 മെഡലുകൾ. ഇന്ത്യ 4 സ്ഥാനം നിലനിർത്തി. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം. കഴിഞ്ഞ തവണ ബർമിംഗ്ഹാമിൽ 22 സ്വർണവും 16 വെള്ളിയും 23 വെങ്കലവും നേടിയിരുന്നു. ആകെ മെഡൽ 61 ഇത്തവണ 39 കുറഞ്ഞു. 1998 ശേഷമുള്ള ഏറ്റവും മോശം പ്രകടനമാണിത്.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ രാജിവെച്ച ഒഴിവിൽ ബീഹാർ നിയമസഭയിലെ ബംഗിപ്പൂർ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി ജയം നേടി ജൻസുരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ. ഗുജറാത്തിലെ മഞ്ചൽപൂർ നിയമസഭാ മണ്ഡലത്തിൽ BJPയുടെ സതേന്ദ്രഭായ് പട്ടേലും മധ്യപ്രദേശിലെ ദതിയയിൽ കോൺഗ്രസിന്റെ ഘനശ്യാം സിംഗും ജയിച്ചു. കശുവണ്ടി ഇറക്കുമതി കേസിൽ 1 പ്രതി കശുവണ്ടി കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടർ KA രതീഷ് സർക്കാരിന്റെ എല്ലാ പദവികളും രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണിത്. അദ്ദേഹം സർക്കാർ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് തുടരുന്നതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. കഞ്ചിക്കോട് റെയിൽവേ കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങൽ. റെയിൽവേയുടെ കോച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള ഉൽപ്പാദന യൂണിറ്റുകളും ഇതിനകം ആസൂത്രണം ചെയ്തവയും പര്യാപ്തമാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ അറിയിച്ചു. റെയിൽവേക്ക് കൈമാറിയ 228 ഏക്കർ ഭൂമി ഉപേക്ഷിക്കില്ലെന്നും ഭാവിയിലെ റെയിൽവേ വികസന പ്രവർത്തന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പരീക്ഷാക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദിറിലും രാജ്യത്ത് വിവിധയിടങ്ങളിലും നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത FIR സംസ്ഥാന സർക്കാരുകൾക്ക് പിൻവലിക്കാവുന്നതാണെന്ന് സുപ്രീംകോടതി. ഇത് സംബന്ധിച്ച് July 28 പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ കോടതി വ്യക്തത വരുത്തി. പ്രതിഷേധത്തിൽ പങ്കെടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെയുള്ള നിയമ നടപടികൾ തുടരാമെന്നായിരുന്നു മുൻ ഉത്തരവ്. 6 വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗിക അതിക്രമ കേസിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ മേധാവിയും BJP മുൻ MPയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെയും ഫെഡറേഷൻ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമറിനെയും ഡൽഹിയിലെ വിചാരണ കോടതി കുറ്റവിമുക്തരാക്കി. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിൽ വിട്ടുപോയ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണയം നടത്താൻ പരീക്ഷാ വിഭാഗത്തോട് PSC നിർദ്ദേശിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് രേഖകളുടെ പരിശോധന നടന്നതിനാൽ മൂല്യനിർണയം വൈകുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളായ 9 CPM പ്രവർത്തകർക്ക് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥി സമരം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്ത വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കിയ സംഭവത്തിൽ മെറ്റ തലവൻ മാർക്ക് സക്കർബർഗ് മാപ്പ് പറയണമെന്ന് പാർലമെന്ററി സമിതി. ഇല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ തുടർച്ചയായ 4 ദിവസവും പാർലമെന്റ് സ്തംഭിച്ചു. പക്ഷേ ആഭ്യന്തരമന്ത്രി ഇരു സഭകളിലും നിന്ന് വിട്ടുനിൽക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന ബില്ലുകൾ ഇതിനിടയിൽ ഇരു സഭകളും പാസാക്കിയെങ്കിലും അവ അവതരിപ്പിച്ചത് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ്. കാവേരി ജലത്തിൽ നിന്ന് അർഹമായ വിഹിതം വിട്ടുനൽകാൻ കാവേരി ജലനിയന്ത്രണ അതോറിറ്റിയോ കർണാടകമോ തയ്യാറാവുന്നില്ലെന്ന് കാണിച്ച് തമിഴ്നാട് സുപ്രീംകോടതിയിൽ ഹർജി നൽകി. 6 മാസത്തിലേക്ക് കടന്ന ഇറാൻ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുകയെന്ന ലക്ഷ്യവുമായി തിങ്കളാഴ്ച ചർച്ച ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എയർഫോഴ്സ് വണ്ണിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമോസ് കടലെടുക്ക് പൂർണ്ണമായി തുറക്കുക, ഇറാനിൽ നിന്നുള്ള ആണവ ഭീഷണി അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാവും ചർച്ചയെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ ട്രംപിന്റെ വാക്കുകളെ നിഷേധിച്ച ഇറാൻ ഒരു ചർച്ചയിലും പങ്കെടുക്കാൻ തങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് വ്യക്തമാക്കി. ട്രാൻസ്ജെൻഡറുകളുടെ ലിംഗനിർണയ അധികാരം റദ്ദാക്കുന്ന ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി നിയമം അവരുടെ നിലവിലുള്ള അവകാശങ്ങളെ ബാധിക്കരുതെന്ന് സുപ്രീംകോടതി. നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, V മോഹന എന്നിവരുടേതാണ് നിരീക്ഷണം. ലിംഗമാറ്റ ചികിത്സ ചെയ്യുന്നവർക്കോ നിലവിൽ ID കാർഡ് ഉള്ളവരുടെയോ അവകാശങ്ങളെ നിയമം ബാധിക്കരുത്, നിയമം സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം പരിശോധിക്കണമെന്നും കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. ശബരിമലയിൽ കഴിഞ്ഞ സീസണിൽ അരവണ നിർമ്മാണത്തിന് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. ഇതിനായി പ്രത്യേക അന്വേഷക സംഘം രൂപീകരിച്ച് 10 ദിവസത്തിനകം അറിയിക്കാനും ജസ്റ്റിസുമാരായ V രാജ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. പരിക്കേറ്റ് പുറത്തായ ജസ്പ്രീത് ബുംറയ്ക്ക് പകരം ജമ്മുകാശ്മീർ പേസർ അക്കിബ് നബി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തി. ദുലീപ് ട്രോഫി ക്രിക്കറ്റിനായുള്ള ദക്ഷിണമേഖല ടീമിൽ മലയാളി താരം MD നിതീഷ് ഇടം നേടി. തിലക് വർമ്മയാണ് ക്യാപ്റ്റൻ. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് September 19 തുടക്കമാകും. October 4 അവസാനിക്കും.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെയും നടിയെയും ബന്ധപ്പെടുത്തി പരോക്ഷമായി ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് സംഘം നിലാങ്കരയിലെ വസതിയിലെത്തിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അതിജീവിക മിഷണറി VBG റാമിലേക്കുള്ള മാറ്റത്തിനിടെ June 29 July 11 കൊഴിഞ്ഞുപോയ രജിസ്ട്രേഡ് തൊഴിലാളികൾ 67.6 lakh. കഴിഞ്ഞ 3 വർഷം സ്ഥിരമായി പദ്ധതിയുടെ ഭാഗമായി തുടരുന്ന 26.3 lakh പേരും ഇതിൽ ഉൾപ്പെടുന്നു. കൊഴിഞ്ഞുപോക്ക് കൂടുതലും ബീഹാർ, ഉത്തർപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലാണ്. തായ്ലാന്റിലെ ഫൂക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കെത്തിയ എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടു. 13 യാത്രക്കാരും 4 ക്യാബിൻ ക്രൂ അംഗങ്ങളുമടക്കം 17 പേർക്ക് പരിക്കേറ്റു. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത ശേഷം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രതിഷേധം പാർലമെന്റിൽ ശക്തമാക്കി പ്രതിപക്ഷം. പാർലമെന്റിന് പുറത്ത് ഭണ്ഡാരപ്പെട്ടിയിൽ സംഭാവന സ്വീകരിച്ചുള്ള പ്രതീകാത്മക സമരത്തിനെതിരെ BJP എതിർപ്പുമായി രംഗത്തെത്തിയതോടെയാണ് ഇരുസഭകളിലും വിഷയത്തിൽ പോർമുഖം കടുപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. 20% എത്തനോൾ കലർത്തിയ E20 പെട്രോളിനെതിരെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ആം ആദ്മി പാർട്ടി മാർച്ച് ചെയ്യാൻ ശ്രമിച്ചത് ഡൽഹി പോലീസ് തടഞ്ഞു. ഡൽഹി മുൻ മുഖ്യമന്ത്രിയും എ പി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ E20 പെട്രോളിനെ എതിർക്കുന്ന 2.3 ലക്ഷം പേരുടെ ഹർജികളുമായിട്ടായിരുന്നു മാർച്ച്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനത്തിന് തുടക്കം. ആദ്യ ദിവസം 1482 പേരാണ് ദർശനം നടത്തിയത്. 2400 പേർ ബുക്ക് ചെയ്തിരുന്നു. പുതിയ റാഗിംഗ് നിരോധന നിയമം പാസാക്കുന്നതുവരെ കരട് ബില്ലിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ഇക്കാര്യത്തിൽ നിലപാടറിയിക്കാൻ സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് വിഷയം ഈ മാസം 14 പരിഗണിക്കാനായി മാറ്റിവെച്ചു. കോളേജുകളിലും സ്കൂളുകളിലും നടക്കുന്ന റാഗിംഗ് കർശനമായി നേരിടാൻ സമഗ്രമായ റാഗിംഗ് നിരോധന നിയമം വേണമെന്നാവശ്യപ്പെട്ട് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ഫയൽ ചെയ്ത ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് സൗമൻസൻ, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ച് പരിഗണിച്ചത്. മലബാർ മിൽമ ക്ഷീര കർഷകർക്ക് ഓണസമ്മാനമായി ഇക്കുറി 5.04 കോടി രൂപ നൽകും. June 1 മുതൽ 30 വരെ മേഖലാ യൂണിയന് ആനന്ദ് മാതൃക ക്ഷീരസംഘങ്ങൾ വഴി നൽകിയ നിശ്ചിത ഗുണനിലവാരമുള്ള പാലിന് ലിറ്ററിന് 2 രൂപ വീതം അധിക പാൽവിലയായി നൽകും. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാൻ 3021 പേർക്ക് അവസരം ലഭിക്കും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ നടന്ന നറുക്കെടുപ്പ് വഴിയാണ് ഇവരെ തെരഞ്ഞെടുത്തത്. സംസ്ഥാനത്താകെ 11,139 പേർക്കാണ് അവസരം. വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് നൽകുന്ന H1B വിസ പുതുക്കുന്നതിന് USA ഫീസ് ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു. ടെക് ജീവനക്കാരുൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് വൻ തിരിച്ചടിയാകുന്നതാണ് തീരുമാനം. അതുപ്രകാരം കുടിയേറ്റ ഇതര തൊഴിൽ വിസകളായ H1B1, L1 എന്നിവയുടെ കാലാവധി തീരുന്ന മുറക്ക് പുതുക്കിക്കിട്ടാൻ ഫീസ് നൽകേണ്ടിവരും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഘടകത്തിന്റെ സഹകരണത്തോടെ നടത്തിവരുന്ന തുഫാൻ കെയർ പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി. ലഹരിക്ക് അടിമപ്പെട്ടവർക്കുള്ള ചികിത്സ, പുനരധിവാസ പരിചരണം, മറ്റ് പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നിവ ഫലപ്രദമായി നടപ്പിലാക്കുകയാണ് തുഫാൻ കെയർ പദ്ധതിയുടെ ലക്ഷ്യം. പോലീസ് സ്റ്റേഷനുകളുടെ അന്തരീക്ഷം പോസിറ്റീവാക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ്. ആദ്യപടിയായി സ്റ്റേഷൻ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന തൊണ്ടിമുതൽ വാഹനങ്ങൾ വേഗത്തിൽ ഒഴിവാക്കാൻ DGP നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ചെറുതും വലുതുമായ 20,000-ലധികം വാഹനങ്ങൾ ഒഴിവാക്കാനുണ്ടെന്നാണ് കണക്ക്. കേരള ക്രിക്കറ്റ് അസോസിയേഷന് 75, സംസ്ഥാനത്തെ ക്രിക്കറ്റ് സംഘടനയ്ക്ക് 3/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
4: പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായ കടകൾക്ക് 10,000 രൂപ വീതം സഹായം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭകർ ഉൾപ്പെടെയുള്ള ദുരിതബാധിതർക്കായി പ്രത്യേക വായ്പാ പദ്ധതിയും നടപ്പാക്കും. ബാങ്കുകളുമായി സഹകരിച്ച് 12 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കും. ഈ വായ്പയ്ക്ക് 25% പരമാവധി 3 ലക്ഷം രൂപയോ മാർജിൻ മണിയായി സർക്കാർ ബാങ്കിൽ നൽകും. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് താൽക്കാലികമായി നീക്കിയ സംഭവത്തിൽ മെറ്റ മാപ്പ് പറഞ്ഞു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് തുടങ്ങിയവയുടെ മാതൃ കമ്പനിയായ മെറ്റയുടെ ഗ്ലോബൽ അഫയേഴ്സ് തലവൻ ജോയൽ കപ്ലാൻ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് മാപ്പ് പറഞ്ഞതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഈ വർഷം ഡിസംബറിൽ ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോകുമെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു. രാജ്യത്തെ രക്ഷിക്കുന്നതിനും ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിനും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് തിരിച്ചുപോകാൻ തീരുമാനിച്ചതെന്ന് ഹസീന വ്യക്തമാക്കി. ഈ വർഷം ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചവരിൽ നിന്ന് മുൻഗണന റേഷൻ കാർഡുകളുടെ വിവരങ്ങൾ കണ്ടെത്തി കേന്ദ്രം കേരളത്തിന് കൈമാറി. 3 ലക്ഷത്തിനുമേൽ വാർഷിക വരുമാനമുണ്ടെന്ന് കണ്ടെത്തിയ 86,000 പേർ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്താകും. ഇവർ കൈപ്പറ്റിയ ഭക്ഷ്യധാന്യങ്ങളുടെ വിപണി വില പിഴയായി ഈടാക്കും. കുടുംബത്തിൽ ആരെങ്കിലും ആദായ നികുതി ഒടുക്കുന്നവരാണെങ്കിൽ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് വ്യവസ്ഥ. പ്രതിഷേധ സമരങ്ങളെ നേരിടുമ്പോൾ നിയമപാലകർ സംയമനം പാലിക്കണമെന്ന് സുപ്രീംകോടതി. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ചിലർ പ്രതിഷേധത്തിൽ കടന്നുകൂടി കല്ലേറ് നടത്തിയാൽ പോലും യുവാക്കളെ കേൾക്കാനും ശാന്തരാക്കാനും നിയമപാലകർ ശ്രമിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വാക്കാൽ പറഞ്ഞു. ശബരിമലയിൽ മണ്ഡലകാലത്ത് നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേട് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ പറഞ്ഞു. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള JEE മാതൃകാ പരീക്ഷയിൽ നീറ്റും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി രണ്ട് ഘട്ടങ്ങളിലായി നടത്തുന്നതാണ് പരിഗണിക്കുന്നത്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ഭരണഘടനാ ഭേദഗതി ബിൽ സർക്കാർ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരാൻ കേന്ദ്ര നീക്കം. ഇതിനായി വർഷകാല സമ്മേളനത്തിന്റെ തുടർച്ചയായി ഓഗസ്റ്റ് 16 മുതൽ 18 വരെയോ 17 മാത്രമായോ സമ്മേളനം വിളിച്ചു ചേർത്തേക്കുമെന്ന സൂചനയുമുണ്ട്. വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തുന്നതിന് മാനദണ്ഡങ്ങളോ സവിശേഷതകളോ രൂപവൽക്കരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന് കേന്ദ്ര സർക്കാർ. പൊതുസുരക്ഷ കണക്കിലെടുത്ത് വാഹനങ്ങളുടെ വേഗപരിധി നിശ്ചയിക്കാനുള്ള അധികാരം മാത്രമാണ് സംസ്ഥാനങ്ങൾക്കുള്ളതെന്നും കേന്ദ്രം വ്യക്തമാക്കി. രാജ്യസഭയിൽ CPM അംഗം വി ശിവദാസന്റെ ചോദ്യത്തിന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് രേഖാമൂലം മറുപടി നൽകിയത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സ്ക്വാഡ് അംഗങ്ങളെ സ്ഥലം മാറ്റി DGP ഉത്തരവിറക്കി. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. തുടർച്ചയായ 8 ദിവസവും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിന്ന് വിട്ടുനിന്നു. അദ്ദേഹത്തിന്റെ മറുപടി ആവശ്യപ്പെട്ടും അയോധ്യ സംഭാവന കൊള്ളയെ എതിർത്തും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. സൗജന്യ യാത്രയ്ക്കായി പ്രിയദർശിനി ബസിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നെന്ന രീതിയിൽ മന്ത്രി CP ജോൺ നടത്തിയ പരാമർശം വിവാദമായതിനു പിന്നാലെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. തന്റെ പരാമർശത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ബാങ്ക് തട്ടിപ്പ് കേസുകളിൽ ഡിജിറ്റൽ വെർച്വൽ രേഖകളും കോടതിയിൽ തെളിവായി അനുവദിക്കുന്നതും ഏത് ധനകാര്യ സ്ഥാപനത്തെയും ഉപാധികളോടെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്നതുമായ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ ലോക്സഭ പാസാക്കി. സംസ്ഥാനത്തെ പ്രളയ സാധ്യത ശാശ്വതമായി കുറയ്ക്കാൻ സമഗ്ര ദുരന്ത നിവാരണ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഡാമുകളുടെ പ്രവർത്തനം കൂടുതൽ ശാസ്ത്രീയമാക്കാൻ AI അധിഷ്ഠിത ഡാം മാനേജ്മെന്റ് സംവിധാനം കൊണ്ടുവരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമം തുടരുമെന്ന് തമിഴ്നാട്ടിലെ TVK സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രഖ്യാപനം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും സംസ്ഥാനം ഇതേ കാര്യം പറഞ്ഞിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. തമിഴ്നാട്ടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്നതാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. ഓഗസ്റ്റ് 15 ഇന്ത്യാ ദിനമായി ആചരിക്കാൻ US സംസ്ഥാനമായ മാസച്യൂസെറ്റ്സ് തീരുമാനിച്ചു. ഗവർണർ മൗറ ഹീലിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ബാങ്കുകൾ മുഖേന നടപ്പാക്കുന്ന ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് നിരുത്സാഹപ്പെടുത്തണമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇത് LIC അടക്കമുള്ള ഇൻഷുറൻസ് കമ്പനികളെ ബാധിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP നേതൃത്വത്തിലുള്ള LIC ഏജന്റ്സ് ഫെഡറേഷന്റെ നിവേദക സംഘവുമായി നടത്തിയ ചർച്ചയിൽ മന്ത്രി ചൂണ്ടിക്കാട്ടി. നിലവിലെ നിയമപ്രകാരം രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണ് അതിന്റെ സഭാകക്ഷിയുടെ ഭൂരിപക്ഷത്തിന്റെ താൽപര്യത്തെക്കാൾ മുകളിൽ നിൽക്കുകയെന്ന് സുപ്രീംകോടതി പറഞ്ഞു. യുവാക്കളുമായി കൂടുതൽ ഇടപെടാനും സംവദിക്കാനും BJP MP മാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവാക്കൾക്ക് പ്രാധാന്യം നൽകി MP മാരുടെ പ്രാദേശിക വികസന പദ്ധതി നടപ്പാക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ E20 പെട്രോൾ നയവുമായി ബന്ധപ്പെടുത്തി ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെ പ്രചരിക്കുന്ന അപകീർത്തികരവും വ്യാജവുമായ പോസ്റ്ററുകൾ നീക്കാൻ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളായ മെറ്റ, X, ഗൂഗിൾ എന്നിവയോട് ബോംബെ ഹൈക്കോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിലെ വിവാഹിതരാകുന്ന യുവതികൾക്ക് 1 പവന്റെ സ്വർണനാണയവും പട്ടുസാരിയും സർക്കാരിന്റെ സമ്മാനമായി ലഭിക്കും. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും 1 ഗ്രാമിന്റെ സ്വർണമോതിരം ലഭിക്കും. ബുധനാഴ്ച ജോസഫ് വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റിലാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ജനപ്രിയ വാഗ്ദാനങ്ങൾക്ക് പണം വകയിരുത്തിയത്. മഹാരാഷ്ട്രയിൽ കൃത്രിമ പനീർ നിരോധിച്ചു. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. നിയമലംഘകർക്ക് 6 മാസം തടവും 1 ലക്ഷം രൂപ പിഴയും ചുമത്തും. രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രാജേഷിന് ഔദ്യോഗിക ബഹുമതിയോടെ വിട നൽകി. രാജേഷിന്റെ പേരിൽ പഞ്ചായത്ത് ലൈഫ് മിഷൻ വഴി കിട്ടിയ വീടിന്റെ പണി പൂർത്തിയാക്കാൻ സർക്കാർ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. രാജേഷിന്റെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ റെഗുലർ ക്ലാസും ആശുപത്രികളിൽ ക്ലിനിക്കൽ പോസ്റ്റിംഗും നടത്തുന്ന കോളേജുകൾക്ക് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിലിന്റെ മുന്നറിയിപ്പ്. ദുരന്ത സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സർക്കാർ പ്രഖ്യാപിക്കുന്ന അവധികൾ കർശനമായി പാലിക്കണം. ഇത് ലംഘിക്കുന്ന കോളേജുകൾക്കെതിരെ നഴ്സിംഗ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പ്രകാരം നടപടിയെടുക്കുമെന്നും കൗൺസിൽ വ്യക്തമാക്കി. പോയിന്റ് ഓഫ് കോൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അനുകൂല നടപടി ആവശ്യപ്പെട്ട് കിയാൽ പ്രതിനിധികൾ കേന്ദ്ര വ്യോമയാന മന്ത്രിയെ സന്ദർശിച്ചു. കിയാൽ MDC ദിനേശ് കുമാർ, ചീഫ് ഓപ്പറേഷൻ ഓഫീസർ VK അശ്വിനികുമാർ എന്നിവരാണ് ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സി സദാനന്ദൻ MPയും ഒപ്പമുണ്ടായിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി, കൂടുതൽ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ, പശ്ചാത്തല വികസനത്തിന് കൂടുതൽ പദ്ധതികൾ എന്നിവ വേണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനത്ത് ഈ മാസം 15 രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിൽ 18 പ്ലാറ്റൂണുകൾ അണിനിരക്കും. രാജ്യത്ത് പ്ലാസ്റ്റിക് കറൻസി അടുത്ത സാമ്പത്തിക വർഷം ആദ്യത്തോടെ വിപണിയിലിറക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. 10-20 രൂപയുടെ പോളിമർ കറൻസി പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും ആദ്യം പുറത്തിറക്കുക. മുൻ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ അതിജീവിത മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകി. പരപ്പനങ്ങാടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് മൊഴി രേഖപ്പെടുത്തിയത്. തെരുവനായകൾക്ക് ഭക്ഷണം നൽകാൻ മാഹി മേഖലയിൽ തീറ്റക്കേന്ദ്രങ്ങൾ ഒരുക്കുമെന്ന് മയ്യഴി ഭരണകൂടം അധികൃതർ വ്യക്തമാക്കി. SpaceX 2025 വിക്ഷേപിച്ച ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ഏകദേശം 4000 കിലോഗ്രാം ഭാരമുള്ള രണ്ടാം ഘട്ടം ചന്ദ്രനിൽ ഇടിച്ചെന്ന് ശാസ്ത്രജ്ഞരുടെ നിഗമനം. ആഘാതത്തിൽ ഏകദേശം 18 മുതൽ 20 മീറ്റർ വ്യാസമുള്ള പുതിയ ഗർത്തം രൂപപ്പെട്ടിരിക്കാമെന്നും വലിയ തോതിൽ ചാന്ദ്രധൂളിക ഉയർന്നിരിക്കാമെന്നും ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു.
1: സംസ്ഥാനത്തെ
3: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന്

ത്തിൽ ഒരു ദിവസം പോലും പങ്കെടുക്കാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടർച്ചയായി വിട്ടുനിൽക്കുന്നതിൽ രാജ്യസഭാ അധ്യക്ഷന്റെ ഇടപെടൽ. പ്രതിപക്ഷ വികാരം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് സഭാധ്യക്ഷനായ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അമിത്ഷാ രാജ്യസഭയിലെത്തി വിശദീകരണം നൽകണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഈ ഇടപെടൽ. യുവാക്കളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ശബ്ദമുയർത്തുന്നവരെ ദേശവിരുദ്ധരായി മുദ്രകുത്തരുതെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. പുതിയ തലമുറയുടെ സത്യസന്ധതയിൽ വിശ്വാസമുണ്ടെന്നും അവരുടെ പരാതികൾ ന്യായമാണെന്നും അവരുടെ ആശങ്കകൾ കേൾക്കുകയും സംവാദത്തിലൂടെയും ജനാധിപത്യ പ്രക്രിയകളിലൂടെയും പരിഹരിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് രണ്ട് നേതാക്കളും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ സുസ്ഥിര പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തിയതായും അറിയിച്ചു. ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥി വിസയിൽ കാനഡയിലെത്തിയ യുവാക്കളെ മാഫിയ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ സംഘം സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചെന്ന കാനഡ ബോർഡർ സർവീസ് ഏജൻസിയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട്. 2025 ഡിസംബറിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് സംഘം രാജ്യത്തെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും വിശദീകരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഞ്ചരിച്ച മറൈൻ 1 സേനാ ഹെലികോപ്റ്ററും ഒരു വാണിജ്യ യാത്രാവിമാനവും ചൊവ്വാഴ്ച വാഷിംഗ്ടണിലെ ആകാശത്ത് വെച്ച് അടുത്തുവന്ന സംഭവത്തിൽ ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡ് അന്വേഷണം ആരംഭിച്ചു. സുരക്ഷാ അകലം ലംഘിക്കപ്പെട്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പത്രസമ്മേളനത്തിനും പ്രസ്താവനകൾക്കുമെതിരെ ബംഗ്ലാദേശ് ഭരണകൂടം. പത്രസമ്മേളനത്തിന് അവസരം നൽകിയെന്നാരോപിച്ച് ഇന്ത്യൻ സർക്കാരിന് നേരെയും വിമർശനമുയർത്തി. ജനതയുടെ വികാരങ്ങൾക്ക് മുറിവേൽപ്പിച്ചെന്നും ഇന്ത്യ ബംഗ്ലാദേശ് സൌഹൃദം തകർക്കുന്ന നടപടിയാണിതെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ തെഹൽക്ക മാസികയുടെ മുൻ എഡിറ്റർ തരുൺ തേജ്പാലിനെ മുംബൈ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് 10 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. 5 ലക്ഷം രൂപ പിഴയും ചുമത്തി. 4 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങാനും കോടതി ഉത്തരവിട്ടു. വിധിയിൽ നിരാശനാണെന്നും സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും തേജ്പാൽ പ്രതികരിച്ചു. സുപ്രധാന ചരക്കിടനാഴിയായ ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ അറിയിച്ചു. കടലെടുക്ക് ഉടൻ തുറക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണിത്. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിന്റെ പ്രധാന കടമ്പകളിലൊന്നാണ് ഹോർമുസിലെ സ്വതന്ത്ര കപ്പൽ നീക്കം. ചില പ്രത്യേക കക്ഷികൾ ഇടംകോലിട്ടില്ലെങ്കിൽ കരാർ സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ഭാഗേയ് പറഞ്ഞു. US ഉന്നം വെച്ചാണ് പരാമർശം. കോക്രോച്ച് ജനതാ പാർട്ടി ദേശീയ വർക്കിംഗ് കമ്മിറ്റി രൂപവത്കരിച്ചു. സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയെ ദേശീയ കൺവീനറായി നിയമിച്ചു. സൌരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവർ ജോയിന്റ് കൺവീനർമാരായിരിക്കും. ആഫ്രിൻ നവാസാണ് ദേശീയ സെക്രട്ടറി. പേനയും കടലാസും ഒഴിവാക്കി നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്നത് പരിഗണിച്ചു വരികയാണെന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് ആരംഭിച്ചതിനാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്രയും വേഗം വേണമെന്ന് ഹർജിക്കാരായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നീറ്റ് ഉൾപ്പെടെ സുപ്രധാന പരീക്ഷകൾ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടുകയോ പകരം സംവിധാനം കൊണ്ടുവരികയോ വേണമെന്നാവശ്യപ്പെട്ടാണ് അസോസിയേഷൻ കോടതിയെ സമീപിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനു പുറത്ത് സ്പേസ് വാക്ക് നടത്തി ഇന്ത്യൻ വംശജൻ അനിൽ മേനോൻ. നിലയത്തിന്റെ സൌരോർജ്ജ പാനലിന്റെയും അനുബന്ധ സംവിധാനങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്കായി വൈകിട്ട് 5:55 അനിൽ നിലയത്തിന് പുറത്തിറങ്ങിയത്. നാസയുടെ തന്നെ ബഹിരാകാശ സഞ്ചാരിയായ ജെസിക്ക മീറും ഒപ്പമുണ്ടായിരുന്നു. ജെസിക്കയുടെ 6-ാമത്തെ ബഹിരാകാശ നടത്തമാണിത്. പറക്കുന്നതിനിടെ വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് തുറക്കാൻ ശ്രമിക്കുകയും അക്രമാസക്തനാവുകയും ചെയ്ത യാത്രക്കാരനെ സഹയാത്രികരും വിമാന ജീവനക്കാരും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി. യാത്രികരുടെയും ജീവനക്കാരുടെയും സംയോജിതമായ ഇടപെടലിലൂടെ ഒഴിവായത് വൻ അപകടം. ബാത്തിക് എയർ വിമാനത്തിൽ കോലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കാരനായ പാലക്കാട് കൂറ്റനാട് തെക്കേ റാവണ്ണൂർ അത്താണിക്കൽ വീട്ടിൽ ജംഷീറാണ് അക്രമാസക്തനായത്. ഇതിനിടെ എമർജൻസി വാതിലിന്റെ ജനൽ പാനലും ഇടിച്ചു തകർത്തു. ശബരിമലയിലേക്ക് മിൽമയിൽ നിന്ന് നെയ് വാങ്ങിയതിലെ ക്രമക്കേടിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എസ് പ്രശാന്ത് അടക്കമുള്ളവരെ പ്രതിചേർത്ത് വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘം. ബോർഡ് അംഗമായിരുന്ന എ അജിത് കുമാർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന പരേതനായ മുരാരി ബാബു എന്നിവരാണ് മറ്റു പ്രതികൾ. മിൽമയിൽ നിന്നുള്ളവരെയും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിചേർക്കുമെന്നാണ് സൂചന.
പോലീസ് സ്റ്റേഷനുകളുടെ മുഖച്ഛായ മാറ്റാൻ ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന

0: ഐ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഓഗസ്റ്റ് 15 ആരംഭിക്കും. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി ആഗസ്റ്റ് 15 മുതൽ സബ് ഇൻസ്പെക്ടർമാർ ചുമതലയേൽക്കും. ഇതിൽ 63 വനിതാ എസ്ഐമാർക്കായിരിക്കും ഭരണ ചുമതലയെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടംതിരിയുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആശ്വാസമായി നടപ്പു സാമ്പത്തിക വർഷത്തെ വികസന ഫണ്ടിന്റെ 1 തുക 2,29.15 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചു. തുക ലഭ്യമാകുന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികളുടെ നടത്തിപ്പിനും ദൈനംദിന വികസന പ്രവർത്തനങ്ങൾക്കും താൽക്കാലിക ആശ്വാസമാകും. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെല്ലാം ഈ മാസം 10 ഹാജരാകണമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വിദേശ വിമാന കമ്പനികൾക്ക് നേരിട്ട് സർവീസ് നടത്താൻ സാധിക്കുന്ന പോയിന്റ് ഓഫ് കോൾ പദവി നൽകാനാവില്ലെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം രാജ്യസഭയെ അറിയിച്ചു. പദവി അനുവദിക്കാൻ കേരള സർക്കാർ കേന്ദ്രത്തിന് നിവേദനം സമർപ്പിച്ചിരുന്നതായി സഹമന്ത്രി മുരളീധർ മോഹോൾ വ്യക്തമാക്കി. വാഹനങ്ങളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന് രാജ്യസഭയിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ വാഹന മോഡിഫിക്കേഷനിൽ വലിയ ഇളവ് ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. മട്ടന്നൂർ നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലുള്ള കർഷക ദിനാഘോഷം 17 മട്ടന്നൂർ മഹാദേവ ഹാളിലും കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഓണം വിപണന സാംസ്കാരിക മേള 21 മുതൽ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തും നടക്കും. കർഷക ദിനത്തിന്റെ ഭാഗമായി കർഷകർക്ക് അവാർഡുകൾ നൽകും. മുൻകാല അവാർഡ് ജേതാക്കളെ ആദരിക്കും.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 4 വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
4: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചെലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
0: കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 August 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.
5: ഞാൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത്. അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെല്ലാ തോടുകളിലും മറ്റ് ജലാശയങ്ങളിലും വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. സ്കൂൾ അവധി ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ ഇത്തരം തോടുകളിലും കുളങ്ങളിലൊക്കെ കുളിക്കുന്നതിനൊക്കെ താല്പര്യം കാണിക്കാറുണ്ട്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിന് അവരെ അനുവദിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവർ വീടുകളിൽ തന്നെ സുരക്ഷിതരായി ഇരിക്കുന്നതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത ദിവസം പരീക്ഷയ്ക്ക് ആരംഭിക്കുന്നതുകൊണ്ട് കൂടുതൽ സമയം പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി അവരോട് അഭ്യർത്ഥിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ, കുടുംബാംഗങ്ങൾ ഒരു ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
6: വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല, വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് നടന്ന് തളർന്നപ്പോൾ കുറച്ചകലൊരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷ് ഏട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ?
7: എവിടെയാ?
6: നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ്! അമ്മ അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്!
7: ഗായത്രി, നീ നിനക്ക് നിനക്ക് ഞാനില്ലടോ.
6: സുരേഷ് ഏട്ടാ,
8: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം, സുരേഷിന്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം, ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളിലേക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിൻ്റെ സ്വച്ഛന്തതയിൽ ഒരു കടലിരുമ്പം പോലെ ഒരാൾ കയറി
9: വരികയാണ്. നീ കേള്, അത് താ ഉനക്ക് നല്ല പുരിഞ്ചിതാ. ഇനി ഏതാവത് പേശിനാ സുട്ടിടുവേ. നീ ആരെ കിട്ട പേശുവതെന്ന് ഉനക്ക് തരുമാ? നാൻ താൻ കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
8: കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ, ആരാണവർ? കഥയിൽ എന്ത് ബന്ധമാണവർക്ക്? ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുകയാണ് നെല്ലിക്കയുടെ അടുത്ത ഭാഗങ്ങളിൽ.
9: കാളി, കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
8: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക.
10: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
11: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാള സിനിമയിലെ മനോഹര ഗാനങ്ങൾ ഓർമ്മകളുടെ തിരമാലകളായി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്ന ഗാനതരംഗം പരിപാടിയിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 1977 പുറത്തിറങ്ങിയ താലപ്പൊലി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 70s മലയാള സിനിമയിൽ കുടുംബ ബന്ധങ്ങളും ഗ്രാമീണ ജീവിതവും മനുഷ്യബന്ധങ്ങളുടെ നന്മയും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ചിത്രങ്ങളിലൊന്നാണ് താലപ്പൊലി. ഈ കാലഘട്ടത്തിന്റെ സംഗീത ഭംഗിയും ഗാനരചനയുടെ മാധുര്യവും ഈ ചിത്രത്തിലെ ഗാനങ്ങളിലും വ്യക്തമായി അനുഭവിക്കാം. സിനിമയുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം കഥാപാത്രങ്ങളുടെ വികാരങ്ങൾക്കും ജീവൻ നൽകുന്ന ഗാനങ്ങളാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത. കേൾക്കാം ആദ്യ ഗാനം, ചേരി വിശ്വനാഥൻ രചിച്ച് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ ഒരുങ്ങിയത്. ഇനി ഞാൻ കരയുകയില്ല എന്ന ഗാനം പി സുശീലയെ ആലപിക്കുന്നു.

ആദ്യ ഗാനം കേട്ടല്ലോ, 70s മലയാള സിനിമയിലെ സംഗീതത്തിന്റെ ലാളിത്യവും ആസ്വാദ്യതയും ഈ ഗാനത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അർത്ഥസമ്പന്നമായ വരികളും ഹൃദയസ്പർശിയായ ഈണവുമാണ് ഈ ഗാനത്തെ ഇന്നും പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് മങ്കൊമ്പു ഗോപാലകൃഷ്ണനും ചേരി വിശ്വനാഥനും ചേർന്നാണ്. വി ദക്ഷിണാമൂർത്തിയാണ് സംഗീതം. യേശുദാസും പി സുശീലിയും വാണിജയറാമുമാണ് ഗാനങ്ങൾ ആലപിച്ചത്. വിൻസെന്റ്, സുധീർ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ശങ്കരാടി, പ്രമീള, മീന എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ കഥ കലാനിലയമാണ്. സംഭാഷണം ചേരി വിശ്വനാഥൻ തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. 1977 പുറത്തിറങ്ങിയ താലപ്പൊലി ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള സാമൂഹിക ചിത്രമാണ്. കുടുംബ ബന്ധങ്ങൾ, ത്യാഗം, സ്നേഹം, തെറ്റിദ്ധാരണകൾ, മനുഷ്യബന്ധങ്ങളിലെ സംഘർഷങ്ങൾ എന്നിവയാണ് ചിത്രത്തിന്റെ പ്രമേയം. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും ചില സാഹചര്യങ്ങളിൽ തെറ്റിദ്ധാരണകൾ മൂലം തകരുന്നു. ജീവിതത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങൾ ഓരോരുത്തരുടെയും ബന്ധങ്ങളെ പരീക്ഷണത്തിന് വിധേയമാക്കുന്നു. സ്വന്തം സന്തോഷം പോലും കുടുംബത്തിന് വേണ്ടി ത്യജിക്കേണ്ടി വരുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. യേശുദാസിന്റെ സ്വരമാധുരിയിലാണ് അടുത്ത ഗാനം. പ്രിയസഖി പോയി വരൂ.

പ്രതിസന്ധികളും വേദനകളും നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങൾ ഒടുവിൽ സത്യവും സ്നേഹവും പരസ്പര വിശ്വാസവുമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തിയെന്ന് തിരിച്ചറിയുന്നു. കുടുംബ ബന്ധത്തിന്റെ ഐക്യവും മാനുഷിക മൂല്യങ്ങളുടെയും വിജയവുമാണ് ചിത്രത്തിന്റെ സമാപനം. ചിത്രത്തിലെ അടുത്ത ഗാനം പി. സുശീല ആലപിച്ച ഗാനം മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് രചിച്ചത്.

മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഈ ഗാനം മാത്രമേ ഈ ചിത്രത്തിൽ രചിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചേരി വിശ്വനാഥനാണ് രചിച്ചത്. ഒരു നല്ല സിനിമയുടെ ആത്മാവാണ് അതിലെ സംഗീതം എന്ന് പറയാറുണ്ട്. താലപ്പൊലിയിലെ ഗാനങ്ങൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. കഥയിലെ വികാരതലങ്ങൾ സംഗീതത്തിലൂടെ കൂടുതൽ ആഴത്തിൽ അനുഭവിപ്പിക്കാൻ ഗാനങ്ങൾ സഹായിക്കുന്നു. അടുത്ത ഗാനത്തിലേക്ക് പോവാം. വാണിജയറാമും സംഘവും ആലപിച്ചത് ശ്രീവാഴും കോവിലിൽ എന്ന് ആരംഭിക്കുന്നു.

എഴുപതുകളുടെ ഗാനങ്ങൾക്ക് ഇന്നും പ്രത്യേകമായ ഒരു മാധുര്യമുണ്ട്. അതിന് കാരണം മികച്ച കവികളുടെ വരികളും അനശ്വര സംഗീത സംവിധായകരുടെ ഇനങ്ങളും ഗായകരുടെ ആത്മസമർപ്പണവുമാണ്. ചിത്രത്തിലെ മറ്റൊരു ഗാനം യേശുദാസ് ആലപിച്ച വൃശ്ചിക കാറ്റേ എന്ന ഗാനം കേൾക്കാം.

0: മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലെ ഗാനങ്ങൾ തലമുറകൾ മാറിയിട്ടും കേൾവിക്കാരെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഗാനങ്ങളുടെ മനോഹരമായ മറ്റൊരധ്യായമാണ് താലപ്പൊലി. 1977 താലപ്പൊലി എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ നടത്തിയ സംഗീത യാത്രയാണ് ഗാനതരംഗത്തിലൂടെ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഓർമ്മകൾക്ക് മധുരം പകരുന്ന പഴയകാല ഗാനങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. വീണ്ടും മറ്റൊരു ചിത്രത്തിലെ ഗാനങ്ങളുമായി അടുത്തയാഴ്ച കേൾക്കാം. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.

ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ടുതന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം ഒലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്രവാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം. ഇതിൽ ചലച്ചിത്ര നടി ജോമോളിന്റെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ രണ്ടാം ഭാഗം. അവതരണം ചന്ദ്രലേഖ മല്ലിശ്ശേരി. 10:00 വളയം. ഉച്ചയ്ക്ക് 12:15 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:15 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിച്ച രാമകഥ ഗാനലയം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേര. ഇതിൽ രാവണനെ കുറിച്ച് കേൾക്കാം. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140007025900118.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
5: ഞാൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത്. അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ എല്ലാ തോടുകളിലും മറ്റ് ജലാശയങ്ങളിലും വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. സ്കൂൾ അവധി ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ ഇത്തരം തോടുകളിലും കുളങ്ങളിലൊക്കെ കുളിക്കുന്നതിനൊക്കെ താല്പര്യം കാണിക്കാറുണ്ട്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിന് അവരെ അനുവദിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവർ വീടുകളിൽ തന്നെ സുരക്ഷിതരായി ഇരിക്കുന്നതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത ദിവസം പരീക്ഷയ്ക്ക് ആരംഭിക്കുന്നതുകൊണ്ട് കൂടുതൽ സമയം പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി അവരോട് അഭ്യർത്ഥിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ, കുടുംബാംഗങ്ങൾ ഒരു ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
6: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. കേരളത്തിലെ നിർദ്ദിഷ്ട 3-4 റെയിൽപാതകൾക്കുള്ള വിശദ പദ്ധതി രേഖ അടുത്ത വർഷം മാർച്ചോടെ പൂർത്തിയാക്കും. സ്ഥലം വിട്ടുകിട്ടിയാൽ 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാവുമെന്നാണ് ദക്ഷിണ റെയിൽവേയുടെ കണക്കുകൂട്ടൽ. ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് 3-ഉം 4-ഉം പാതകളുടെ നിർമ്മാണവും തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്കുള്ള 3-ഉം പാതയുടെ നിർമ്മാണവും നടക്കും. വിഴിഞ്ഞം തുറമുഖത്തുനിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോയമ്പത്തൂരിലേക്കും കണ്ടെയ്നറുകൾ അടങ്ങിയ ചരക്കു തീവണ്ടി സർവീസ് നടത്തണമെങ്കിൽ 3-ഉം 4-ഉം പാതകളുടെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കേണ്ടതുണ്ട്. നീറ്റ് യു ജി ചോദ്യക്കടലാസ് ചോർത്താൻ ആസൂത്രിത ശ്രമങ്ങളുണ്ടായെന്നും ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും CBI കണ്ടെത്തൽ. ചോദ്യം തയ്യാറാക്കിയ NTA സംഘത്തിലുള്ളവരും തട്ടിപ്പിലുൾപ്പെട്ടതായി ഡൽഹി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. NTAയുടെ 3 വിഷയ വിദഗ്ധരടക്കം 13 പേരെ പ്രതിയാക്കിയാണ് പ്രത്യേക CBI കോടതിയിൽ കുറ്റപത്രം നൽകിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ, സൌദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചു. 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെതിരായ സായുധ ആക്രമണം എല്ലാവർക്കുമെതിരായ ആക്രമണമായി കണക്കാക്കി ഒന്നിച്ചു പ്രതികരിക്കുമെന്നാണ് പ്രധാന വ്യവസ്ഥ. ജില്ലയുടെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. എല്ലാ പ്രദേശങ്ങളിലും വ്യാഴാഴ്ച രാത്രി മുതൽ മഴയുണ്ടെങ്കിലും ചെമ്പേരി, അയ്യൻകുന്ന്, ആറളം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അതിശക്തമായ മഴ തുടരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:30 വരെയുള്ള 7 മണിക്കൂറിൽ ചെമ്പേരിയിലാണ് സംസ്ഥാനത്ത് തന്നെ കൂടുതൽ മഴ പെയ്തത്. 96 mm മഴയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ഉദയഗിരി വില്ലേജിലെ താബോർ താളിപ്പാറ മേഖലയിൽ നേരിയ രീതിയിൽ ഉരുൾപൊട്ടി. തുടർന്ന് 4 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഓഗസ്റ്റ് 1 ഉരുൾപൊട്ടിയ ഭാഗത്ത് തന്നെയാണ് ഇന്നലെ ഉച്ചയോടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായത്. കനത്ത മഴയ്ക്കുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചു. സ്പെഷ്യൽ ക്ലാസ് ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപനം. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി ബാധകമാണ്. കാലവർഷക്കെടുതിയിൽ 6 ദിവസത്തിനിടെ ജില്ലയിൽ 4 കോടിയിലേറെ രൂപയുടെ കൃഷിനാശമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ. മലയോര പഞ്ചായത്തുകളിലാണ് നാശം കൂടുതൽ. ഓണം സീസണിൽ റെയിൽവേ 112 തീവണ്ടികൾ ഓടിക്കും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെയാണ് സർവീസ്. ദക്ഷിണ റെയിൽവേയിൽ നിന്ന് മറ്റ് സോണുകളിലേക്ക് 16 സർവീസും നടത്തും. കഴിഞ്ഞ വർഷമാകെ 55 ഓണ സർവീസുകളാണ് നടത്തിയിരുന്നത്. ആഭ്യന്തരമന്ത്രി സഭയിൽ നിന്ന് തുടർച്ചയായി വിട്ടുനിൽക്കുന്നതിലുള്ള പ്രതിപക്ഷ വികാരം അമിത്ഷായെ അറിയിക്കണമെന്ന് വ്യാഴാഴ്ച പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ നിർദ്ദേശം നൽകിയെങ്കിലും ഇന്നലെയും അമിത്ഷാ എത്തിയില്ല. രാജ്യസഭാ അധ്യക്ഷൻ നൽകിയത് നിർദ്ദേശമല്ലെന്നും അദ്ദേഹത്തിന് നിരീക്ഷണമായിരുന്നുവെന്നും റിജു അവകാശപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി R. രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചെന്ന ആരോപണത്തിൽ നടപടിയുണ്ടാകും. റവന്യൂ വകുപ്പിൽ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ പേരിലാകും നടപടിയെന്നാണ് സൂചന. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഫ്രീസർ സൌകര്യമില്ലാത്ത ആംബുലൻസിലാണ് തൃശൂർ ചാവക്കാട് വരെ രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയത്. ഇത് വിവാദമായതോടെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ADMനെ കലക്ടർ ചുമതലപ്പെടുത്തിയിരുന്നു. മൃതദേഹം കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് കലക്ടർ P. വിഷ്ണുരാജ് സമ്മതിച്ചു. കണ്ണൂരിൽ വെള്ളപ്പൊക്കത്തിൽപ്പെട്ടയാളെ ജീവൻ മറന്ന് രക്ഷപ്പെടുത്തിയ തിരുവനന്തപുരം സ്വദേശി R. രാജേഷിന് ഹൈക്കോടതിയുടെ സല്യൂട്ട്. ധീരനായ രാജേഷിനെ സല്യൂട്ട് ചെയ്യുന്നതോടൊപ്പം കുടുംബത്തിന്റെ പ്രാർത്ഥനയിലും പങ്കാളിയാകുന്നുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. രാജസ്ഥാനിലെ കോട്ടയിലെയും ഉത്തരാഖണ്ഡിലെ ഡെഹ്റാഡൂണിലെയും വിദ്യാർത്ഥി സംവാദങ്ങൾക്ക് ശേഷം 3-ാമത്തെ പരിപാടിക്കായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ കായസ്ഥ പാഠശാല ട്രസ്റ്റിനു കീഴിലുള്ള KP കോളേജ് മൈതാനത്തിൽ വൈകിട്ട് 7 ഛാത്രം കി ഗൂഞ്ച് വിദ്യാർത്ഥികളുടെ ആരവം പരിപാടി നടക്കും. ഝാർഖണ്ഡിലെ വിവിധ റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ ആരോപിച്ച് ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ 14-ാം ദിനത്തിൽ ചർച്ചയ്ക്ക് സന്നദ്ധമായി മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ സർക്കാരിനെ നേരിട്ടറിയിക്കാമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും വീടുകളിലും സ്ഥാപനങ്ങളിലുമുണ്ടായ മാലിന്യത്തിന്റെ കണക്കെടുപ്പ് വെള്ളമിറങ്ങി 48 മണിക്കൂറിനകം നടത്തണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം. മഴക്കെടുതിയെ തുടർന്ന് മാറി താമസിച്ചവരുടെ വീടുകളിലെ ചെളിയും മാലിന്യവും നീക്കേണ്ടതും വാസയോഗ്യമാക്കേണ്ടതും തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നത് നിർത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ എതിർപ്പ് ശക്തമാക്കിയ പ്രതിപക്ഷം. വയോജനങ്ങൾക്കും എതിർപ്പുണ്ട്. പൂർണമായും കിടപ്പിലായ രോഗികൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും ബാങ്ക് അക്കൌണ്ട് മുഖേന പെൻഷൻ നൽകുമെന്നാണ് ധനവകുപ്പിന്റെ പുതിയ ഉത്തരവ്. വയനാടടക്കമുള്ള മേഖലയിൽ മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സ്വീകരിക്കുന്ന ദീർഘകാല നടപടികൾ അറിയിക്കാൻ സർക്കാർ രണ്ടാഴ്ച സമയം തേടി. ഹ്രസ്വകാല നടപടികൾ സ്വീകരിച്ചതായും അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടാണ് ജസ്റ്റിസ് ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് എ കെ പ്രീതിയും അടങ്ങിയ ബെഞ്ച് വിഷയം പരിഗണിക്കുന്നത്. പി എസ് സിക്കു നേരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ച് സെക്രട്ടറിയുടെ വിശദീകരണ കുറിപ്പ്. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയുടെ മൂല്യനിർണയത്തിലുണ്ടായ പിഴവിന്റെ പേരിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ച് പി എസ് സിയുടെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുന്നതായി കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു. പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കി തൃശൂരിൽ എന്ന സംശയം. പന്നിയങ്കരാൾ ടോൾ പ്ലാസയിലൂടെ അർജുൻ കാർ ഓടിച്ചു പോകുന്നതിന്റെ സിസിടിവി ദൃശ്യം പോലീസിന് കിട്ടി. അതിനിടെ സഹോദരൻ അഖിലിനെ തേക്കിൻകാട് മൈതാനത്ത് നിന്ന് സിറ്റി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രൊഫഷണലുകളുടെയും ബിസിനസ്സുകാരുടെയും വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്യുന്നത് വർദ്ധിക്കുന്നെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ്, ആശയവിനിമയം എന്നീ സന്ദേശങ്ങളെന്ന വ്യാജേനയാണ് ഹാക്കിംഗ്. നെല്ല് സംഭരണത്തിന് കർഷകർക്കുള്ള

0: സംസ്ഥാന പ്രോത്സാഹന ബോണസ് നൽകാൻ മൂന്നാം ഗഡുവായി 150 കോടി അനുവദിച്ചു. 300 കോടി രൂപ കേന്ദ്ര കുടിശ്ശിക ആവശ്യപ്പെട്ട് സപ്ലൈകോ പ്രതിനിധികൾ കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയത്തിലെത്തി ചർച്ച നടത്തും. പ്രളയത്തിൽ അസമിലെ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുന്നു. 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയതോടെ ആകെ മരണം 97 ആയി. 15 ജില്ലകളിലായി 1.68 ലക്ഷം ദുരിതബാധിതരാണ് ഉള്ളത്. നീറ്റ് യു ജി ചോദ്യക്കടലാസ് ചോർത്തുന്നതിന് അന്തർസംസ്ഥാന ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് CBI. വിഷയ വിദഗ്ധരായ അധ്യാപകർ ചോർത്തിയ ചോദ്യങ്ങൾ ഇടനിലക്കാർ വഴി കോച്ചിംഗ് കേന്ദ്രങ്ങളിലേക്കും പിന്നീട് വിദ്യാർത്ഥികളിലേക്കും എത്തിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടാണ് ഇതുവഴി നടന്നത്. ഭക്ഷ്യസുരക്ഷയ്ക്കൊപ്പം സാമൂഹിക നീതിയും നടപ്പാക്കണമെന്നാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ്. ഗോത്രവർഗ ഉന്നതികളിലേക്ക് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ നേരിട്ടെത്തിക്കാനുള്ള സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ KSRTC ഡിപ്പോയുടെ വികസനത്തിന് ആവശ്യമായ സമഗ്ര പദ്ധതി തയ്യാറാക്കി മന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് TA മോഹനൻ MLA അറിയിച്ചു. പ്രശ്നങ്ങൾ ജീവനക്കാരുമായി കൂടിയാലോചിച്ച് വിശദമായ പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് ട്രാൻസ്പോർട്ട് ഓഫീസറെയും ഡിപ്പോ എഞ്ചിനീയറെയും ചുമതലപ്പെടുത്തി. നാടക പ്രതിഭ ഡോക്ടർ ഷിബു എസ് കൊട്ടാരം അന്തരിച്ചു. ഉരുവച്ചാലിൽ ഒരുങ്ങുന്ന കലാ സാംസ്കാരിക സമുച്ചയം, ഡിഫറന്റ് ആർട്സ് സെന്റർ ആൻഡ് കൾച്ചർ കോംപ്ലക്സിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ VK സനോജ് MLA നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കുന്നതിനായി സാംസ്കാരിക വകുപ്പ് 5 കോടി രൂപ അനുവദിച്ചിരുന്നു. ഉരുവച്ചാൽ കോട്ടക്കാണിക്കുന്നിൽ നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ്സിൽ ചാമ്പ്യനായി ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ. ഒരു റൌണ്ട് മത്സരം ബാക്കി നിൽക്കെ മൊത്തം 23.5 പോയിന്റ് നേടിയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ജേതാവായത്. ലോക അണ്ടർ 20 അത്ലറ്റിക്സിൽ ദേശീയ റെക്കോർഡ് തകർത്ത പ്രകടനവുമായി മലയാളി താരം മുഹമ്മദ് അഷ്ഫാഖ്. 400 മീറ്റർ ഫൈനലിൽ 45.81 സെക്കൻഡിൽ ഓടിയാണ് അഷ്ഫാഖ് തന്റെ തന്നെ റെക്കോർഡ് മെച്ചപ്പെടുത്തിയത്. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യൻ ബൌളർമാർക്ക് നിരാശ. ത്രിദിന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ശ്രീലങ്ക ക്രിക്കറ്റ് 11 8 വിക്കറ്റിന് 363 റൺസ് എടുത്ത് കരുത്ത് കാട്ടി. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555881536.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
5: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
6: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM. താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
7: നമസ്കാരം. റേഡിയോ മലബാർ 89.6 FM താരസ്വരം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
8: എന്നും ഞാൻ തന്നെ വന്ന് തുറന്നു തരണോ? നിനക്കിട് കയറി പോന്നൂടെ. അല്ല, എന്ന് നേരത്തെ
9: ആണല്ലോ കോളും കൊണ്ട് ഇറങ്ങിയതാ.
8: മുഴുവൻ
9: കേട്ടിട്ടേ മറുപടി പറയാവൂ. രാമേട്ടനറിയാലോ നാളെ ഞങ്ങളുടെ കോളേജ് ഡേയാ.
8: ആയിക്കോട്ടെ, എനിക്ക് ഒരു എതിർപ്പും ഇല്ല.
9: കളിയാക്കാതെ രാമേട്ടാ, ഞാൻ കാര്യായിട്ടാ.

0: കൊച്ചിക്കാരുടെ ഗാനമേളയായിരുന്നല്ലോ തീരുമാനിച്ചിരുന്നത്. അവസാന നിമിഷം അവര് കാലു മാറി.
1: അയ്യോ,
0: മെയിൻ ഗായകന് ആക്സിഡന്റ് പറ്റിയെന്നോ മറ്റോ ഇന്നലെ കോളേജിൽ ഫോൺ വന്നു. ഇപ്പൊ ആകെ വിഷമിച്ചിരിക്കുക ഭാരവാഹികള്. നാളെ ഇനി എന്ത് പ്രോഗ്രാം ഒപ്പിക്കുന്ന ടെൻഷൻ. ഒടുവിൽ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി ഒരു ഉഗ്രൻ ഐഡിയ പറഞ്ഞു. ഞാമോട്ടിന്റെ ഓട്ടം തുള്ളല്.
1: അത് നന്നായി. എന്നെ കൊലക്കൊടുക്കാൻ തന്നെയാണോ നിന്റെ പുറപ്പാട്? ഓട്ടം തുള്ളേ,
0: ഞാൻ വാക്ക് കൊടുത്തു തരാം ഏട്ടാ. 2500 തികച്ചും കിട്ടും.
1: 2500 പവൻ തരാന്ന് പറഞ്ഞാലും ഞാനില്ല. എടി, അതേ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി തന്നെ ഞാനും. കോളേജിൽ ഓട്ടം തുള്ള നടത്തി എന്താണ്ടാവെന്ന് നോക്കിയാവുന്നേ ഉള്ളൂ.
0: ഒക്കെ രാമോട്ടിന് വെറും തോന്നല. കഴിഞ്ഞ കൊല്ലം കോട്ടക്കലുകാരുടെ കഥകളി ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടെന്താ കളിച്ച് കാശ് വാങ്ങി കൂളായിട്ട് അവര് പോയി. നോക്കൂ രാമോട്ടാ, രാമോട്ടിനെ പരിചയപ്പെടുത്താന്ന് ഞാൻ എന്റെ ഫ്രണ്ട്സിന് വാക്ക് കൊടുത്തു പോയി.
2: അവൾ ഏറ്റതല്ലേടാ, ഇനി ഒഴിഞ്ഞു മാറി അവളുടെ വാക്കിന് എന്താ വില?
3: നമ്മക്ക് ചെത്താൻ കിട്ടണ ചാൻസ് അല്ലടാ, നീ ഒന്ന് സമ്മതിക്ക്.
1: കോളേജിന്റെ പടി അറത്ത് തന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ സുഗ്രീവ കോളേജ്.
2: നീ കൂടുതലൊന്നും വ്യാഖ്യാനിക്കണ്ട മോളെ, അവൻ വരും. മോള് ധൈര്യമായിട്ട് വെക്കും.
1: അയ്യോ അമ്മ, ഞാൻ
0: ഒന്നും പറയണ്ട. നാളെ കോളേജിലേക്ക് രാമോട്ടിന്റെ ഓട്ടം തുള്ളല്. കഥ ഏതാന്ന് രാമോട്ടൻ തീരുമാനിച്ചാ മതി. ഒരു മിനിറ്റ്. പിന്നെ കോളേജാണെന്ന് കരുതി ഓവർ ഷൈനിങ് ഒന്നും വേണ്ട. വേറെ വല്ല പെമ്പിള്ളേരെയും വായി നോക്കണം, കണ്ട എന്റെ സ്വഭാവം മാറും.
1: അപ്പൊ വായിൽ മാത്രം നോക്കാൻ പാടില്ല.
3: അയ്യോ, പരിപാടി വേണ്ടെന്ന്
0: വെച്ചോ. അച്ഛൻ,
1: എന്താ മോളെ? കൊച്ചേ, ഞങ്ങൾ കലാകാരന്മാരെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം?
3: സംഗീതം എന്റെ ഉപ്പയാണ്, ഉമ്മയാണ്, സ്വരങ്ങളാണ് എന്റെ പ്രാണവായു. അറിയോ നിനക്ക്?
1: പുസ്തകം, ഈ പുസ്തകം വായിക്കല നിന്റെ കുഴപ്പം. റീഡിങ് ബാഡ് ഹാബിറ്റ്.
4: എന്താ എന്താ പ്രശ്നം?
1: ഈശ്വര കൃപ കൊണ്ട് തരക്കേടില്ലാതെ തുള്ളി ജീവിച്ച ഒരുത്തന്റെ കഞ്ഞുകൂടി എവള് മുട്ടിച്ചു.
3: അവനിപ്പൊ തുള്ളിൽ നിർത്തി ക്ലാസ് പിരിച്ചു വിട്ടു, വേഷങ്ങളെല്ലാം കുളിച്ചിട്ടു. അതിനൊക്കെ കാരണക്കാരൻ നീയാ.
5: ശിശുപ്രാണേ
3: അച്ഛൻ, മനസ്സിലാകുന്ന നോക്കി പറഞ്ഞു കൊടുക്കും.
1: അതാണ് പറയാ
3: കുട്ടി, അന്ന വിചാരം മുന്ന വിചാരം, പിന്നെ വിചാരം കരി വിചാരം. ഉണ്ടയോറിൽ കല്ലിടരുത്, ഉണ്ടയോറിൽ കല്ലിട്ടാൽ കണ്ടവരല്ല
1: സത്യത്തിലോ.
4: കരയല്ലേ.
6: 1999 ദീപസ്തംഭം മഹാസ്റ്റിനും ദിലീപിനൊപ്പം ജോമോൾ വീണ്ടും ഒന്നിച്ച ചിത്രം. ഹാസ്യവും കുടുംബ ബന്ധങ്ങളും പ്രണയവും ഒത്തുചേർന്ന ഈ ചിത്രത്തിലും ജോമോളുടെ കഥാപാത്രം കഥയുടെ ഒഴുക്കിൽ സ്വാഭാവികമായി ഇടം നേടി. അമിതമായ അഭിനയമില്ലാതെ കഥാപാത്രത്തിന്റെ നിഷ്കളങ്കത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചു.
0: രാമോട്ടാ, എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ഈ ഞാൻ പറഞ്ഞിട്ടാണോ രാമോട്ടൻ തുള്ളലി നിർത്തിയത്, വേഷം അഴിച്ചു വെച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? എന്റെ മുന്നിൽ ഇല്ലാത്ത മാന്യതയ്ക്ക് വേണ്ടിയാണോ ജോലിക്ക് വേണ്ടിയുള്ള ഈ പരക്കം പാച്ചില്? പറയ്, എനിക്കിപ്പ അറിയണം. നമ്മുടെ സ്നേഹത്തിന് മുമ്പില് ഇന്ന് വരെ എന്തെങ്കിലും ഉപാധികൾ വെച്ചിട്ടുണ്ടോ ഞാൻ?
1: എന്തോ അത്
0: പറയ് രാമോട്ട. ഇനി എന്നെ മനസ്സിലായില്ലെന്നുണ്ടോ എന്റെ രാമോട്ടന്?
1: മനസ്സിലാക്കുകയല്ല, പക്ഷെ അമ്മായി പറഞ്ഞു കേട്ടപ്പോ എനിക്ക് തന്നെ പേടിയായി തുടങ്ങി. ആലോചിച്ചു നോക്കിയപ്പോ ഒരു കണക്കിന് ശരിയല്ലേ. വേഷം കെട്ട് ഒരു തെണ്ടി നടക്കണ എനിക്ക് നിന്നെ മോഹിക്കാൻ എന്താ അർഹതയുള്ളത്? അതുകൊണ്ടാണ് ഞാൻ.
0: വേണ്ട, എന്നെ നേടാൻ വേണ്ടി ഉള്ള കഴിവുകളൊന്നും മൂടി വെക്കണ്ട. ഈശ്വരനായിട്ട് തന്ന സിദ്ധികളാ, അത് ഉപേക്ഷിക്കണമെന്ന് പറയാൻ എനിക്ക് എന്താ അർഹതയുള്ളത്? നോക്ക്, ജോലി എന്താ, ജീവിതം എങ്ങനെയാ എന്നൊന്നും എനിക്കറിയണ്ട. ഞാൻ സ്നേഹിച്ചത് രാമേട്ടനെ മാത്ര. ചെറിയവനാണെങ്കിലും വലിയ മനസ്സുള്ള എന്റെ രാമേട്ടനെ
1: എനിക്ക് കാണാമേ മനസ്സ്. പക്ഷേ അമ്മാവനും അമ്മയും
0: അവരെന്തും പറയട്ടെ, എത്ര വലിയ ആലോചനയും കൊണ്ടുവരട്ടെ, പക്ഷേ ഞാൻ എന്നും ഇങ്ങനെ രാമേട്ടന് മുന്നിൽ തന്നെ ഉണ്ടാവും. ഈ നാട്, ഈ ആകാശം, നിന്റെ മുന്നിൽ ഇങ്ങനെ രാമേട്ടനും, അതൊരു വലിയ മോഹങ്ങളൊന്നും ഇല്ല എനിക്ക്.
1: അറിയാതെയാണെങ്കിലും നിന്നെ വേദനിപ്പിച്ചേന്, ഒരു നിമിഷത്തേക്കെങ്കിലും നിന്നെ തെറ്റിദ്ധരിച്ചേന്, ഇല്ല ഇനി ഒരിക്കലും നമ്മളിങ്ങനെ പിണങ്ങില്ല.
0: മതി, എനിക്ക് സന്തോഷം. ഈ എന്ത് എങ്ങോട്ടും പോയിട്ടില്ല, പോവില്ല. ഇതാ ഇത്ര അടുത്ത് ഈ ഞാനുണ്ട്, കയ്യത്തും ദൂരത്ത്.
6: തുടർച്ചയായി വ്യത്യസ്ത സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതുകൊണ്ട് മലയാള സിനിമയിലെ ശ്രദ്ധേയ നായികമാരിൽ ഒരാളായി ജോമോൾ മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അഭിനയയാത്ര മലയാളത്തിൽ മാത്രം ഒതുങ്ങിയില്ല.

0: 1997 ഒരു വടക്കൻ വീരഗാഥയിലെ ബാലതാര വേഷത്തിന് ശേഷം നായികയായി അരങ്ങേറ്റം കുറിച്ച ജോമോൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിലെ ശ്രദ്ധേയ സാന്നിധ്യമായി മാറി. അഭിനയത്തിനൊപ്പം സംഭാഷണങ്ങൾക്കും അവർ നൽകിയ സ്വാഭാവികത പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമായി. അരയന്യങ്ങളുടെ വീട് എന്ന ചിത്രത്തിൽ സുജ എന്ന കഥാപാത്രത്തെ ജോമോൾ അതീവ ലാളിത്യത്തോടെയാണ് അവതരിപ്പിച്ചത്. കുടുംബ ബന്ധങ്ങളുടെ ചൂടും സ്നേഹവും നിറഞ്ഞ ഈ കഥാപാത്രത്തിൽ സംഭാഷണങ്ങൾ ഒരിക്കലും അഭിനയമായി തോന്നുന്നില്ല. അടുത്ത വീട്ടിലെ ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് പോലുള്ള ആ സ്വാഭാവികതയാണ് ജോമോളുടെ പ്രത്യേകത.
1: എന്താ കാര്യം?
2: കാര്യമുണ്ടല്ലേ കാണാൻ പറ്റുള്ളൂ.
1: അതെ, ഒരു വീട്ടിലേക്ക് വരുമ്പോ ഇത്തിരി വകതിരിവ് വേണം. നേരം വിളിക്കുമ്പോഴേക്ക് പെണ്ണും പടക്കോഴി. ഒരു 10 മണിയായിട്ട്
2: വാണെന്തിന്?
1: എന്റെ പേരറിയണേ?
2: അച്ഛന്റെ പേരെന്താ?
1: ആ, എനിക്ക് അച്ഛനില്ല.
2: ഓ, അമ്മയുടെ പേരോ?
1: അമ്മയില്ല.
2: കുട്ടി ഇവിടുത്തെ ആരാ?
1: ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ. എന്താ, അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാരാണാവോ?
2: ഞാനൊരു മനുഷ്യൻ.
1: ഓ, മനുഷ്യനാണോ? ഞാൻ വിചാരിച്ചല്ല നായം നരിയ മറ്റാണെന്ന്. ഇത് എവിടുന്ന് കുട്ടിയും കുറച്ച് വരണോ? ഒരു മനുഷ്യനാന്നാ പറയണേ.
2: പക്ഷേ എന്ത് ചെയ്യണോന്ന് എനിക്കറിയില്ല.
3: അതിനൊരു നല്ല മരുന്നുണ്ട്, ചുട്ടടി. ഈ പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാൽ മാത്രം പോരാ, ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് തോന്നിപ്പിക്കണം, അല്ലെങ്കിൽ പോക്ക. അവൻ വന്നതിന് ശേഷം ഞാൻ സൂചന വരാത്ത.
1: അങ്ങോട്ട് പോയില്ലെങ്കിൽ എന്താ, ആളുകൾ ഇങ്ങോട്ട് അന്വേഷിച്ചു വരുന്നുണ്ട്.
3: നീ വരാത്തോണ്ടാ ഇവൾക്ക് പരിഭവം.
1: രവിമാമയല്ല, ദാ കിഴക്കേ വഴി കൂടെ വരണുണ്ട് ഒരാള്.
3: ആരാ?
1: ഗീതമ്മയുടെ ഹീറോ
3: സുരേഷോ? എന്തിനാണാവോ? ഒരു കാര്യം ചെയ്യേ, നീ അങ്ങോട്ട് മാറി നിന്നു.
0: സ്വാഭാവിക അഭിനയം, ലളിതമായ അവതരണം, അതായിരുന്നു ജോമോളുടെ ശക്തി. അതുകൊണ്ട് തന്നെ മലയാളത്തിന് പുറമെ തമിഴ് സിനിമയിലും അവർക്ക് അവസരങ്ങൾ ലഭിച്ചു. ഭാഷ മാറിയെങ്കിലും അഭിനയത്തിന്റെ തന്മയത്വത്തിന് മാറ്റമുണ്ടായില്ല. മലയാളത്തിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾക്ക് ശേഷം തമിഴ് സിനിമയും ജോമോളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. വ്യത്യസ്തമായ കഥകളും കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കുന്നതിൽ അവർ എന്നും ശ്രദ്ധ പുലർത്തിയിരുന്നു. വാണിജ്യ വിജയത്തെക്കാൾ അഭിനയ സാധ്യതയുള്ള വേഷങ്ങളോടായിരുന്നു കൂടുതൽ താല്പര്യം. മേലേവാരത്തെ മാലാഖക്കുട്ടികൾ എന്ന ചിത്രത്തിലെ ഗോപിക വാര്യർ മറ്റൊരു വ്യത്യസ്ത കഥാപാത്രമാണ്. ശാന്തതയും പക്വതയും നിറഞ്ഞ സംഭാഷണങ്ങൾ, സാഹചര്യത്തിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന ശബ്ദഭാവങ്ങൾ, ഇതെല്ലാം കഥാപാത്രത്തെ കൂടുതൽ വിശ്വസനീയമാക്കി.
1: എന്നാ ഭാസ്കരേട്ടൻ പോയിക്കോ, വൈകിട്ട് നേരത്തെ വരണേ.
4: ഏയ്, പോവാനോ? എവിടെ പോവാൻ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. കോടതി മുറ്റത്ത് വെച്ച് പപ്പ വെല്ലുവിളിച്ചില്ലേ മക്കളെ തട്ടിക്കൊണ്ട് പോവെന്ന്? ഇവിടെ എങ്ങാനും വന്ന് സാറ് നിങ്ങളെ തട്ടിക്കൊണ്ട് പോയാ പിന്നെ ഞാനും അതോടെ തട്ടിപ്പോവും. അമ്മാമ്മയുടെ പ്രത്യേക ഓർഡറാ കോളേജ് വിടും വരെ ഞാൻ ഇവിടെ തന്നെ വേണമെന്നുള്ളത്.
5: ഇവിടെ തട്ടിക്കൊണ്ട് പോവാനോ?
4: രണ്ട് പണം കാണാൻ എപ്പോഴും നല്ല സെക്കൻഡ് ഷോ. ഞാൻ രാത്രി പോയിക്കോളാം.
6: ഗുഡ് മോർണിംഗ് ഗോപു.
1: ഹായ്, ഗുഡ് മോർണിംഗ് ഗോപു. ഞാൻ ലൈബ്രറി കാണും. ഉണ്ണി, സുഖം തന്നെയല്ലേ? ശരി.
6: ഞാൻ ഗോപുവിനെ കാത്തിരിക്കുന്നു.
1: എന്തിനാ?
6: എനിക്ക് ഗോപുവിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
1: ഷോ, ഒന്ന് വേഗം പറ. ഉണ്ണി, എത്ര നാളായി ഇതിങ്ങനെ കൊണ്ടു നടക്കുന്നു? കേൾക്കാനെങ്കിൽ ധൃതിയായി. പറ, പറ, പറ.
6: അല്ല, അല്ല, അതിപ്പോ
1: അല്ലെങ്കിൽ പിന്നെ പറയാല്ലേ, പോട്ടെ.
7: എന്ത് കാര്യം ഗോപു?
1: അത് തന്നെ, ഐ ലവ് യു. ഉണ്ണി,
6: എന്താ ഗോപു?
1: എടോ, തന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. ചെറിയൊരു കുറുമ്പൊപ്പിക്കാനാ.
6: കുറുമ്പോ?
1: അതൊക്കെ പിന്നെ പറയാം, കൂടെ നിക്കോ.
6: ഓ, പിന്നെന്താ?
1: ആ, എന്നാ വാ ശരത് മോനെ. മതി, മതി, മതി, ഇനി കൊറച്ച് ഞങ്ങക്ക് വിട്ടതാ.
7: ദേവു, ഇവിടുന്ന് പപ്പയുടെ അടുത്തേക്ക് ചാടിപ്പോന്ന ഒരു കിടിലൻ സൂത്രം ഒപ്പിച്ചിട്ടുണ്ട്.
1: എങ്ങനെ? സെറ്റപ്പ് ഒക്കെ റെഡി, ഇനി ഓപ്പറേഷൻ തുടങ്ങിയാ മതി.
8: മക്കളൊന്ന് കോളേജിൽ പോയില്ലേ?
1: പോയി, അവിടുന്ന് ചാടിപ്പോന്നതാ.
8: ചാടിപ്പോയി എന്തിന്?
9: പപ്പയെ കാണാൻ.
10: ഞാൻ പറഞ്ഞില്ലേ, ഈ പാർത്തന്റെ കണക്കുള്ള ഒരിക്കലും തെറ്റില്ല. എന്തെങ്കിലും പണി ഒപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ എത്തും ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളു.
11: പപ്പ, ഞങ്ങളിപ്പോ കോളേജിൽ പോന്നേ. വലിയ സ്റ്റൈലില്ല,
8: ടൈറ്റ് സെക്യൂരിറ്റി.
1: ആ, പപ്പ ഇന്നലെ കോടതി വെച്ച് ചലഞ്ച് ചെയ്തില്ലേ മക്കളെ വിട്ടുകൊടുക്കില്ലെന്ന്? അതിന്റെ ആഫ്റ്റർ എഫക്ട്,
9: കുഞ്ഞൂട്ടി അമ്മ വാരിച്ചാരുടെ തലയിൽ ഉദിച്ച ബുദ്ധി.
11: പ്രാവനും പരുന്തലും കൊടുക്കാതെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൽ ഒതുക്കും പോലെയാ ഞങ്ങളെ ഇപ്പൊ കൊണ്ടുവന്നത്. ഭാസ്കരേട്ടൻ ഇപ്പൊ ഡബിൾ റോളാ ഡ്രൈവർ കം.

0: സംശയമുണ്ട്.
1: ആ കുഞ്ഞുകുട്ടി വരസേരയുടെ നൂൽത്തുമ്പിലെ പാവയല്ലേ നമ്മുടെ അമ്മ ഇപ്പോ? ആ നൂല് പൊട്ടിച്ചാൽ സംഗതി ക്ലീൻ സിമ്പിൾ. നമുക്കത് പൊട്ടിക്കോടാ.
0: നൂല് പൊട്ടിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞുകുട്ടി അമ്മ കയറ് പൊട്ടി, അതിനു മുമ്പ് പിള്ളേരെ പാക്ക് ചെയ്യാൻ.
2: ഇപ്പോഴോ ഇനിയുണ്ട് 4 മണിക്കൂർ, അതുവരെ ഞങ്ങൾ ഇവിടെ അടിച്ചു പൊളിക്കാൻ
0: പോവും.
2: കുഞ്ഞുമോളെ, പിന്നെ ഞങ്ങള് കിച്ചണിക്ക് കറി ഉണ്ടാക്കി, പപ്പയ്ക്ക് വിളമ്പി കൊടുത്തു, വീടൊക്കെ വൃത്തിയാക്കി, പപ്പ കറി ഉണ്ടാക്കി.
3: പറമാളച്ചേ, പിന്നെ നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്?
4: പിന്നെ ഒന്നുമില്ല, കഴിഞ്ഞു.
5: പിന്നെ കുഞ്ഞുമോളെ വല്ലാണ്ട് മിസ് ചെയ്തെന്നും കുഞ്ഞുമോളെ കാണാൻ കൊതിയാവണെന്നും പപ്പ പറഞ്ഞു.
3: എനിക്കും പപ്പയെ കാണണം, നാളെ എന്നെ കൂടെ കൊണ്ടുപോവോ?
4: അയ്യോ അതെങ്ങനെയാ?
3: എനിക്ക് കാണണം, എനിക്ക് പപ്പയെ കാണണം.
5: ഇപ്പൊ തന്നെ കാണിച്ചു തരാം.
6: ഒരു കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കണമെങ്കിൽ അതിന് ജീവൻ നൽകുന്ന അഭിനേതാവിന്റെ ആത്മാർത്ഥത വേണം. ജോമോളുടെ കഥാപാത്രങ്ങളിൽ ആ ആത്മാർത്ഥത എപ്പോഴും പ്രകടമായിരുന്നു. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ, ഗ്രാമീണ പെൺകുട്ടിയായും സാധാരണ കുടുംബത്തിലെ മകളായും പ്രണയിനിയായും ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുന്ന സ്ത്രീയായും ഓരോ കഥാപാത്രത്തിനും വ്യത്യസ്തമായ ഭാവങ്ങൾ നൽകാൻ ജോമോളിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ ഓർമ്മയിൽ ജീവിക്കുന്നു.
5: എന്താ ഇവിടെ ഇരുന്നത്? അമ്മയ്ക്ക് പോയി കൂടായിരുന്നില്ലേ അവിടെ? പപ്പ കാട്ടിക്കൂട്ടിയെന്ന് പറഞ്ഞ് എന്തെങ്കിലും കുറ്റവും കുറവൊക്കെ അമ്മയ്ക്ക് വിളിച്ച് പറയായിരുന്നല്ലോ.
7: ഞങ്ങളുടെ പപ്പ ജീവിച്ചിരിപ്പുണ്ട്, അത് മറക്കണ്ട. പപ്പയ്ക്ക് ഭ്രാന്താണെന്ന് ചിത്രീകരിക്കുക വരും അവൻ അവിടെ. അമ്മ ഇതൊന്നും കാണുന്നില്ലേ? അതോ കണ്ടിട്ടില്ലെന്ന് നടിക്കുകയാണോ?
5: അമ്മ ഞങ്ങളെ ഓർക്കണ്ടായിരുന്നു, നാട്ടുകാരെങ്കിലും ഓർക്കണമായിരുന്നു.
7: ആരുടെയും ഭാഗത്ത് നിൽക്കുകയല്ല ഞങ്ങള്. അമ്മയ്ക്ക് വേണ്ടായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് വേണം പപ്പയെ. അല്ലെങ്കിൽ അത് ഞങ്ങളുടെ പപ്പയല്ലെന്ന് അമ്മയുടെ നാവ് കൊണ്ട് പറയണം. പറയാൻ പറ്റുമോ അമ്മയ്ക്ക്?
8: മക്കളുടെ കാര്യങ്ങളും എല്ലാം നോക്കാനും എനിക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനും എൻ്റെ ടൈമിനനുസരിച്ച് വർക്ക് ചെയ്യാനും എനിക്കത് പറ്റുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഹോണ്ട് ചെയ്തിട്ടില്ല, പക്ഷെ ആ ഒരു ക്യാരക്ടറായിട്ട് കുറച്ചു കാലം ഉണ്ടായിരുന്നത്
9: ജാനകിക്കുട്ടിയായിരുന്നു.
8: നാഷണൽ അവാർഡ് വാങ്ങാൻ പോയി, ഇപ്പോഴും ഒക്കെ ചെറിയ ഫെയിൻ്റ് ആയിട്ടുള്ള കുറേ മെമ്മറീസ് ഉണ്ട്. പോയ സമയത്തുള്ളതും അല്ലെങ്കിൽ അവിടെയുള്ള ചില ചില കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് ഓർമ്മയില്ലെങ്കിലും ചെറുതായിട്ട് ഓർമ്മയുണ്ട്. അന്ന് ഇപ്പോൾ ഒരു കാര്യം ആലോചിക്കുന്ന, അന്നത്തെ പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം ഇപ്പോൾ എല്ലാം നമുക്ക് ഉടനെ തന്നെ യൂട്യൂബിൽ വരും, അല്ലെങ്കിൽ നമുക്കത് ആ ഫയൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നുമ്പോൾ കാണാൻ, മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പം. അന്ന് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയില്ല, ടി വിയിൽ ഐ തിങ്ക് ലൈവായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വീട്ടിൽ ഇവിടെയുള്ളവരെല്ലാം എല്ലാവരും കണ്ടിരുന്നു, പക്ഷെ അത് പിന്നീട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് സെക്കൻഡ്ലി ഫോട്ടോഗ്രാഫ്, എനിക്ക് തോന്നുന്നു അന്ന് മൊബൈൽ ഫോണും ഫോട്ടോഗ്രാഫും ഒന്നും ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന ആ ഒരു സിസ്റ്റമേ ഉണ്ടായിരുന്നില്ല. നമ്മൾ അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം നമ്മുടെ ഓരോരുത്തരുടെയും ഫോട്ടോസ് അവരവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കത് വാങ്ങാം. അങ്ങനെയുള്ള ഒരു അതിൻ്റെ ഒരു നെഗറ്റീവ് കോപ്പിയോ അങ്ങനത്തെ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ കയ്യിൽ ആകപ്പാടെ അതിന്റെ ഒരു ജസ്റ്റ് വൺ ഫോട്ടോ ആ വാങ്ങുന്ന അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
6: വർഷങ്ങൾക്ക് ശേഷം കെയർഫുൾ എന്ന ചിത്രത്തിലൂടെയാണ് സുജ എന്ന കഥാപാത്രമായി ജോമോൾ വീണ്ടും സിനിമയിലേക്ക് എത്തുന്നത്. എന്നാൽ ഇത്തവണ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയുടെ പക്വതയാണ് ആ ശബ്ദത്തിൽ കേൾക്കുന്നത്. കരിയറിലെ ഇടവേളയ്ക്ക് ശേഷവും സംഭാഷണങ്ങളിലെ വ്യക്തത ഒട്ടും കുറഞ്ഞിരുന്നില്ല.
10: ഒരുപാട് ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ക്യാമറ ഫേസ് ചെയ്യാൻ പോയി. ഒരു കംബാക്ക് എന്ന് പറയാൻ ഞാൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും എനിക്ക് തിരിച്ചു വരവ് രഞ്ജിത്തിന്റെ കൂടെയും ഉണ്ണിയുടെ കൂടെയും മഹിമയുടെ കൂടെ എല്ലാം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഓണേഡ് ആണ്, ഒരുപാട് ബ്ലെസ്ഡ് ആണ്. ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാൻ പൊതുവെ എക്സൈറ്റ്മെന്റ് വളരെ കുറച്ച് കാണിക്കുന്ന ഒരു ആളായതുകൊണ്ട് പക്ഷേ മനസ്സിൽ ഒരുപാട് എനിക്ക് എക്സൈറ്റഡ് ആണ്. എക്സൈറ്റ്മെന്റിനേക്കാളും കൂടുതൽ ടെൻഷൻ ഉണ്ട്, എങ്ങനെയാണ് അത് ഔട്ട്കം, എങ്ങനെയായിരിക്കും എന്റെ ഔട്ട്കം, എങ്ങനെയായിരിക്കും എന്നത്. ഇതിനകത്തൊരു അഡ്വക്കേറ്റ് ആയിട്ടാണ്, ക്രിമിനൽ ലോയർ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്.
8: രഞ്ജിത്തിനെ ഇൻസ്പയർ ചെയ്ത പല പല ത്രെഡ്സും പല പല രഞ്ജിത്തിന്റെ മുൻപിൽ കണ്ടിട്ടുള്ള പല ആളുകൾ

0: അതിൽ നിന്ന് അതിൽ നിന്ന് ക്യാരക്ടേഴ്സ് ഡെവലപ്പായി വരുന്ന പലരെയും വെച്ചിട്ട് ഒരു മൂവി. ഇപ്പോഴാലോചിക്കുമ്പോഴേ ഹരിഹരൻ സർ, എം ടി സർ, മമ്മൂക്ക, സിനിമ ഇപ്പോഴും ഉള്ളിലുണ്ട്, ഇപ്പോഴും ഉള്ളിലുണ്ട്, സിനിമ മാത്രമേ ഉള്ളിലുള്ളൂ. പേരെടുത്ത് പറഞ്ഞ അങ്ങനെയല്ല ഞാൻ ആരെയും അത് വേദനിപ്പിക്കുന്നത്, പക്ഷെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്.
1: വേണ്ട,
2: നീ വരണ്ട, നീ റെഡി ആയിട്ടില്ലല്ലോ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ചെല്ലു, പോയി റെഡിയാവാൻ നോക്ക്.
1: നീ അവളെ കൊണ്ടുപോകും.
2: നീ ഒന്ന് വാ, നമ്മൾ ലേറ്റ് ആയി. ഒരു കേക്ക് പറഞ്ഞിരുന്നു.
3: ലാവണ്യ അല്ലേ?
2: അതെ, മോളുടെ ബർത്ത്ഡേയാ. അതെ,
4: ഹാപ്പി ബർത്ത്ഡേ മോളു.
5: അഭിനയത്തിൽ ഒരിക്കലും അമിതാഭിനയം കാണിക്കാതെ കഥാപാത്രം ആവശ്യപ്പെടുന്നത്ര മാത്രം പ്രകടനം കാഴ്ചവെക്കുക എന്നതായിരുന്നു ജോമോളുടെ ശൈലി. അതുകൊണ്ട് തന്നെ ഇന്നും അവരുടെ പ്രകടനങ്ങൾക്ക് പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. അഭിനയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ജോമോൾ വിവാഹിതയായത്. കുടുംബജീവിതത്തിന് മുൻഗണന നൽകിക്കൊണ്ട് സിനിമയിൽ നിന്ന് അവർ ഇടവേളയെടുത്തു. പലരും തിരിച്ചുവരവിനായി കാത്തിരുന്നെങ്കിലും കുടുംബത്തിനാണ് അവർ കൂടുതൽ പ്രാധാന്യം നൽകിയത്.
0: കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ എവിടെയും പോയിട്ടില്ല ഒന്നാമത്. പിന്നെ നമുക്കെപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുമ്പോഴുള്ളൊരു സന്തോഷം, ആ ഒരു സന്തോഷം ഞാൻ എൻജോയ് ചെയ്യുന്നു. പക്ഷെ ഞാൻ പോയ സമയത്തുള്ള പോലെയുള്ള കുടുംബമല്ല ഇപ്പം. കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ ഒരു ആളുകൾ മൊത്തം മാറി, കുറച്ച് അന്നത്തെ പോലെയല്ല ഇന്ന് എല്ലാവരും. ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഈ എനിക്ക് ഫീൽ ചെയ്താണ്, എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചപ്പോൾ, ഡയറക്ടർ, ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻസ് എല്ലാവർക്കും ഒരു ലെവലുണ്ടായിരുന്നു. ഇപ്പം ആർട്ടിസ്റ്റിനേക്കാൾ ഇപ്പം ആ ഒരു ലെവൽ, ആ ഒരു ഗ്യാപ്പ് മാറിയിട്ട് ഇപ്പം എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ ആക്ടർ ആയതുകൊണ്ട്, ഞാൻ പെർഫോം ചെയ്യുന്നതുകൊണ്ട് ഞാൻ വലിയ ആളാണ്. ഡയറക്ടർ ഡയറക്ട് ചെയ്യുന്നതുകൊണ്ട് ഓഫ് കോഴ്സ് ഡയറക്ടർ ഇസ് ദ ക്യാപ്റ്റൻ. ഓഫ് കോഴ്സ് ആ ഒരു റെസ്പെക്ട് നമ്മൾ എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇപ്പം ആ ഡയറക്ടറാണ്, അല്ലെങ്കിൽ ആ ഡയറക്ടറിനെ എന്താ പറയുന്നത്, ആ ഡയറക്ടർ എന്നുള്ള പേര് തന്നെ മാറി, ആർട്ട് ഡിസൈനർ, അങ്ങനെ അവർക്കുള്ള അവരുടെ ആ പേരുകളെ മാറി, അവർക്ക് കൊടുക്കുന്ന ആ ഒരു പൊസിഷനെ മാറി. അപ്പം അതിൽ കൂടെ വർക്ക് ചെയ്യുന്നവർ, മറ്റേ ആർട്ട് ഡയറക്ടർ, ആർട്ട് ബോയ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, ലൈറ്റ് ബോയ്സ് അങ്ങനെയൊക്കെ വിളിച്ചിരുന്ന, അങ്ങനെയല്ല ഇപ്പം. എല്ലാവരും ഒരു ടീമായിട്ട്, ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മൾ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അവരെഴുന്നേറ്റ് വന്ന് വിഷ് ചെയ്യുക, അതല്ലെങ്കിൽ അവർക്ക് ചെയർ കൊടുക്കുക, അങ്ങനെയൊന്നും അല്ല. ഇപ്പം നമ്മൾ നമ്മളൊരു ഭാഗത്തിരിക്കുന്നു, അവരവിടെ ഇരിക്കുന്നു. എനിക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ട് ലെവലായിട്ട് തോന്നുന്നു. അങ്ങനൊരു കംഫർട്ടബിൾ എനിക്ക് ഒരു കംഫർട്ട് ലെവൽ എനിക്ക് തോന്നി ഇന്ന് ഇപ്രാവശ്യം വർക്ക് ചെയ്യാൻ തന്നപ്പം. എനിക്ക് ഒരു ഉത്തരമേ ഉള്ളൂ, ആര് എന്ത്, എല്ലാം BKP. എനിക്ക് BKP തന്നെ ഉള്ളായിരുന്നു, കാരണം BKP ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പടം ചെയ്തു. അല്ലാതെ എനിക്ക് ഇതിൻ്റെ കഥയോ അതൊന്നും ഞാൻ, എനിക്ക് അതൊക്കെ എനിക്ക് സെക്കൻഡറി ആണ്. എനിക്ക് VKP, ഐ നോ എനിക്ക് VKP ട്രസ്റ്റ് ചെയ്യാം, ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു VKP ഏൽപ്പിച്ചിരിക്കുന്നു, ബാക്കി ഇനി എല്ലാം VKP റെസ്പോൺസിബിലിറ്റിയാണ്, എല്ലാം VKP തലവേദനയാണെന്ന് പറഞ്ഞു. VKP ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, VKP അറിയാം. അങ്ങനെ വൺ ഫൈൻഡ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാനപ്പോൾ VKP സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, VKP ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ തിരിച്ചു വരാനോ അങ്ങനെ ഞാൻ എവിടെയും പോയിട്ടില്ല. ഐ മീൻ സ്റ്റിൽ ഇൻ ദി ഇൻഡസ്ട്രി. എനിക്കങ്ങനെ, ഞാൻ പോയി എന്നുള്ളത് ആളുകൾക്കൊരു, ഞാൻ കല്യാണം അവർ സ്വന്തമായിട്ട് തീരുമാനിച്ചായിരിക്കും, കല്യാണം കഴിച്ചു ഇനി പോയി എന്നുള്ളത് എന്തോ എനിക്കറിയില്ല. അതുപോലെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഗോ ഗെറ്റർ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമയിൽ അങ്ങനെ എന്താ പറയുക, ഫോട്ടോ ഷൂട്ട്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് എൻ്റേതായിട്ടുള്ള പ്രൊഫൈൽ ഫോട്ടോസ് അങ്ങനെ ആളുകളെ കാണുക, ആളുകളെ മീറ്റ് ചെയ്യുക, കഥ അങ്ങോട്ട് കയറി. എനിക്കെന്തോ, ഞാൻ എൻ്റെ ഒരു നേച്ചർ പൊതുവെ ഒരു ഷൈ നേച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ചോദിക്കുക, അങ്ങനത്തെ ഒരാളല്ല. ഇങ്ങോട്ട് വന്നാൽ വരും എന്ന് വെച്ചാൽ, ഇങ്ങോട്ട് വന്നാൽ എന്നുള്ള അഹങ്കാരത്തിലല്ല ഞാൻ പറയുന്നത്. ഇങ്ങോട്ട് ചോദിച്ചാൽ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പൊതുവെ ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അല്ലാതെ എന്നോട് കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ്സ് വായിച്ച് ഇഷ്ടപ്പെടാഞ്ഞിട്ട് വരാത്തതാണ്. ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചിട്ടില്ല, ആരും അങ്ങനെ അപ്രോച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു ലെവലല്ല ഞാൻ. അപ്പം വി കെ പി ഇങ്ങനെ ചോദിച്ചു, ഞാൻ പറഞ്ഞു വി കെ പി ഞാൻ റെഡിയാണ്, വി കെ പി എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വരാം, ഞാൻ ചെയ്യും എന്തായാലും. പിന്നെ അത് മതി, ബാക്കി എല്ലാ കാര്യം വി കെ പിക്ക് വിട്ടു. ഒരു ഈ ക്യാരക്ടറിനെ എല്ലാവർക്കും ഇതൊരു ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ, പടം കണ്ടിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും നിന്നെ. ആ ഒരു ഞാൻ പറഞ്ഞു എനിക്കത് മതി, ബാക്കി എന്തും ഞാൻ വി കെ പി. എനിക്ക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്തിനകത്ത് ഒരു ഫാമിലിയുണ്ട്, ഭാര്യ, ഭർത്താവ്, ഒരു കൊച്ച്, ആ അവരുടെ വീട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ് ബാക്കി കഥകൾ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പടം കണ്ടപ്പോൾ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. അഡ്വഞ്ചറുണ്ട്, ത്രില്ലറുണ്ട്, ഇമോഷനുണ്ട്, അതിനിടയ്ക്കൂടെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ ഒരു നമുക്കൊരു അവയർനെസ് ക്രിയേറ്റിംഗ് കൂടെ ചെയ്യുന്ന, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വി കെ പി ആയിട്ട് പറയുന്ന ഒരു ഇറ്റ്സ് എ സോഷ്യൽ അവയർനെസ് മൂവി എന്നല്ല, നമുക്കതിലൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അല്ല, ഞാനല്ല കേന്ദ്ര കഥാപാത്രം. കേന്ദ്ര കഥാപാത്രം എന്നില്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ മൂവിയിൽ, ഒരുപാട് ആർട്ടിസ്റ്റ്, ഒരുപാട് പെർഫോം ചെയ്യുന്ന ആളുകളുണ്ട്. അതിപ്പം അങ്ങനെയുള്ളവരുടെ ഒരു കളക്റ്റീവ് ഇതാണ് ഈ മൂവി. അതിനകത്ത് ജേർണലിസ്റ്റായിട്ടൊരു കുട്ടി അഭിനയിക്കുന്നത് സന്ധ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്, പുള്ളിക്കാരി ഡാൻസറാണ്. പുള്ളിക്കാരിയാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്, ത്രൂ ഔട്ടായിട്ടുള്ള ചെയ്യുന്നത്. നമ്മളൊക്കെ അതിനകത്ത് നമ്മളെല്ലാവരും വി ഹാവ് കോൺട്രിബ്യൂട്ടഡ് ആസൽസ് ടു ദാറ്റ് മൂവി ആൻഡ് നമ്മളുടേതായിട്ടുള്ള രീതികൾ, നമ്മളെല്ലാവരും വേണം ആ ഒരു കഥയിൽ. അങ്ങനെയുള്ളൊരു വി കെ പി പറഞ്ഞൊരു ഫ്രഷ്നെസ് വേണം ഈ ഒരു ക്യാരക്ടറിന്, പിന്നെ ഒരു ലൈക്കബിളായിട്ടുള്ള ഒരു ആളെ വേണം എന്ന് വെച്ചാൽ, അത് കേട്ടപ്പോൾ തന്നെ ഞാൻ പൊങ്ങിപ്പോയി. കാരണം ലൈക്കബിളായിട്ടുള്ള ആളുകൾ വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വി കെ പി ശരി ശരി ശരി മതി മതി മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു വി കെ പി എന്താ പറയുക, എനിക്ക് വേറെ ഒന്നും അറിയണ്ട, എനിക്ക് വി കെ പി ആണ് ഈ പടത്തിൽ, എനിക്ക് വി കെ പിയുടെ പടത്തിൽ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുള്ള. കാരണം വി കെ പിയുടെ പടത്തിൽ ഓരോ ഷോർട്സ്, വി കെ പിയുടെ പടത്തിൽ ഓരോ ആർട്ടിസ്റ്റുകൾ, അവരുടെ എല്ലാ അവരുടെ കോസ്റ്റ്യൂംസ്, അവരുടെ അപ്പിയറൻസ്, ആ ഒരു ഫ്രെയിം വി കെ പിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെത്രയും മനോഹരമായിട്ട് വി കെ പി ഷൂട്ട് ചെയ്യത്തുള്ളൂ. എല്ലാ ആർട്ടിസ്റ്റിനെയും അതിൻ്റെ അകത്തൊരു പാസിംഗ് ഷോട്ടുള്ള ഒരാളെ, ഒറ്റ ഷോട്ടിലുള്ള ആളെ പോലും അവരുടെ ആ നല്ല ആംഗിളിലെ എടുക്കുള്ളൂ. ആൻഡ് പിന്നെ വി കെ പിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരുപാട് എന്താ പറയുക, ഒത്തിരി നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം, നമുക്കൊരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നമ്മളുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ പറ്റും, നമുക്കൊത്തിരി പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് വി കെ പി തരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയെല്ലാം ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോയി ചെയ്തത്.
5: ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ ജയ് ഗണേഷ് എന്ന ചിത്രത്തിലെ അഡ്വക്കേറ്റ് പാർവതി മാരാർ എന്ന കഥാപാത്രം ജോമോളുടെ തിരിച്ചുവരവിന്റെ ശക്തമായ അടയാളമായി. കോടതി മുറിയിലെ ആത്മവിശ്വാസം നിറഞ്ഞ സംഭാഷണങ്ങളും വികാരരംഗങ്ങളിലെ നിയന്ത്രിതമായ ശബ്ദവും ഈ കഥാപാത്രത്തെ ശ്രദ്ധേയമാക്കി. അഭിനയത്തിലെ സ്വാഭാവികത പോലെ തന്നെ സംഭാഷണ അവതരണത്തിലും ജോമോൾ ശ്രദ്ധ നേടി. ഏതാനും ചിത്രങ്ങളിൽ അവർ സ്വന്തം ശബ്ദം തന്നെ ഉപയോഗിച്ചു.
1: മാം, ഇന്നലെ തൃശ്ശൂരിൽ നടന്നതാണ് ഞാൻ പറഞ്ഞ യഥാർത്ഥ റോബറി, പക്ഷേ പോലീസ് പിടിച്ചത് ഏതൊരു പാവത്താനെയാണ്.
2: പാവോ? കക്കാൻ ചെന്നിട്ടല്ലേ അയാൾ പോലീസ് പിടിച്ചത്.
1: മാം, അത് റോബറി അറ്റംപ്റ്റ് മാത്രമാണ്. സോറി മാം, അത് റോബറി അറ്റംപ്റ്റ് ആണ്, പക്ഷെ അയാൾക്കെതിരെ അയാൾ ചെയ്യാത്ത 12 കേസസ് ആണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. വക്കീലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും?
2: ഗണേഷ, നമുക്കിതിലൊന്നും ചെയ്യാനല്ല. ദിസ് ഈസ് ഗോൺ ടോട്ടലി ഔട്ട് ഓഫ് ഹാൻഡ്. ഇങ്ങനെ ഇമോഷൻസ് വെച്ചുകൊണ്ട് മാത്രം ചിന്തിക്കില്ല ഗണേഷ്, ബി പ്രാക്ടിക്കൽ.
5: ഒരു കഥാപാത്രത്തെ ഓർക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുഖത്തേക്കൾ ആദ്യം മനസ്സിലെത്തുന്നത് ആ കഥാപാത്രത്തിൻ്റെ ശബ്ദമായിരിക്കും. അങ്ങനെ ചില കഥാപാത്രങ്ങൾക്ക് ആത്മാവായ ശബ്ദം നൽകിയ നടിയാണ് ജോമോൾ. ക്യാമറയ്ക്ക് മുന്നിൽ സ്വാഭാവിക അഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ജോമോൾ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ്. ജോമോളുടെ യഥാർത്ഥ പേര് ഗൗരി ചന്ദ്രശേഖരപിള്ള. മലയാളികൾക്ക് പ്രിയങ്കരിയായ ജോമോൾ എന്ന പേരിലൂടെയാണ് അവർ സിനിമാ ലോകത്ത് ശ്രദ്ധ നേടിയത്. 2002 ജോമോൾ ബിസിനസ്സുകാരനായ ചന്ദ്രശേഖർ പിള്ളയെ വിവാഹം കഴിച്ചത്. വിവാഹശേഷം സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുത്ത അവർ കുടുംബജീവിതത്തിന് മുൻഗണന നൽകുകയായിരുന്നു. ഈ ദമ്പതികൾക്ക് 2 പെൺമക്കളുണ്ട്. മക്കളുടെ പഠനത്തിനും വളർച്ചയ്ക്കും ഏറെ പ്രാധാന്യം നൽകിയ ജോമോൾ പൊതുവേദികളിലും അഭിമുഖങ്ങളിലും കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമ്മ എന്ന നിലയിലുള്ള സന്തോഷമാണ് തൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് മടങ്ങിയെത്തിയപ്പോഴും കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ തനിക്ക് കരുത്തായിരുന്നു എന്ന് ജോമോൾ പറഞ്ഞിട്ടുണ്ട്. കുടുംബവും അഭിനയവും ഒരുപോലെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ആ പിന്തുണ കൊണ്ടാണെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് അഭിനയരംഗത്തും കുടുംബജീവിതത്തിലും ഒരുപോലെ മാതൃകയാകുന്ന വ്യക്തിത്വമാണ് ജോമോൾ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ അവർ ഒരു മികച്ച നടി മാത്രമല്ല, മികച്ച അമ്മയും കുടുംബിനിയുമാണ്. നമ്മൾ സൂചിപ്പിച്ച സിനിമകൾ കൂടാതെ

0: അനഘ, സായാഹ്നം, തിലകം, തില്ലാന തില്ലാന രാക്കിളിപ്പാട്ട്, ഉസ്താദ്, പുത്തൂരമ്പുത്രി ഉണ്ണിയാർച്ച എന്നീ ചിത്രങ്ങളിലും ജോമോൾ അഭിനയിച്ചിട്ടുണ്ട്. പ്രശസ്തിയുടെ തിരക്കിൽ നിന്ന് ജോമോൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറിപ്പോയില്ല. ഇന്നും ടെലിവിഷനിൽ അവരുടെ സിനിമകൾ വരുമ്പോൾ ആ കഥാപാത്രങ്ങളെ വീണ്ടും കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുത്ത ചില വേഷങ്ങളിലൂടെ ജോമോൾ വീണ്ടും അഭിനയ രംഗത്തേക്ക് എത്തി. സിനിമകളുടെ എണ്ണം കുറവായിരുന്നെങ്കിലും അഭിനയത്തോടുള്ള ആത്മാർത്ഥതയ്ക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. കാലം മാറും, സിനിമ മാറും, പക്ഷേ ചില മുഖങ്ങളും ചില കഥാപാത്രങ്ങളും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കും. അങ്ങനെയൊരു സാന്നിധ്യമാണ് ജോമോൾ.
1: അവൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടാണോ? അതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലോ? സത്യത്തിൽ ഞാൻ പറയാതെ ഒളിച്ചു ചെന്തയ്ക്കോ അവൻ പറഞ്ഞു. അല്ലെങ്കിലും നമുക്കിടയിൽ അവനെ പോലെ ആരോ വേണമായിരുന്നു അല്ലേ? എനിക്ക് വേണ്ടി അവൻ പറഞ്ഞു, ഇനി ദേവിക്ക് വേണ്ടി.
2: ആ ദേവേട്ട എന്നോട് പറഞ്ഞതൊക്കെ നിങ്ങളോട് പറഞ്ഞെന്ന് കരുതിയാ മതി.
3: എന്നോട് പറഞ്ഞതൊക്കെ നിങ്ങളോട് പറഞ്ഞു എന്ന് കരുതിയാ മതി. എന്നുവെച്ചാ എനിക്ക് നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്ന്. ഓക്കെ,
1: ഏതായാലും പറഞ്ഞു വെച്ചു, ഇനി മനസ്സിലൊന്നും ബാക്കി വെക്കണ്ട.
2: പറഞ്ഞോളൂ,
1: നമുക്കിപ്പം നടക്കാം, ബുദ്ധിമുട്ടില്ലല്ലോ.
2: ഇല്ല.
4: ഹലോ, എങ്ങോട്ടാ?
1: വെറുതെ ഒന്ന് നടക്കാൻ. നോക്കി പുതിയ പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കണ്ട, വരുന്നേ വാ.
4: ഓക്കെ, വൺ മിനിറ്റ്.
1: വെറുതെ ഒന്ന് വിളിച്ചതാ, ശുദ്ധൻ ചാടി പുറപ്പെട്ടു. വരട്ടെ, എന്തെങ്കിലുമൊക്കെ
4: കേട്ടോണ്ടിരിക്കാം.
0: ഓരോ കഥാപാത്രവും ഓരോ ജീവിതമായിരുന്നു, ഓരോ ജീവിതവും ഓരോ അനുഭവം. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നു.
5: എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്താ പറയാ, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണല്ലോ. ഞാൻ ചെറുപ്പത്തിൽ അഭിനയിച്ചൊരു പടം റീ റിലീസ് ചെയ്യുക, അതും വളരെ ഒരുപാട് 36 കൊല്ലം മുൻപ് ചെയ്തൊരു പടം. എന്റെ ഫാമിലിയുടെ ഒപ്പം എനിക്കിരുന്ന് കാണാൻ പറ്റി, എന്റെ മമ്മി, എന്റെ മകൾ, ഞങ്ങൾ 3 ജനറേഷനും കാണാൻ പറ്റി.
0: ചില അഭിനേതാക്കൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു, ചിലർ കുറച്ച് സിനിമകൾ മാത്രം. എന്നാൽ സിനിമകളുടെ എണ്ണമല്ല, പ്രേക്ഷകരുടെ മനസ്സിൽ അവർ സൃഷ്ടിച്ച ഇടമാണ് ഒരു കലാകാരനെ വിലയിരുത്തുന്നത്. ജോമോൾ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അഭിനേത്രിമാരിൽ ഒരാളാണ്. ജോമോൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ ഭൂരിഭാഗവും സാധാരണ ജീവിതത്തിൽ നമുക്ക് ചുറ്റും കാണുന്ന ആളുകളായിരുന്നു. അവർ കരയും, ചിരിക്കും, സ്നേഹിക്കും, നഷ്ടങ്ങളെ നേരിടും, സ്വപ്നം കാണും. ആ സാധാരണ മനുഷ്യരെ അസാധാരണമായ സ്വാഭാവികതയോടെ അവതരിപ്പിക്കാനാണ് ജോമോളിന് കഴിഞ്ഞത്. അവരുടെ സിനിമകളും കഥാപാത്രങ്ങളും ഇനിയും തലമുറകളിലേക്ക് കൈമാറപ്പെടട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ താരസ്വരം ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. നന്ദി, നമസ്കാരം.

0: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
3: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
3: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
2: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6.

0: മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക് സ്മാർട്ട്, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
1: വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല. വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് നടന്ന് തളർന്നപ്പോൾ കുറച്ചകലൊരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷ് ഏട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ? നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ്! അമ്മ അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്!
2: ഗായത്രി, നീ നിനക്ക് നിനക്ക് ഞാനില്ലടോ.
1: സുരേഷ് ഏട്ടാ,
3: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം, സുരേഷിന്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം, ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളുലയ്ക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിൻ്റെ സ്വച്ഛന്ദതയിൽ ഒരു കടലിരിമ്പം പോലെ ഒരാൾ കയറി
4: വരികയാണ്. നീ കേള്, അത് താ ഉനക്ക് നല്ല പുരിഞ്ചിതാ. ഇനി ഏതാവത് പേശിനാ സുട്ടിടുവേൻ. നീ ആരെക്കിട്ട് പേശുവതെന്ന് ഉനക്ക് തരുമാ? നാൻ താൻ കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
3: കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ, ആരാണവർ? കഥയിൽ എന്ത് ബന്ധമാണവർക്ക്? ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുകയാണ് നിലയ്ക്കയുടെ അടുത്ത
4: ഭാഗങ്ങളിൽ. കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
3: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക.
0: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17, 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. വളയം

വളയം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. വളയത്തിൽ നേരത്തെ നമ്മൾ ഒരുപാട് ഡ്രൈവർമാരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു കഴിഞ്ഞു. ഇന്ന് കൂടുതൽ വിശേഷങ്ങളുമായി കല്ലായിൽ നിന്ന് മഹേഷാണ് നമ്മോടൊപ്പം ഉള്ളത്. മഹേഷിന്റെ വിശേഷങ്ങളാണ് നമ്മൾ

0: അറിയുന്നത്. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് സ്വന്തം പരിചയപ്പെടുത്തും.
1: ഞാൻ മഹേഷ്. എൻ്റെ ജോലി സ്വന്തം പണിയാണ്. പിന്നെ വീട്ടിൽ അമ്മയുണ്ട്, ഭാര്യ, രണ്ട് മക്കൾ. ഭാര്യയുടെ ഒരു സുചിത്ര, മക്കളുടെ ഒരു അൻഷിത്ത്, ദിൻഷിത്ത്.
0: അമ്മ
1: സരോജിനി.
0: മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: മക്കൾ ഒരാൾ 19 വയസ്സായി, ഒരാൾ പ്ലസ് ടു പാസ്സായി.
0: സ്വർണ്ണപ്പണിയാണെന്ന് പറഞ്ഞു.
1: സ്വർണ്ണപ്പണി
0: നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളയത്തിലാണ്. വളയം ഡ്രൈവർമാരുടെ പരിപാടിയാണ്.
1: അതെ അതെ.
0: അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പണി സ്വർണ്ണപ്പണിയല്ല?
1: ഇപ്പോൾ ചെയ്യുന്നതല്ല, സ്വർണ്ണപ്പണി ആയിരുന്നു, ഇപ്പോൾ ഓട്ടോ എടുക്കുകയാണ്.
0: അതിനിടയിൽ കുറച്ച് കാലം പ്രവാസിയായിരുന്നു.
1: അതെ
0: അല്ലേ. എത്ര കാലം ഉണ്ടായിരുന്നു ഗൾഫിൽ?
1: ഗൾഫിൽ 8 വർഷം.
0: 8 വർഷമായി പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം സ്വർണ്ണപ്പണിയും വേണ്ടെന്ന് വെച്ച് ഓട്ടോ എടുക്കുകയാണ്.
1: അതെ.
0: ഇപ്പോൾ 3 തരം ജോലികൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നന്നായി തോന്നുന്നത്
1: മുന്നേ സ്വർണ്ണപ്പണിയായിരുന്നു, ഇപ്പോൾ ഓട്ടോ പഠിക്കലാണ്.
0: അങ്ങനെ ഒരു വ്യത്യാസം വരാൻ കാരണം
1: സ്വർണത്തിന്റെ വിലയെല്ലാം അനുസരിച്ചിട്ട് ഇപ്പോൾ പണി നടക്കുന്നില്ല. അതെല്ലാം നടക്കും, പക്ഷേ നമുക്ക് കിടത്തിനെ കൊണ്ട് കാര്യമില്ല.
0: വരുമാനം
1: കുറവാണ്.
0: കൂടുതൽ സൂക്ഷ്മമായ
1: പണി അതെ അതെ. വരുമാനം കുറവ്. പണിയാണ്.
0: അപ്പൊ അതിനേക്കാളെല്ലാം കുറച്ചുകൂടി ഒരു ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി ചെയ്യാൻ പറ്റുന്ന ഒരു പണിയായി മാറി
1: മാറി ഇതെ.
0: ഓട്ടോ എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി?
1: വർഷമായിട്ടില്ല, ഇപ്പോൾ 8 മാസമായിട്ടുള്ളൂ.
0: 8 മാസമായിട്ടു.
1: അതെ.
0: അപ്പോൾ പുതിയ ഓട്ടോ ഡ്രൈവറാണ്.
1: അതെ.
0: ഏത് സ്റ്റാൻഡിന്നാണ് കൂടുന്നത്?
1: ഇപ്പോൾ സ്റ്റാൻഡായിട്ടില്ല, കല്ലായി എന്നാണ്.
0: കല്ലായി.
1: ആ.
0: രാവിലെ എത്ര മണിക്ക് വരും?
1: രാവിലെ 5 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. രാത്രി പിന്നെ ഓട്ടോ വരുന്നു, ഓരോ പണിയുള്ളത് പോലെ.
0: ശരാശരി
1: രാത്രി ചാത്തമാര് അധികം 9:30-10 മണി. പിന്നെ ആരെങ്കിലും വിളിച്ചാൽ പോവും.
0: മിക്കവാറും സ്ഥലങ്ങളിൽ ഓട്ടോ സ്റ്റാൻഡിൽ അധികം വെക്കുന്നതിന് പകരം ഫോണിൽ വരുന്ന കോളുകൾക്ക് അനുസരിച്ചിട്ട് പോകുന്ന പരിപാടിയാണ് അധികം പറയുന്നത്.
1: അതെ അതെ.
0: നിങ്ങൾ അങ്ങനെയാണോ?
1: അതെ. അപ്പോൾ ഫോണും പരിപാടിയാണ്.
0: കൂടുതൽ കാലം ഡ്രൈവർ ജോലി ചെയ്തവർക്ക് സ്റ്റാൻഡിൽ ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പണിയും ഉണ്ടാവും.
1: നിങ്ങളെ
0: സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ആളെന്ന നിലയിൽ പണി കുറവുണ്ടോ, അല്ല
1: പണിയുണ്ട്,
0: ബന്ധങ്ങളുണ്ടോ?
1: പണിയുണ്ട്,
0: ഉണ്ട്. മോശമല്ലാത്ത രീതിയിൽ ആസ്വദിച്ച് പണിയെടുക്കാൻ
1: പറ്റുന്നുണ്ട്.
0: ഗൾഫിൽ എന്തായിരുന്നു ജോലി?
1: സ്വർണ്ണപ്പണി.
0: ഗൾഫിലെ ജോലിയും
1: മതിയാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്.
0: നാട് കുടുംബം എല്ലാം വിട്ടുപോയതിന്റെ പ്രയാസം കൊണ്ട് തിരിച്ചു വന്നതാണോ?
1: ആ ഗൾഫിലെ പ്രയാസം ഉണ്ട്. ഗോൾഡ് വർക്കിൽ അവിടെയും പ്രശ്നങ്ങളുണ്ട്. പ്രതിസന്ധിയുണ്ട്.
0: സൗദിയില് നേരത്തെ ഉണ്ടായിരുന്ന കർശന സ്വഭാവമൊക്കെ മാറി, ഇപ്പൊ കുറച്ചുകൂടി ജനകീയ
1: മാറി,
0: ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. മുമ്പെല്ലാം ജോലി കൂലി ആ ഒരു ഇതല്ലാതെ കുറച്ച് കർശനമായ നിയന്ത്രണങ്ങളൊക്കെ
1: നിയന്ത്രണങ്ങളുണ്ട്. ആ നമുക്ക് അങ്ങനെ കൂടുതൽ ബാധിക്കുന്നില്ല, പണിയിൽ ബാധിക്കുന്നു, അത്രേ ഉള്ളൂ.
0: പണി കുറഞ്ഞു എന്നുള്ളതാണ്.
1: അതാണ് പ്രശ്ന. പണി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ 15 ആൾ പണിയെടുക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ 5 ആൾ മതി നമുക്ക്, 10 ആൾ നാട്ടിലേക്ക് പോടുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇങ്ങോട്ട് വന്നു.
0: ഇപ്പോൾ വന്നിട്ട് നാട്ടിൽ വന്നതിന് ശേഷം പഠിച്ചതാണോ ഡ്രൈവർ ആയത്? എങ്ങനെയാണ് നേരത്തെ
1: ഡ്രൈവിംഗ് എല്ലാം അറിയായിരുന്നു?
0: ആദ്യം
1: അറിയാം. അപ്പോൾ ഓട്ടോ എടുത്തു, അപ്പോൾ തന്നെ ഓടാൻ തുടങ്ങി. ഓട്ടോനിപ്പോൾ സ്പെഷ്യലായിട്ട് ഇപ്പോൾ ലൈസൻസ് വേണ്ടല്ലോ, അതുകൊണ്ട് ഇതിന് പ്രശ്നമല്ല. എനിക്ക് കാറിൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നു.
0: നിങ്ങളിപ്പോൾ 8 മാസമേ ആയിട്ടുള്ളൂ.
1: അതെ.
0: നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഒരു മിച്ചം ഇപ്പോൾ ഇല്ലാന്ന പല ഡ്രൈവർമാരും പറയുന്നത്. കാരണം പല രീതിയിലും വിലവർദ്ധനമുണ്ടായി, ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ഒക്കെ വർദ്ധനവ്, അതുപോലെ ജീവിതത്തിൽ നമ്മുടെ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ വിലവർദ്ധന ഉണ്ടായിട്ടുണ്ട്. കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നൊക്കെയാണ് മറ്റുള്ളവർ പറയുന്നത്. പക്ഷെ നിങ്ങളിത് ആസ്വദിച്ച് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്.
1: ആ ഇപ്പോൾ ഞാനത് ആദ്യമായിട്ട് എടുക്കുന്നതാണ്, അതുകൊണ്ട് അവിടെ ഓട്ടോ വേറെ ഇല്ല, നമ്മളെ നാട്ടിൽ വേറെ ഓട്ടോ ഓടുന്നില്ല. 5 കണ്ടിയുണ്ട്, കല്ലായി ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടുള്ള പണിയുണ്ട്.
0: ഇതിപ്പോ കല്ലായിക്കാരെല്ലാം കേൾക്കും കല്ലായി ഓട്ടോ കുറവാണെന്നുള്ള വിവരം അറിഞ്ഞ് കൂടുതൽ ഓട്ടോ വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല. അപ്പൊ ഏതായാലും മറ്റുള്ള സമയത്ത് എന്താ ചെയ്യാ? ഒഴിവ് സമയം
1: ഓട്ടോ വിളി കാത്തിരി നിൽക്കും. അതന്നെ വേറെ വേറെ വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്താണ് വേറെ കാര്യമായിട്ട് പറയുന്നില്ല. കുട്ടികളെ വലിയ കുട്ടികളല്ലേ. കുട്ടികൾ 10ാം ക്ലാസ്സിൽ, 10 പാസ്സായി, ഇപ്പൊ +2.
0: ഒരാൾ
1: +2,
0: ഒരാൾ 10ാം ക്ലാസ്. സിനിമയൊക്കെ കാണാൻ
1: പോകും? ഓ സിനിമ ഇപ്പൊ ടാക്സിൽ കയറാത്തത് ഇപ്പോ കുറെ വർഷങ്ങളായി. സിനിമ ആണോ?
0: അതെ.
1: സിനിമ ഏതാണെന്നൊന്നും ഓർമ്മയില്ല. ഫുള്ളായിട്ട് കണ്ട സിനിമയൊന്നും ഓർമ്മയില്ല.
0: അതെ
1: അതെ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ.
0: പക്ഷെ പാട്ട് കേൾപ്പല്ലോ.
1: അതെ.
0: സ്വർണ്ണപ്പണി അതൊരു കലാകാരന് ചെയ്യാൻ പറ്റുന്ന
1: കാര്യമാണ്.
0: നിങ്ങള് ജന്മസിദ്ധമായ കലാവാസനയുള്ള ഒരാളാണ്, കലാകാരനാണ്. അപ്പോ നിങ്ങളൊരു നല്ല പാട്ടുകാരനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു രണ്ടുപേരും
1: ഇപ്പൊ ഒന്നും കാര്യമായിട്ട് ഓർമ്മയില്ല, ഏതോ എന്റെ മനസ്സിൽ വരുന്നില്ല ഒന്നും. ഇപ്പൊ അങ്ങനെയാണ്.
0: ഞാനിപ്പോ അടുത്ത് ചോദിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണോ നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടായിരിക്കും നമ്മുടെ ശ്രോതാക്കളോടൊപ്പം നിങ്ങൾ കേൾക്കുക.
1: പഴയ ഗാനങ്ങളാണ്.
0: പഴയ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രേംനസീറിന്റെ കാലത്താണോ, അല്ല അതിനുശേഷം ഇങ്ങോട്ട്?
1: അതിനുശേഷം ആ പ്രേംനസീറിന്റെ അതിനുശേഷം ഉള്ളത്.
0: ഏതായാലും പുതിയ കാലത്തെ പാട്ടുകളോട് വലിയ താല്പര്യമില്ല.
1: താല്പര്യം ഇല്ലാണ്ടില്ല, നല്ല പാട്ടുകളുണ്ട്.
0: എന്നാലും പഴയതിനോടാണ്
1: കൂടുതൽ താല്പര്യം അല്ലേ.
0: അപ്പൊ നമുക്ക്

0: നമസ്കാരം. ഇത് റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ്. വളയം എന്ന് പറയുന്നത് ഡ്രൈവർമാര് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരിപാടിയാണ്. ഇന്നത്തെ വളയത്തിൽ നമ്മോടൊപ്പം, നമ്മുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുചേരുന്നത് സുരേന്ദ്രാട്ടൻ അല്ലേ? സുരേന്ദ്രാട്ടന്റെ വീട് എവിടെയാ?
1: എന്റെ വീട് പാസിഫിക, മൂവേരി.
0: മൂവേരി. വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടിൽ ഞാനിപ്പോൾ താമസിക്കുന്നത് വടക്കുമ്പോഴാണ്. എന്റെ വീട്ടില് ഞാനും ഭാര്യയും രണ്ട് മക്കളും.
0: എത്ര വർഷമായി ഡ്രൈവറായി ജോലി ചെയ്യുന്നത്?
1: ഡ്രൈവർ ഒരു 40 വർഷത്തിന്

0: 40 വർഷം ഏത് ടൗണിന്നാ ഓടിച്ചുകൊണ്ടിരുന്നത്?
1: ബസ്സിൽ മഹാരാഷ്ട്രയിലായിരുന്നു.
0: മഹാരാഷ്ട്രയിലാ? എങ്ങനെയാ നിങ്ങൾ മഹാരാഷ്ട്രയിൽ എത്തുന്ന ആ ഒരു അനുഭവം എന്ന് പറയുക?
1: മഹാരാഷ്ട്രയിൽ എൻ്റെ ചെറുപ്രായത്തിൽ, അതായത് SSLC കഴിഞ്ഞ ഉടനെ, ഇവിടുത്തെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ, അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയിലെ എൻ്റെ എല്ലാ ജ്യേഷ്ഠന്മാരും അവിടെ ഓരോ ബിസിനസ്സിൽ മേഖലയുണ്ടായിരുന്നു. ഒരു ചേട്ടൻ വർക്ക്ഷോപ്പിലായിരുന്നു, അവരുടെ കൂടെ കുറേ കാലം നിന്ന് അവിടുന്ന് ഡ്രൈവിംഗ് പഠിച്ചു, അവിടുന്ന് ലൈസൻസ് എടുത്തു, അവിടുന്ന് അവിടുത്തെ സ്കൂൾ ബസ്സുകളിലും ലോറികളിലായിട്ട് വർക്ക് ചെയ്തു.
0: ശരി, നിങ്ങളെ കുടുംബം മഹാരാഷ്ട്രയിലെത്താനുള്ള കാരണം എന്താ?
1: അത് ഓരോ ജോലി സംബന്ധമായിട്ട് ഓരോരുത്തർ പോയതാണ്.
0: അങ്ങനെ പോയതാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് മഹാരാഷ്ട്രയിൽ പോയി, അവിടെ കുറേ കാലം ജോലി, എത്ര വർഷം ജോലി ചെയ്തു മഹാരാഷ്ട്രയിൽ?
1: മഹാരാഷ്ട്രയിൽ 20 വർഷം ജോലി ചെയ്തിട്ടുണ്ടാവും.
0: ലോറിയിലോ?
1: ലോറിയിലെ മൊത്തം സ്കൂൾ ബസ്സുകളും മറ്റുള്ളതായിട്ട് അങ്ങനെ ജോലി ചെയ്തു.
0: നാട്ടിലേക്ക് തിരിച്ചു
1: വന്നിട്ട് 30 വർഷമായി.
0: എന്ത് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള ഡ്രൈവർ ജോലിയും മഹാരാഷ്ട്രയിലുള്ള ഡ്രൈവറും?
1: അന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം വളരെ വ്യത്യാസങ്ങളാണ്. അന്ന് എല്ലാ വാഹനങ്ങളും ഒരേ ലൈനിൽ ഓടുന്നുണ്ട്, ഇന്ന് എല്ലാം ബൈപ്പാസുകളാണ്. അതുപോലെ കേരളത്തിലും അങ്ങനെ തന്നെ, നമ്മുടെ നാട്ടിലും ഇപ്പം ബൈപ്പാസുകളുണ്ട്, കട്ട് റോഡുകളുണ്ട്, ചെറു റോഡുകളുണ്ട്. അത് നമ്മൾ നമ്മളുടേതായ സ്റ്റിയറിംഗിൽ, നമ്മളുടേതായ ജീവിതം കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക.
0: ഇപ്പോൾ ഏത് ടൗണിന്നാണ് വണ്ടി ഓടിക്കുന്ന പറഞ്ഞു?
1: ഇപ്പം ഞാൻ പച്ചപ്പുക ടൗണിൽ നിന്നാണ് വണ്ടി ഓടിക്കുന്നത്.
0: കുറേ വണ്ടി ഉണ്ടാവും
1: അവിടെ? 15 ഓട്ടോ ഉണ്ട്, 4 കോൾ ടാക്സികളുണ്ട്.
0: എങ്ങനെയുണ്ട് ഈ വണ്ടിക്കൊക്കെ പണി ഉണ്ടോ?
1: പണി നമ്മളെ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലും യാത്രക്കാരുടെ സൗകര്യ അർത്ഥത്തിലും ഇരിക്കുന്നു.
0: വലിയൊരു വ്യത്യാസം തോന്നുന്നത്, മുമ്പേ നമ്മൾ ഒരു ടൗണിൽ ഓട്ടോ ഓടിക്കുമ്പോൾ, ഓട്ടോ ആണല്ലോ ഓടിക്കുന്നത്,
1: അതെ,
0: ഒരു ക്യൂവിൽ നിർത്തിക്കൊണ്ട് അതിൻ്റെ മുമ്പിൽ വരുന്ന വണ്ടികൾ ഇങ്ങനെ ആ ഒരു ഓർഡറിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം, ഇന്ന് അതൊക്കെ മാറി ഫോണിലൂടെ വരുന്ന പണികളാണ് കൂടുതൽ വരുന്നത്. നിങ്ങളുടെ അവസ്ഥ എന്താ?
1: എൻ്റേതും അങ്ങനെ തന്നെയാണ്. ലൈനിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ പണി കിട്ടുള്ളൂ. ഫോൺ പണികളാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത്. അതായത് ഒരു ദിവസം നമുക്ക് ഒരു 5 ട്രിപ്പ് ലൈനിൽ കിട്ടുന്നുണ്ടെങ്കിലും മറ്റുള്ള ഫോൺ വഴി കൂടുതൽ വാഹനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്.
0: അപ്പോൾ ഈ സൗഹൃദം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടല്ലേ?
1: സൗഹൃദമാണ് നമ്മളെ കൂട്ടായ്മ.
0: അല്ല, ഈ ജോലിനെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാർ, നിങ്ങൾ കൊണ്ടുപോകുന്ന യാത്രക്കാരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്.
1: അതെ, അതാണ് അവരുമായിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ ഇതിലാണ് നമ്മൾ കൂടുതൽ അടുപ്പിക്കുന്നത്. സൗഹൃദം, നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നു, അതേ പോയിന്റിൽ അവരിങ്ങോട്ട് പെരുമാറുമ്പോൾ നമുക്ക് കൂടുതൽ സൗഹൃദമായിട്ട് വരുന്നു.
0: അത് നല്ല രീതിയിൽ
1: മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും,
0: കൂടുതൽ ജോലി കിട്ടും. എങ്ങനെയാ ഇപ്പോൾ ഈ ഒരു ഓട്ടോക്കാരനെന്ന നിലയിൽ കുടുംബം പുലർത്താനുള്ള ഒരു സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഈ ഈ ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ?
1: മോശമില്ലാതെ നമുക്ക് കിട്ടും. കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് എങ്ങനെ ചെയ്യണം, അനാവശ്യമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നഷ്ടങ്ങളേ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഭവിഷ്യത്തില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും.
0: രാവിലെ എത്ര മണിക്ക് ഇറങ്ങും വീട്ടിൽ
1: നിന്ന്? ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 8:30, വൈകിട്ട് 7 വരെ എടുക്കുള്ളൂ. അതിനുള്ളിൽ നമുക്ക് കിട്ടുന്ന എന്തായാലും എത്രയായാലും അത് അതിൻ്റെ വണ്ടിയുടെ മെയിൻ്റനൻസ്, പിന്നെ ഇപ്പോൾ ഞാൻ ഗ്യാസ് വണ്ടിയാണ്, ഗ്യാസ് അടിക്കുക, അതിൽ നിന്നൊരു മിച്ചം വരുന്നത് നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.
0: ഇപ്പോൾ ഇത്രയും കാലത്തെ ഒരു പരിചയമുണ്ട് ഡ്രൈവർ എന്ന നിലയിൽ, നല്ലൊരു പരിചയമുണ്ട്. അപ്പോൾ മെക്കാനിക്കലായിട്ട് വണ്ടിക്ക് വരുന്ന പണികളൊക്കെ സ്വന്തമായി ചെയ്യാൻ പറ്റുമോ?
1: ഇല്ല, അത് ഞാൻ ആദ്യമെല്ലാം ചെറിയ ചെറിയ വഴികൾ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം നേരിട്ട് വർക്ക്ഷോപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്.
0: നേരിട്ട് വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടുപോകും.
1: കാരണം ഇപ്പം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് സ്പെയർ പാർട്സുകളും മറ്റുള്ളതും കിട്ടുന്നില്ല. അതിനുള്ള സാധനങ്ങൾ, പിന്നെ ഒരാൾ ഹെൽപ്പിന് എപ്പോഴും വേണം. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല.
0: സ്ഥിരമായ ഒരു വർക്ക്ഷോപ്പുകാരൻ തന്നെ ആശ്രയിച്ചാണ് പണി ചെയ്യുന്നത്. ഇത്രയും അനുഭവങ്ങൾ, ശരിക്കും പല മേഖലകളിൽ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു പോയ ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ?
1: അനുഭവങ്ങൾ പലതും ഉണ്ട്, പല ആക്സിഡൻറ്റുകളുണ്ട്, പിന്നെ പലതും കാണാൻ മറിയത്തുണ്ട്.
0: നേരിട്ട് അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ?
1: അനുഭവങ്ങൾ കുറെ കണ്ടിട്ടുണ്ട്, കുറെ കൊണ്ടുപോയിട്ടുമുണ്ട്.
0: അനുഭവിച്ചിട്ടുണ്ടോ?
1: അനുഭവിച്ചിട്ടുണ്ട്.
0: അതിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വല്ലാത്തൊരു,
1: ഞാൻ എൻ്റെ ഇത് മഹാരാഷ്ട്രയിലെ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. 48 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ബോധം വന്നത്.
0: നിങ്ങൾക്ക് നേരിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ?
1: അനുഭവം ഉണ്ടായിരുന്നു.
0: അത് ശരി,
1: എൻ്റെ ഈ സൈഡ് കംപ്ലീറ്റ് ഇതായിരുന്നു.
0: എന്ത് സംഭവിച്ചത് അത്?
1: ഇത് നമ്മൾ അന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂ ബോംബെ, അവിടെ ഒരു പാലമുണ്ട്, ആ പാലത്തിൽ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോഴാണ് വണ്ടി അടിച്ചത്.
0: ഏത് വണ്ടിയായിരുന്നു?
1: അന്ന് ലോറി. എൻ്റെത് പിക്കപ്പ് വാനായിരുന്നു. ലോറിയും പിക്കപ്പ് വാൻ എൻ്റെ റൈറ്റ് സൈഡിൽ അടിച്ചിട്ട് എൻ്റെ കൈ അടക്കം ഡോർ അടക്കം ബെൻഡായിരുന്നു. എന്നിട്ട് ഞാൻ ആ വണ്ടിയും കൊണ്ട് നമ്മളെ അടുത്തുള്ള ഷോപ്പുണ്ട്, ഷോപ്പ് വരെ പോയി. അവിടെ നിന്ന് അവരാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്.
0: ശരി,
1: 48 മണിക്കൂർ ശേഷമാണ് എനിക്ക് ബോധം തെളിഞ്ഞു എന്ന് അവർ പറയുന്നു. ഇത്രയും ഒരു ഇതിൽ 6 റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അതിനുശേഷം നമ്മളെ മാനേജ്മെൻറ്റ് അന്നത്തെ ട്രാൻസ്പോർട്ടിൻ്റെ അവരെന്നെ സഹായിച്ച് വേണ്ട വിധത്തിൽ

0: കൈകാര്യം ചെയ്ത്. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു വിഷമമില്ലാതെ പോകുന്നു.
1: ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ നാട്ടിലുള്ള ആളുകളുടെ ഒരു സഹകരണം എങ്ങനെയായിരിക്കും?
0: നമ്മളെ പെരുമാറ്റം പോലെ ഇരിക്കുന്നു മറ്റുള്ളവർ.
1: ഞാൻ ചോദിച്ചതല്ല, നമ്മളിപ്പോൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കേരളത്തിലുള്ള ഒരു പൊതു കാഴ്ചപ്പാടുണ്ടാവും ജനങ്ങൾക്ക്, ഒരു അപകടം വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളൂ. അതുപോലെ നിങ്ങൾ മഹാരാഷ്ട്രയിലുള്ളവർ ഇത്തരത്തിലുള്ള ഒരു അപകടം വരുമ്പോൾ അവിടുന്ന് സഹായ മനസ്കരായിട്ടുള്ള ആളുകളുണ്ടാവും, കണ്ടില്ലെന്ന് നടിക്കുമോ?
0: ഉണ്ടാവും. പരിചയമുള്ള കൂട്ടാണെങ്കിൽ നമ്മളെ വണ്ടികൾ ശ്രദ്ധിക്കും. ഇപ്പം കേരളത്തിൻ്റെ വണ്ടിയാണെങ്കിലും മഹാരാഷ്ട്രയുടെ വണ്ടിയാണെങ്കിലും അവർ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയത്ത് അന്യനാട്ടിൽ നമുക്ക് പരിചയമില്ലാത്ത വണ്ടിയാണെങ്കിൽ അവർ ഉപേക്ഷിച്ചിട്ട് പോകും.
1: അങ്ങനെയാണ്
0: അവിടുത്തെ സ്ഥിതി കാണുന്നത്.
1: മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വണ്ടിക്ക് വേണ്ടത്ര ഒരു പരിഗണന
0: കൊടുക്കില്ല അവര്. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആണെങ്കിൽ മഹാരാഷ്ട്ര രജിസ്ട്രേഷനുകൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കും.
1: പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ.
0: നമ്മുടെ നാട്ടിൽ അതില്ല. പക്ഷെ നമ്മൾ കേരളത്തിലും ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്.
1: അങ്ങനെ ഒരു പരിഗണന കിട്ടാത്ത പ്രശ്നമുണ്ടോ?
0: ട്രക്കുകൾ തട്ടിക്കഴിഞ്ഞാൽ അവരപ്പോൾ ഇട്ടിച്ച് പോകുന്ന ഒരു സംഭവമുണ്ട്.
1: അല്ല, ഞാൻ ചോദിച്ചു അങ്ങനെയല്ല, ഒരു പ്രദേശത്ത് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ അതിനോട് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചു.
0: ഉൾനാട്ടിലല്ലേ അത് പറയാൻ പറ്റുള്ളൂ, സിറ്റിയിൽ അത് വരില്ല.
1: സിറ്റിയിൽ വരില്ല. ഇതിപ്പോ സിറ്റിയിലാണ് നിങ്ങൾക്ക് അന്ന് അപകടം?
0: സിറ്റിയിലാണ്, അതാണ് മെയിൻ പാലം.
1: അപ്പൊ അവിടെ താമസിച്ചൊക്കെ സിറ്റി തന്നെയാണോ?
0: അത് നമ്മൾ കോട്ട സൈറ്റ്
1: താമസിക്കുന്നതാണ്.
0: നമ്മളെ ടീമിൻ്റെ, അതായത് ഓരോ ട്രാൻസ്പോർട്ടിൻ്റെ അവരെ ഉത്തരവാദിത്തപ്പെട്ട അവരെ ക്വാർട്ടേഴ്സ് ഉണ്ടാവും. അവിടെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ നിന്ന്.
1: അല്ല, അത് വണ്ടി പോകുമ്പോൾ
0: വണ്ടി
1: നമ്മളുടെ കാര്യമല്ലേ പറഞ്ഞത് നിങ്ങൾ?
0: അല്ല, നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവിടെയാണ് വരേണ്ടത്.
1: അല്ല, കുടുംബത്തോടൊപ്പം താമസിക്കില്ല?
0: കുടുംബത്തോടെ ഞാൻ അവിടെ താമസിച്ചിട്ടില്ല.
1: താമസിച്ചിട്ടില്ല.
0: ഞാൻ നാട്ടിൽ എൻ്റെ ഫാദർ മരണപ്പെട്ടതിന് ശേഷം നാട്ടിലേക്ക് വന്ന്, പിന്നീട് കല്യാണം കഴിച്ച് പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല. പോയത് ഒന്ന് രണ്ട് പ്രാവശ്യം പോയി. എൻ്റെ ഫാമിലി ഭാര്യയും കൂട്ടി ഞാൻ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തിട്ട് തിരിച്ച് നാട്ടിൽ തന്നെ വന്ന്, പിന്നീട് നാട്ടിൽ തന്നെ വണ്ടി എടുക്കായിരുന്നു.
1: അങ്ങനെയാണ്. വീട്ടിലിപ്പോൾ ആരൊക്കെയാ ഉള്ളത്?
0: എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന എൻ്റെ ഭാര്യയും സുഖമില്ലാതെ ഒരു മോനും ഒരു മോളും.
1: അവരുടെ പേരൊക്കെയെന്ന് പറയാം?
0: എൻ്റെ ഭാര്യ സജിത, മകൻ സച്ചിൻ ദേവ്, മകൾ സുബിഷ.
1: സച്ചിൻ ദേവിന് എന്താ പ്രശ്നം?
0: സച്ചിൻ ദേവ് പണ്ടുള്ള അംഗവൈകല്യാണ്.
1: എത്ര വയസ്സുണ്ട്?
0: അവനിപ്പം 30 വയസ്സായി.
1: ഇതിനു മുമ്പേ എവിടെയും
0: ഇല്ല, അവന് നടക്കാൻ തീരെ വയ്യ.
1: സ്കോളർഷിപ്പും പെൻഷനൊക്കെ?
0: പെൻഷനുണ്ട്.
1: മുമ്പേ സ്കൂളുകളിൽ നിന്ന് പോകാൻ പറ്റുന്ന,
0: നമ്മള് 7-ാം ക്ലാസ് വരെ അവനെ വീൽ ചെയറിൽ ഇരുത്തിട്ട് കൊണ്ടുപോയിരുന്നു. അതിനുശേഷം അവനോട് 8-ാം ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ അവൻ പോകുന്നില്ല.
1: ശരി.
0: അവനൊരു ഷാഡിയാണ്, പഠിക്കണ്ടെന്നുള്ള ഇതിൽ.
1: മോളെ പേരെന്താ പറഞ്ഞു?
0: സുബിഷ.
1: എന്താ ചെയ്യുന്നത്?
0: അവളിപ്പോ നമ്മുടെ TVS ബൈക്ക് ഷോറൂമിൽ.
1: എവിടെ?
0: തലശ്ശേരി.
1: ഒഴിവ് സമയം എങ്ങനെയാ ചെലവഴിക്കുന്നത്?
0: ഒഴിവ് സമയം ഞാനായിട്ട് പ്രത്യേകമായിട്ടില്ല, ഞാൻ എല്ലാ സമയവും ഡ്യൂട്ടി തന്നെയാണ്.
1: 7 മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ എന്താ?
0: വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് സമയം പുറത്തിങ്ങനെ ചുറ്റിയിരിക്കുക, വേറെ ഒന്നുമില്ല. കുറച്ച് TV കാണും,
1: പിന്നെ സിനിമക്കൊക്കെ പോകും.
0: ഇല്ല, സിനിമ
1: കാണാറില്ല. പാട്ട് കേൾക്കുമോ?
0: പാട്ട് TV ഒന്നും ഇല്ല, എൻ്റെ റേഡിയോ ഒന്നും ഞാൻ കേൾക്കാറില്ല.
1: ഇഷ്ടപ്പെട്ടൊരു പാട്ട് ചോദിച്ചതായിരിക്കും പറയാം. വണ്ടിയിൽ മൂളിപ്പാട്ടൊക്കെ പാടൂലേ?
0: ഒന്നുമില്ല.
1: ഒരു പാട്ട് ചോദിച്ചാൽ ഇഷ്ടമുള്ളൊരു പാട്ട്, നിങ്ങളിപ്പോ പറയുന്ന ആ പാട്ട് നമ്മുടെ ശ്രോതാക്കളുടെ കൂടെ കേൾക്കാനുള്ള ഒരു അവസരമാണ്.
0: അതെ, അത് മനസ്സിലായി.
1: ഏതെങ്കിലും ഒരു പാട്ട് ആവശ്യപ്പെട്ടാൽ ആ പാട്ട് കേൾക്കാം.
0: ഓർമ്മയിൽ
1: പഴയകാലത്തെ പാട്ടാണോ ഇഷ്ടം? പുതിയ കാലത്തോ?
0: പഴയകാലത്താണ് ഇഷ്ടം, പക്ഷെ അതൊന്നും ഇപ്പൊ മനസ്സിൽ
1: ഓർമ്മയിലില്ല. പ്രേം നസീറിന്റെ ഒക്കെ കാലത്തെ പാട്ട്,
0: അന്നത്തെ പ്രേം നസീർ, മധു, അങ്ങനെയുള്ള കൂട്ടറ പാട്ടുകളാണ് കൂടുതൽ.
1: അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നുള്ള ഒരു സിനിമയിലുള്ള ഒരു പാട്ടായാലോ?
0: നടക്കും.
1: അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പാട്ട് കേൾക്കാം.
0: ഓക്കെ.
1: അപ്പോൾ റേഡിയോ മലബാറിൻ്റെ സ്റ്റുഡിയോയിൽ വന്നതിന്, നമ്മോടൊപ്പം സഹകരിച്ചതിന്, ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിന് റേഡിയോ മലബാറിൻ്റെ നന്ദി അറിയിക്കുകയാണ്.
0: വളരെ നന്ദി.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിന്റെ വളയത്തിന്റെ നേരമാണ്. ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി വന്ന് ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: എന്റെ പേര് സുരേഷ്. പിന്നെ ബാവോട്ട് പറയാന്ന് വീട്. ഇപ്പോ ഓട്ടോ ഡ്രൈവറായിട്ട് 13 വർഷമായി. ഇവിടെ ഒരു വെച്ചാൽ സ്റ്റാൻഡിൽ നിന്നാണ് ഓടുന്നത്.
0: 13 വർഷമായിട്ട് ഈ ഒരു മേഖല തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനു മുന്നേ എന്തെങ്കിലും ജോലി?
1: അതിനു മുന്നേ ഉണ്ട്. പിന്നെ അത് ബസ്സിൽ കണ്ടക്ടർ പണിയെടുത്തിന് ഒരു 1-2 വർഷം.
0: ഏത് റൂട്ടായിരുന്നു?
1: പിന്നെ തലശ്ശേരി ഇടുമ്പ.
0: പിന്നെന്തുകൊണ്ടാണ് ബസ്സിൽ നിന്ന് മാറിയിട്ട് ഇപ്പം ഈ ഒരു ഓട്ടോയിലേക്ക് വരാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ?
1: സാഹചര്യം ഒന്നുമില്ല. പിന്നെ ഇത് കുറച്ചും കൂടി നമുക്ക് ഫ്രീഡം ഉള്ളൊരു ജോലി.
0: ബസ്സിലാകുമ്പോ നമ്മൾ കറക്റ്റ് ടൈമിന് പോകണം,
1: ടൈമിന് പോകണം,
0: ടൈമിന് ഓടി എത്തണം, ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടില്ല.
1: അത് പ്രയാസമുണ്ട്. അത് വെച്ചാല് ബസ്സിന്റെ പിന്നെ ഇതുണ്ടല്ലോ, അനുവദിച്ച പെർമിറ്റ് ഇല്ലെങ്കിൽ രാവിലെ പോലീസൊക്കെ എടുക്കണം, രാത്രി ലേറ്റ് ആകുന്ന വരാം. ഇതാകുമ്പോ ആ ഒരു വിഷയമൊന്നുമില്ല.
0: ബസ്സിലെ വർക്കാണോ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു ഓട്ടോയിൽ ഇരിക്കുമ്പോഴാണോ സുഖം തോന്നുന്നത്?
1: അത് ഓട്ടോ തന്നെയാണ്. ബസ്സിലാകുമ്പോ നമുക്ക് ടെൻഷനാണ്, കാരണം ആ ഒരു ടൈം കൊണ്ട് ഇപ്പം ഇടുമ്പോക്കൊന്ന് വിട്ടാല് തലശ്ശേരി സ്റ്റാൻഡ് പിടിക്കണം, അപ്പൊ അതിൽ കലക്ഷനാണോ, പിന്നെ കയറുന്ന ആളെ മര്യാദക്ക് അവരോ അതാത് സ്റ്റോപ്പിൽ ഇറക്കി കൊടുക്കണം, അങ്ങനെയുള്ള പ്രയാസം. ഇതാകുമ്പോ ആ ഒരു ടെൻഷനൊന്നുമില്ല.
0: മാത്രമല്ല നമ്മുടെ ബസ്സിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് കണ്ടക്ടറാണെന്ന് പറയാറുണ്ട്.
1: അത് ശരിയാണ്.
0: ഡ്രൈവർമാരാകുമ്പോ അവര് അവരുടെ ജോലി കഴിഞ്ഞ് ചിലപ്പം അവരങ്ങ് പോവാം, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടക്ടർക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം.
1: ഉത്തരവാദിത്തം ബസ്സിലതെ.
0: അപ്പൊ ഈ ഒരു ബസ്സിലെ യാത്രക്കിടയിൽ എന്തെങ്കിലൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
1: ഇല്ല, അങ്ങനെ വലിയ അനുഭവങ്ങളൊന്നും ഇല്ലേനും.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് അമ്മയുണ്ട്, ഭാര്യയുണ്ട്, രണ്ട് കുട്ടികളുണ്ട്.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
1: ഭാര്യ

0: ഒരു കാലത്തിനിടയ്ക്ക് ഓട്ടോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
1: അനുഭവം അങ്ങനെ മോശം അനുഭവം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ പരമാവധി എല്ലാ പാസഞ്ചേഴ്സിനോടും പിന്നെ നല്ല രീതിയിലാണ് പെരുമാറല്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ പണിയുള്ളതും. കാരണം ആര് വിളിച്ചു കഴിഞ്ഞാലും ഫോൺ എടുക്കാണ്ടിരിക്കൂല. പിന്നെ അതുപോലെ ഏത് ഇപ്പോൾ രാത്രി 2 മണിക്കാണ് ഒരാൾ വിളിക്കുന്നെങ്കിലും ഫോൺ എടുക്കും. ചിലവരൊന്നും രാത്രി പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഫോൺ ഓഫ് ആക്കി വെക്കുക, അല്ലെങ്കിൽ രാത്രി ഓടാണ്ട് നമ്മളതില്ല. ഏത് ടൈമിൽ ആര് ഏത് സമയത്താണോ വിളിക്കുന്നത് ആ സമയത്ത് ഫോൺ എടുത്ത്. പിന്നെ ഇനി നമ്മളിപ്പം പിന്നെ വിളിച്ചാലിപ്പം ചിലപ്പോൾ നമ്മളിപ്പം പിന്നെ ഉച്ചക്ക് 2 മണി അല്ലെ 3 മണി നമ്മളൊരു പണി ഏറ്റിട്ടുണ്ടെങ്കിൽ വേറൊരാൾ വിളിക്കുമ്പോൾ അത് പിന്നെ പറയും നമ്മളിങ്ങനെ പോലെ പണിയിലുള്ളത് ഇങ്ങനെ ഒരു പണിയുണ്ട്. അപ്പം ചിലവർ പറയും ഓക്കെ എന്ന് പറയും, ചിലവരെന്നാൽ വേറൊരു പകരം വണ്ടി ആക്കി തരണം എന്ന് പറയും, അവർക്ക് വേറെ വണ്ടി ആക്കി കൊടുക്കും.
0: ഇപ്പം നിരവധി വാഹനങ്ങളാണ് നമ്മുടെ നിരത്തുകളിൽ എത്തിയിട്ടുള്ളത്, ഓട്ടോ ആയിട്ടും സ്കൂട്ടി ആയിട്ടും മറ്റുള്ള വാഹനങ്ങളായിട്ടും. അപ്പൊ ഈ ഒരു മേഖലയിൽ പ്രതിസന്ധി നേരിടുന്നതായിട്ട്
1: ഉണ്ട്. പിന്നെ ഇപ്പൊ പണി കുറവാണ്, സ്റ്റാൻഡിൽ ഇപ്പം പണി ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ എന്ന് വെച്ചാല് നാട്ടും പുറത്തുനിന്ന് എല്ലാവരും സ്കൂട്ടി എടുക്കും, എന്നിട്ട് ഉരുവച്ചാൽ കൊണ്ടുവരും അവിടെ വെക്കും, എന്നിട്ട് അവിടെ നിന്ന് ഇരിട്ടിയിലോ തലശ്ശേരിയിലോ അല്ലെങ്കിൽ കണ്ണൂർ വഴിയോ കൊണ്ട് ബസ്സിൽ കയറിയിട്ട് പോകും. അവര് തിരിച്ചു വരുമ്പോൾ അതേപോലെ തന്നെ സ്കൂട്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോകും. അപ്പം അങ്ങനെ പണി കുറഞ്ഞു വരുന്നതാണ്. പിന്നെ നമ്മളീ ചെറിയൊരു പിന്നെ ടൗൺ എന്ന് പറയുന്നത് അങ്ങനെ വലിയൊരു ടൗൺ അല്ല. ഇപ്പം തലശ്ശേരി കണ്ണൂർ പോലെയുള്ള അവിടെയെല്ലാം പിന്നെ ഒരു ട്രെയിനെല്ലാം വരുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇറങ്ങുകയും പണിയുണ്ടാവും. നമ്മളീ ഉരുവച്ചാൽ എന്ന് പറയുന്ന ടൗണിൽ ആൾക്കാർ പിന്നെ വളരെ കുറവല്ല. നമ്മളെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ മാത്രമേ വന്നിട്ട് വണ്ടി പിടിക്കുന്നുള്ളൂ. ഇപ്പം പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഒന്നെങ്കിൽ കൂടുതൽ ആൾക്കാർ വരുന്നൊരു വലിയൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു അമ്പലം കുറച്ചൊരു ചെറിയൊരു ദൂരത്തിനെങ്കിലും 1-2 കിലോമീറ്റർ ദൂരത്തുണ്ട്. അപ്പം അങ്ങനെ ആൾക്കാർ വന്ന് ബസ്സിനിറങ്ങി ഓട്ടോ പിടിച്ച് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു കൂടുതൽ പണിയുണ്ടാവും. ഇതില്ല, ഇത് നമ്മൾ സ്ഥിരം വരുന്ന ആൾക്കാർ അങ്ങനെയുള്ള പണി മൊത്തത്തിൽ പിന്നെ ഓരോ വർഷം കഴിയുമോറും കുറഞ്ഞു കുറഞ്ഞു വരും തന്നെയാണ് ചെയ്യുന്നത്.
0: അപ്പോൾ ഈ ഒരു വരുമാനമാണ് ചേട്ടൻ്റെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത്. അധികം ആൾക്കാരിപ്പം ഓട്ടോ എടുത്ത് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മറ്റുള്ള ജോലികൾ എടുത്തിട്ട് ബാക്കി വരുന്ന സമയങ്ങളിലാണ് ഓട്ടോ ആയിട്ട് ടൗണിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ജോലി
1: ഇല്ല? ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഓട്ടോ എടുക്കാൻ തുടങ്ങിയിട്ട് ഈ 13 വർഷമായിട്ട് ഇത് മാത്രമാണ് ഉപജീവന മാർഗം, വേറെ ജോലിക്കൊന്നും പോകുന്നില്ല.
0: ഈ ജോലി തിരക്കിനടക്കൊക്കെ എന്റർടൈൻമെന്റ് എന്തെങ്കിലുമൊക്കെ വേണല്ലോ, എങ്ങനെയാണ് ആ സമയങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്?
1: വെയിറ്റിംഗിൽ തന്നെ പാട്ട് കേൾക്കും, പാട്ട് കേട്ട് ഫോണിൽ പാട്ട് വെച്ചിട്ടിരിക്കും. പിന്നെ മുന്നേ കോളേജിലെല്ലാം പഠിക്കുന്ന സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കലുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ലൈബ്രറിയിൽ വെച്ചാൽ എവിടെയെങ്കിലും മെമ്പർഷിപ്പ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷെ എങ്കിൽ പോയിട്ട് നമ്മളെ ആ ഒരു ടൈമിന് അങ്ങനെ സ്ഥിരമായിട്ട് അവരെ ഒരു ടൈമും നമ്മളെ ടൈമും ഒത്തു കിട്ടൂല. അതുകൊണ്ടാണ് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പുസ്തകം കിട്ടാനുള്ള പ്രയാസം കൊണ്ടാണ് വായിക്കാത്തത്. ഒരുപാട് പുസ്തകങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മാത്രം, കോളേജിൽ ഡിഗ്രിക്കും പ്രീ ഡിഗ്രിക്കും പഠിക്കുന്ന സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്.
0: കൂടുതലും എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് വായിക്കാറ്?
1: വായിക്കാറ് എന്ന് പറഞ്ഞാൽ
0: നോവലാണോ അല്ലെങ്കിൽ കവിത അങ്ങനെ?
1: അല്ല, നോവലാണ്. സി രാധാകൃഷ്ണൻ, എം മുകുന്ദൻ, പിന്നെ ഒ വി വിജയൻ അങ്ങനെയുള്ളവരെ നോവലാണ് വായിക്കല്.
0: വായന കൂടുതലുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുത്തുകുത്തുകൾ ചിലപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കവിതയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുത്തി കുറിക്കുന്ന സ്വഭാവം ഉണ്ടോ?
1: ഇല്ല ഇല്ല, ഇതുവരെ എഴുതിയിട്ടൊന്നുമില്ല. ഡിഗ്രി കഴിഞ്ഞിട്ടും കോളേജ് കഴിഞ്ഞതിന് ശേഷവും പിന്നെ കൂത്തുപറമ്പിലൊരു പത്തലായി കുഞ്ഞിക്കണ്ണൻ സ്മാരക ലൈബ്രറി ഉണ്ടായിരുന്നു, അവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് അവിടെ നിന്ന് ഒരു 3-4 വർഷം വരെ പുസ്തകം എടുത്ത് വായിക്കലുണ്ട്. ഇപ്പം കുറച്ചു കാലമായിട്ട് പിന്നെ തീരെ ഇല്ല.
0: അപ്പം ഈ സിനിമയൊക്കെ കാണാനുള്ള സമയം ഉണ്ടാകാറുണ്ടോ?
1: സിനിമ കാണൽ കുറവാണ്, വീട്ടിൽ നിന്ന് എപ്പെങ്കിലും TV അതും കുറച്ച് ടൈം, കാരണം അന്നേരം ആയിരിക്കും ആരെങ്കിലും ഒരു ട്രിപ്പ് വിളിക്കുക പോവും. ടാക്കീസിൽ പോയിട്ട് സിനിമ കാണലി ഇപ്പം വളരെ കുറവാണ്, കാരണം ടൈമില്ല. പിന്നെ കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഒരു 3 മണിക്കൂർ അവിടെ ഇരിക്കുന്നതിൻ്റെ എടുക്കാതിരിക്കും ആരെങ്കിലും എവിടെയെങ്കിലും പോകാൻ ട്രിപ്പ് വിളിച്ചിട്ടുണ്ടാവില്ല, അതിന് മുന്നേ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് പിന്നെ ടാക്കീസിൽ പോയിട്ട് സിനിമ കാണൽ കുറവാണ്. ഇപ്പം പിന്നെ തന്നെ എവിടെയെങ്കിലും വെയിറ്റിംഗ് ടൈമിൽ ഫോണിലും പിന്നെ പാട്ട് കേൾക്കും, സിനിമ പാട്ട് ഇങ്ങനെ കേൾക്കും.
0: എന്നാലും സിനിമയിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട നടീനടന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ആരെങ്കിലും?
1: അങ്ങനെ എനിക്ക് ആരോടും ഇതുവരെ ഒരു ആരാധനയായിട്ട് തോന്നിയില്ല. സിനിമയിൽ എല്ലാവരും ഒരേപോലെ അല്ലാണ്ട് ഇപ്പം ചിലവർക്ക് ഉണ്ടാകും മോഹൻലാൽ അല്ലെ അവരെ സിനിമ ഇറങ്ങും വന്നു തന്നെ പോയി കാണും, അങ്ങനത്തെ ഒരു ആരാധന എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടില്ല. എല്ലാവരും സിനിമയും കാണും, നല്ല സിനിമ ഏതാണെന്ന് വെച്ചാൽ അത് കാണും, അങ്ങനെ ഇത് മാത്രം.
0: പാട്ട് കേൾക്കാന്ന് പറഞ്ഞു, എങ്ങനെയുള്ള പാട്ടുകളോടാണ് താല്പര്യം?
1: അത് എന്താ പറയാ, മെലഡികളോടാണ് കൂടുതൽ താല്പര്യം.
0: അപ്പോൾ ഇത് നമ്മുടെ വളയം എന്നൊരു പ്രോഗ്രാമാണ് ചേട്ടാ, ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നതോടൊപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഞങ്ങൾ റേഡിയോയിലൂടെ വെച്ചിരുന്നായിരിക്കും. ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ താല്പര്യമുള്ള ഇഷ്ടമുള്ള പാട്ട് ഏതാണ്?
1: പാട്ട് സിനിമ ഏതാന്ന് എനിക്കറിയില്ല, ഒരു തലം മാത്രം വിടർന്നവരൻ ചെമ്പനീർ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു,
0: ജാലകം എന്ന ചിത്രത്തിലെ ഗാനമാണ്
1: ഒരു തലം മാത്രം.
0: അശോകനും പാർവതിയും ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഓട്ടോ ഉരുവച്ചാലും ഓട്ടോ തൊഴിലാളികൾക്കും.
0: ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ ചേട്ടൻ ആവശ്യപ്പെട്ട ഈ ഒരു ഗാനം ചേട്ടന്റെ സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഗാനം

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ഡൽഹി IITയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനും 14,40,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ. സപ്ലൈകോ ഓണം മെഗാഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകിട്ട് എറണാകുളത്ത്. ബംഗളൂരു വിടതിയിൽ KSRTC ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ഡൽഹി IITയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ബിരുദധാരികളാകുന്നതോടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുക മാത്രമല്ല ജീവിതത്തിലെ പുതിയ ഒരധ്യായം തന്നെ തുറക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ക്യാമ്പസ് ജീവിതാനുഭവ നിമിഷങ്ങൾ ഒന്നുപോലും പാഴാക്കാതെ ആസ്വദിക്കണമെന്നും നരേന്ദ്രമോദി വിദ്യാർത്ഥികളെ ആഹ്വാനം ചെയ്തു. മികച്ച പ്രകടനത്തിന് നൽകുന്ന രാഷ്ട്രപതിയുടെ സ്വർണമെഡൽ ഉൾപ്പെടെ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും 587 ഗവേഷകരും ഉൾപ്പെടെ 3,000-ലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു. നോബേൽ സമ്മാന ജേതാവും ദേശീയഗാന രചയിതാവുമായ രവീന്ദ്രനാഥ ടാഗോറിന്റെ 85-ാം ചരമവാർഷിക വേളയിൽ രാജ്യം ടാഗോറിനെ അനുസ്മരിക്കുന്നു. ബംഗാളി കലണ്ടർ പ്രകാരം 22-ാം ശ്രാവണ ദിവസമായ 1941 August 7 ടാഗോർ അന്തരിച്ചത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനും സംസ്ഥാന ഗവൺമെന്റ് 14,40,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സ്നേഹ സാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ധനസഹായം ലഭിക്കുന്ന 5,208 എൻഡോസൾഫാൻ ഗുണഭോക്താക്കൾക്ക് 2026 ഏപ്രിൽ മുതൽ 2027 മാർച്ച് വരെ മാസാന്ത ആശ്വാസ ധനസഹായത്തിനായി 9,84,31,00,000 രൂപയും പുതുതായി ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന 1,000 ഗുണഭോക്താക്കൾക്ക് 2,64,00,000 രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. കൂടാതെ ദുരിതബാധിതരെ പരിചരിക്കുന്ന 771 കെയർ ഗീവേഴ്സിന് നൽകുന്ന മാസാന്ത ധനസഹായമായ ആശ്വാസ കിരണം പദ്ധതിക്കായി 64,76,400 രൂപയും വകയിരുത്തിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കുറ്റാന്വേഷണത്തിലും ക്രമസമാധാനത്തിലും രാജ്യത്തിന് മാതൃകയാണ് കേരള പോലീസ് എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മികവ് നിലനിർത്തുന്നതിനൊപ്പം ഓരോ പോലീസുകാരനും ഒരു റോൾ മോഡലായി മാറണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. പാലക്കാട് മുട്ടിക്കുളങ്ങര KAP 2 ബറ്റാലിയൻ ക്യാമ്പിൽ പോലീസ് പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കേരള ആംഡ് പോലീസ് 1 ബറ്റാലിയൻ 2 ബറ്റാലിയൻ കോൺസ്റ്റബിൾമാരുടെയും ബറ്റാലിയനുകളിലെ ഡ്രൈവർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ 347 പേരാണ് പങ്കെടുത്തത്. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ വൈകിട്ട് എറണാകുളം കലൂരിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ചിലും കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൗണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലും മെഗാ ട്രേഡ് ഫെയറായാണ് ഇത്തവണ ഓണമേള സംഘടിപ്പിക്കുന്നത്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് മറ്റന്നാൾ മുതൽ ഈ മാസം 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ഓണം ഖാദി വിപണനമേള സംഘടിപ്പിക്കുന്നു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും കേരളത്തിലെ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേളയിൽ ആകർഷകമായ സമ്മാന പദ്ധതിയുമുണ്ട്. ഗവൺമെന്റ്, അർദ്ധ ഗവൺമെന്റ്, ബാങ്ക് ജീവനക്കാർ എന്നിവർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യം ലഭിക്കും. ഓണത്തോടനുബന്ധിച്ച് ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റും ലഭ്യമാണ്. ബംഗളൂരു വിടതിയിൽ KSRTC ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. ഡ്രൈവർ മിഥിലേഷ്, കണ്ടക്ടർ അരുൺ എന്നിവരാണ് മരിച്ചത്. ഇരുവരും കോഴിക്കോട് സ്വദേശികളാണ്. 20 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. 4 പേരുടെ നില ഗുരുതരമാണ്. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയ KSRTC ബസ്സാണ് ഡിവൈഡറിൽ തട്ടി മറിഞ്ഞത്. രാവിലെയായിരുന്നു അപകടം. കോഴിക്കോട് ഡിപ്പോയുടെ ATC 129 ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ സംസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ സാക്ഷരത ക്യാമ്പയിൻ നടത്തുമെന്ന് മന്ത്രി

0: സി പി ജോൺ പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ കൊല്ലം പൂയപ്പള്ളി പുന്നക്കോട് ആരംഭിച്ച ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസമിലെ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ 98 ഉയർന്നു. 13 ജില്ലകളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. 1.5 ലക്ഷത്തിലധികം ദുരിതബാധിതരുണ്ടെന്നാണ് കണക്ക്. ഏറ്റവും ഒടുവിൽ മരണം റിപ്പോർട്ട് ചെയ്തത് ചരൈദിയോ ജില്ലയിലാണ്. കാലവർഷക്കെടുതിയിൽ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് വേണ്ട രീതിയിൽ മുൻകരുതൽ എടുത്തില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. ഒഴുക്കിൽപ്പെട്ടും മറ്റും കാണാതായവരെ കണ്ടെത്തുന്നതിന് നടപടി ഊർജിതമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. മറ്റ് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കാരയിൽ കനാൽ തകർന്ന് നിരവധി വീടുകൾ വെള്ളത്തിലായി. കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ.
1: കനത്ത മഴയെ തുടർന്ന് ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് കാര തെഴുപ്പിൽ ഭാഗത്തെ പഴശ്ശി കനാലിന്റെ ഒരു ഭാഗം തകർന്നത്. രണ്ടിടങ്ങളിലാണ് മണ്ണിടിഞ്ഞത്. സമീപത്തെ 10 വീടുകളിലാണ് വെള്ളം കയറിയത്. ഒരു വീട്ടിലെ കുടുംബാംഗങ്ങൾ വെള്ളത്തിൽ അകപ്പെട്ടിരുന്നു. പ്രദേശവാസികൾ ഉടൻ തന്നെ കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 5 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അഗ്നിരക്ഷാ സേനാംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശം മുഴുവനും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്.
0: സംസ്ഥാനത്ത് ചിലയിടത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജാഗ്രത തുടരണമെന്നും മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. 441 ക്യാമ്പുകളിലായി 42,493 പേരാണ് കഴിയുന്നതെന്നും മഴ സാധ്യതാ ജില്ലകളിൽ 24 മണിക്കൂർ കൺട്രോൾ റൂം സജ്ജമാണെന്നും അദ്ദേഹം അറിയിച്ചു. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആകെ 30 പേരാണ് മരിച്ചതെന്നും അനിൽകുമാർ വ്യക്തമാക്കി. കോട്ടയം ജില്ലയിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോട്ടയത്ത് നിന്ന് ദേവിക എസ് നായർ.
2: കോട്ടയം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചെങ്കിലും മഴയ്ക്ക് നേരിയ തോതിൽ ശമനമുണ്ട്. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം ഇറങ്ങിത്തുടങ്ങി. മീനച്ചിലാറ്റിലെ ജലനിരപ്പ് പാലാ ഭാഗങ്ങളിൽ 6 അടിയിലേക്ക് കുറഞ്ഞു. എന്നാൽ തിരുവാർപ്പ്, ചെങ്ങളം, കുമരകം ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയായ മലരിക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമാണ്. ജില്ലയിൽ 139 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,620 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
0: സ്കൂൾ ക്വിസ് മത്സരം വിവാദമായ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് മന്ത്രി എൻ ഷംസുദ്ദീൻ റിപ്പോർട്ട് തേടി. കാസർഗോഡ് ജില്ലയിലെ കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളുകളിലെ ക്വിസ് മത്സരങ്ങളാണ് വിവാദമായത്. പി എം ശ്രീ വിഷയത്തിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് വരട്ടെയെന്നും എല്ലാ വശങ്ങളും പരിശോധിച്ചാകും റിപ്പോർട്ട് സമർപ്പിക്കുക എന്നും മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ കോഴിക്കോട്ട് പറഞ്ഞു. റിപ്പോർട്ട് തയ്യാറാക്കാൻ സമയപരിധി നിശ്ചയിക്കേണ്ടതില്ലെന്നും കേരളത്തിന് കേരളത്തിൻ്റെതായ മാതൃകയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓണക്കാലത്ത് കേരളത്തിലേക്ക് റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിൻ സർവീസുകളുടെ എണ്ണം 112 ഉയർന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് പ്രധാനമായും സർവീസുകൾ. കിഴക്കൻ മേഖലകളിലേക്കും ഓണം പ്രത്യേക സർവീസുകൾ ലഭ്യമാണ്. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 6 വരെ കാലയളവിലാണ് പ്രത്യേക ട്രെയിൻ സർവീസുകൾ. ഇതിൽ 38 പ്രത്യേക സർവീസുകൾ സതേൺ റെയിൽവേ പരിധിയിലാണ് നടത്തുന്നത്. മറ്റ് റെയിൽവേ സോണുകളിലേക്ക് 16 അധിക പ്രത്യേക സർവീസുകൾ കൂടി സതേൺ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണ്ണിടിഞ്ഞ് യാത്ര നിരോധിച്ച മലപ്പുറം വേങ്ങര റൂട്ടിൽ ഏഴൈ പാലം വഴി നിയന്ത്രണങ്ങളോടെ യാത്ര തുടരുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ജില്ലാ കളക്ടർ വിനയ് ഗോയൽ അനുമതി നൽകി. ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ധർ നടത്തിയ പരിശോധനയെ തുടർന്നാണ് തീരുമാനം. സ്ഥലത്ത് ഇപ്പോഴും അപകട സാധ്യത നിലനിൽക്കുന്നതായി വിദഗ്ധ സംഘം കണ്ടെത്തി. കണ്ണൂർ കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ കാണാതായ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. തുരുത്തിക്കാട്ടിൽ ശാന്തമ്മയാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. പ്രമുഖ പണ്ഡിതനും കേരള ജംഇയ്യത്തുൽ ഉലമ ഉപദേശക സമിതി ചെയർമാനുമായ പ്രൊഫസർ എ അബ്ദുൽ ഹമീദ് മദീനി കോഴിക്കോട്ട് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. അമേരിക്കയിലെ യുജീനിൽ ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പ് പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം ആശിഷ് യാദവ് വെള്ളി മെഡൽ നേടി. 3ാം ശ്രമത്തിൽ 74.09 മീറ്റർ ദൂരം എറിഞ്ഞതാണ് ആശിഷിന്റെ സ്ഥാനം. ഇടുക്കി മലങ്കര ജലാശയത്തിലേക്ക് രാസമാലിന്യം ഒഴുകി എത്തിയതിനെ തുടർന്ന് ഇളംദേശത്ത് പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് ഫാക്ടറി അടച്ചുപൂട്ടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിട്ടു. കളക്ടറുടെ ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസിനും തദ്ദേശ ഭരണ വകുപ്പിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഐടി മന്ത്രാലയത്തിന് കീഴിൽ നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷൻ അസോസിയേഷൻ ഓഫ് ഓസ്ട്രേലിയൻസ് എഡ്യൂക്കേഷൻ റെപ്രസെന്റേറ്റീവ്സ് ഇൻ ഇന്ത്യ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് ഐഡന്റിറ്റി, സാമ്പത്തിക സുരക്ഷിതത്വം എന്നിവ അടിസ്ഥാനമാക്കിയ പരിശോധന പോർട്ടൽ വഴി നടത്താൻ കഴിയും. ഇന്നലെ ന്യൂഡൽഹിയിൽ പോർട്ടൽ ഔദ്യോഗികമായി പുറത്തിറക്കി. അതിർത്തി കടന്ന് ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പ്രതികളായ രണ്ടുപേർക്കെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചു. ശുഭം കുമാർ, ഒളിവിൽ കഴിയുന്ന ജസ്വീർ ചൌധരി എന്നിവർക്കെതിരെയാണ് മൊഹാലി NIA കോടതിയിൽ കുറ്റപത്രം നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി IITയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനും 14,40,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയതായി മുഖ്യമന്ത്രി VD സതീശൻ. സപ്ലൈകോ ഓണം മെഗാഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകിട്ട് എറണാകുളത്ത്. ബംഗളൂരു വിടതിയിൽ KSRTC ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ പ്രിയരാഗം, ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5:15 ചലച്ചിത്രഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 മട്ടന്നൂർ സൂര്യ ആയുർവേദ ക്ലിനിക് അവതരിപ്പിച്ച രാമകഥ ഗാനലയം. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 മണിക്ക് മട്ടന്നൂർ സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്രഗാനങ്ങൾ. 9 മണിക്ക് ചാരുകസേര, ഇതിൽ രാവണനെ കുറിച്ച് കേൾക്കാം. രാത്രി 10 മണിക്ക് മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. യുവജനങ്ങൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഫലപ്രദമായ നടപടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിഷേധിക്കുന്നവരുമായി ചർച്ച നടത്തി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ രണ്ട് ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെല്ലുലാർ ജയിലിലെ ദേശീയ സ്മാരകത്തിൽ രക്തസാക്ഷികൾക്ക് അദ്ദേഹം ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെ ശ്രീ വിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടിയിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപും സന്ദർശിക്കും. വെല്ലുവിളികൾക്ക് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താൻ ധൈര്യം കാണിക്കുന്നവർക്ക് ആ വെല്ലുവിളികൾ മികച്ച അവസരങ്ങളായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57th ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഠിക്കാനുള്ള ആഗ്രഹത്തെയും അന്വേഷണ തൃഷ്ണയെയും നിരന്തരം നിലനിർത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ഇന്ത്യ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. രാജ്യത്ത് യുവജനങ്ങൾക്കായി പുതിയ മേഖലകൾ ഉയർന്നു വരികയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: ലേക്കിൻ സാത്യോ ജബ് ജബ് ബദലാവ് കാ ദൗർ ആതാ ഹൈ തബ് തബ് ചുനൗതിയാ ഭീ ആതീ ഹൈ ഔർ നയ അവസര ഭീ പൈദാ ഹോ. ദുനിയ ബദലേഗി, ടെക്നോളജി ഭീ ബദലേഗി, ഇൻഡസ്ട്രീസ് ബദലേഗി, പ്രൊഫഷൻസ് ഭീ ബദലേംഗേ. ലേക്കിൻ ഇൻ സബ് കേ ബീച്ച് മേരി ബാത് യാദ് രഖിയേഗാ, ജോ സീഖേഗാ വോ ജീതേഗാ, ജോ നയ ചലഞ്ചസ് കേ നയ സൊല്യൂഷൻസ് ഖോജ്നേ കാ സാഹസ് രഖേഗാ, ചലഞ്ചസ് उसके लिए चांसेस बन जाएंगे. और आपने यही तो IIT दिल्ली से सीखा है.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അർബൻ സഹകരണ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യും. അർബൻ സഹകരണ ബാങ്ക് ഫെഡറേഷനുകളുടെയും ജില്ലാ അസോസിയേഷനുകളുടെയും പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. മേഖലയിലെ സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് NUCFDCയും ദേശീയ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ ധാരണാപത്രം ചടങ്ങിൽ കൈമാറും. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് സമയബന്ധിതവും ഫലപ്രദവുമായ പരിപാടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. 13th ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത് ന്യൂഡൽഹിയിലേക്ക് മടങ്ങിയ കേന്ദ്രമന്ത്രി ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് അഭിപ്രായം പങ്കിട്ടത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിയിലേക്ക് തയ്യാറായതും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതവുമായ ഒരു വിദ്യാഭ്യാസ സംവിധാനം കെട്ടിപ്പടുക്കുക എന്ന കാഴ്ചപ്പാടുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജാർഖണ്ഡിൽ പരീക്ഷകളിലെ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുമായും ഉദ്യോഗാർത്ഥികളുമായും സർക്കാർ ഇന്ന് ചർച്ച നടത്തി. റാഞ്ചിയിലെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിലായിരുന്നു യോഗം. വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും പ്രതിനിധീകരിച്ച് 8-അംഗ സംഘമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നത്. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ 2 ആഴ്ചയായി തലസ്ഥാനത്ത് നടന്നുവരുന്ന പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഈ ചർച്ച. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ വിവിധ രാജ്യങ്ങൾ ഉന്നയിച്ച എതിർപ്പുകൾ തള്ളി ഇന്ത്യ. നിയമനിർമ്മാണ കാര്യങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളാണെന്നും അതിൽ പാർലമെന്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഫോപ്പാലിൽ നടക്കുന്ന ബ്രിക്സ് സാംസ്കാരിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന വിദേശ പ്രതിനിധികൾ പൈതൃക പ്രദേശങ്ങളായ ഗോഹർമഗൽ, ഇക്ബാൽ മൈതാനം, മോത്തി മസ്ജിദ് എന്നിവ സന്ദർശിച്ചു. ഫോപ്പാലിലെ വന്യജീവികളെയും സമ്പന്നമായ ജൈവ വൈവിധ്യതയും പ്രതിനിധികൾ അടുത്തറിഞ്ഞു. മധ്യപ്രദേശിന്റെ പ്രകൃതി, സാംസ്കാരിക പൈതൃകം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത വിദേശ പ്രതിനിധികൾ എടുത്തുകാട്ടി. നൊബേൽ സമ്മാന ജേതാവും ദേശീയഗാന രചയിതാവുമായ രവീന്ദ്രനാഥ് ടാഗോറിന്റെ 85th ചരമ വാർഷിക ദിനത്തിൽ രാജ്യം ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. ഗുരുദേവ് എന്ന് ജനപ്രിയനായി അറിയപ്പെടുന്ന ടാഗോർ 1941 ഓഗസ്റ്റ് 7 അന്തരിച്ചത്. ഈ അവസരത്തിൽ പശ്ചിമബംഗാളിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഓണം പ്രമാണിച്ച് റെയിൽവേ പ്രഖ്യാപിച്ച പ്രത്യേക ട്രെയിൻ സർവീസുകളുടെ എണ്ണം 112 ഉയർന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലേക്കും ഓണം സ്പെഷ്യൽ സർവീസുകൾ ലഭ്യമാണ്. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 6 വരെ 112 പ്രത്യേക ട്രെയിൻ സർവീസുകളാണ് റെയിൽവേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കാരയിൽ കനാൽ തകർന്ന് നിരവധി വീടുകളിൽ വെള്ളം കയറി. കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കനത്ത മഴയെ തുടർന്ന് ഇന്നലെ രാത്രി 11 കാര തെഴുപ്പിൽ ഭാഗത്തെ പഴശ്ശി കനാലിന്റെ ഒരു ഭാഗം തകർന്നത്. രണ്ടിടങ്ങളിലാണ് മണ്ണിടിഞ്ഞത്. സമീപത്തെ 10 വീടുകളിലാണ് വെള്ളം കയറിയത്. 5 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അഗ്നിരക്ഷാ സേനാംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശം മുഴുവനും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ്. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രി വ്യാപകമായ കനത്ത മഴയാണ് ലഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ കാർഷിക ആവശ്യങ്ങൾക്കായി ഇന്ന് തുറക്കും. തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയിലെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനാണ് ഷട്ടർ തുറക്കുന്നത്. 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം നെൽ കൃഷിക്ക് ആവശ്യമായ ജലമാണ് അണക്കെട്ടിൽ നിന്ന് തുറന്നുവിടുന്നത്. തമിഴ്നാട് മന്ത്രി CTR നിർമ്മൽകുമാറിന്റെ നേതൃത്വത്തിലാണ് നടപടി. മോശം കാലാവസ്ഥയും ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ തടസ്സങ്ങളും കാരണം ജമ്മുവിൽ നിന്ന് ബാൽത്തലിലേക്കുള്ള അമർനാഥ് യാത്ര നിർത്തിവച്ചു. അതേസമയം ബാൽത്തലിൽ നിന്ന് വിശുദ്ധ ഗുഹാക്ഷേത്രത്തിലേക്കുള്ള യാത്ര പതിവ് പോലെ തുടരും. ദർശനം നടത്തിയ യാത്രക്കാർക്ക് ബാൽത്തലിലേക്ക് പുറപ്പെട്ട് ജമ്മുവിലേക്ക് പോകാനും അനുവാദം നൽകിയിട്ടുണ്ട്. രാജ്യം 80th സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് കടക്കുമ്പോൾ ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാകകളും തിരങ്ക പ്രമേയമാക്കിയുള്ള അലങ്കാര വസ്തുക്കളും നിർമ്മിച്ച് ജമ്മുകാശ്മീരിലെ ഉധംപൂരിലെ തയ്യൽ പരിശീലന കേന്ദ്രത്തിലെ വനിതകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൈപുണ്യ വികസന പരിശീലനം നേടുന്ന 30 വനിതകളാണ് ഇതിൽ പങ്കാളികളാകുന്നത്. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന് പിന്തുണ നൽകുന്നതിനൊപ്പം പരിശീലനാർത്ഥികൾക്ക് പ്രായോഗിക തയ്യൽ പരിചയം ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. അമേരിക്കയിലെ യൂജിനിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി മെഡൽ. 74.09 മീറ്റർ ദൂരമെറിഞ്ഞാണ് വെള്ളി നേട്ടം. നീരജ് ചോപ്രയ്ക്ക് ശേഷം ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായി ആശിഷ് മാറി. ദക്ഷിണാഫ്രിക്കയുടെ ജാൻ ഹെൻറിക് ഹെയ്മാൻസിനാണ് സ്വർണം. യുക്രൈൻ തലസ്ഥാനമായ കീവിന് സമീപം റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 കൊല്ലപ്പെട്ടു. ഇന്ന് പുലർച്ചെ കീവിന്റെ കിഴക്കൻ മേഖലകളിലാണ് ആക്രമണമുണ്ടായത്. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി തന്റെ പ്രഥമ സന്ദർശനത്തിനായി സെർബിയയിലെത്തി. യുക്രൈന് കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനാണ് സെലൻസ്കിയുടെ ശ്രമം. റഷ്യൻ ഇന്ധനവും അവരുടെ പ്രധാന ഉപഭോക്തൃ രാജ്യങ്ങളെയും ഉപരോധിക്കുന്നതിനുള്ള ബില്ലിന് US സെനറ്റിന്റെ അംഗീകാരം. സാങ്ഷനിങ് ആക്ട് ഓഫ് 2026 എന്ന പുനർനാമകരണം ചെയ്ത ബിൽ 11 86 സെനറ്റ് അംഗീകരിച്ചത്. റഷ്യൻ എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്ന ആദ്യ 5 രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 100% തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ ബിൽ അനുവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. യുവജനങ്ങൾ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഫലപ്രദമായ നടപടികൾ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ജാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടുകൾ ആരോപിച്ച് പ്രതിഷേധിക്കുന്നവരുമായി ചർച്ച നടത്തി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോക അത്ലറ്റിക്സ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ ആശിഷ് യാദവിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയരാഗത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. പ്രിയരാഗത്തിലെ ആദ്യ ഗാനം നമുക്ക് ആസ്വദിക്കാം. ഹലോ എന്ന ചിത്രത്തിലേത്. പാടിയത് അഫ്സൽ, മഞ്ജരി, സംഗീത ശ്രീ.

நடக்கும்.

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയാ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness.
3: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല. വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് നടന്ന് തളർന്നപ്പോൾ കുറച്ചകലൊരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷേട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ?
5: എവിടെയാ?
4: നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ് അമ്മ. അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്.
5: ഗായത്രി, നീ നിനക്ക് നിനക്ക് ഞാനില്ലടോ.
4: സുരേഷേട്ടാ,
6: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം, സുരേഷിന്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം, ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളിലേക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിൻ്റെ സ്വച്ഛന്തതയിൽ ഒരു കടലിരമ്പം പോലെ ഒരാൾ കയറി
7: വരികയാണ്. നീ കേള്, അത് താ ഉനക്ക് നല്ല പുരിഞ്ചിതാ. ഇനി ഏതാവത് പേശിനാ സുട്ടിടുവേൻ. നീ ആരെ കിട്ട പേശുവതെന്ന് ഉനക്ക് തരുമാ? നാൻ താൻ കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
6: കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ, ആരാണവർ? കഥയിൽ എന്ത് ബന്ധമാണവർക്ക്? ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുകയാണ് നിലയ്ക്കയുടെ അടുത്ത ഭാഗങ്ങളിൽ.
7: കാളി, കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
6: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഓർമ്മ, മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
0: ശമ്പകരാജ്, ഷാൻ റഹ്മാൻ എന്നിവർ പാടിയത് ചിത്രം ഉല്ലാസം.
2: ആലോരേ വന്ദാരേ
3: വാണ്ടി സറ്റേച്ച് വാങ്ങേ പോയി പാപ്പ വാങ്ങേ.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: തിരികെ ജീവിതത്തിലേക്ക് പ്രക്ഷേപണ പരമ്പര. മദ്യാസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. ലളിതമായ മാർഗങ്ങളിലൂടെ അമിത മദ്യപാനം എന്ന രോഗത്തിൽ നിന്ന് മുക്തി നേടിയവരുടെ അനുഭവങ്ങൾ. തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:10 വൈകിട്ട് 5:30 തിരികെ ജീവിതത്തിലേക്ക്.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
4: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
4: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര.
3: സിഎം വിസ്താര നെല്ലൂന്നി.
5: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
6: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
7: ഞാൻ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത്. അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ എല്ലാ തോടുകളിലും മറ്റ് ജലാശയങ്ങളിലും വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. സ്കൂൾ അവധി ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ ഇത്തരം തോടുകളിലും കുളങ്ങളിലൊക്കെ കുളിക്കുന്നതിനൊക്കെ താല്പര്യം കാണിക്കാറുണ്ട്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിന് അവരെ അനുവദിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവർ വീടുകളിൽ തന്നെ സുരക്ഷിതരായി

0: ഇരിക്കുന്നതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത ദിവസം പരീക്ഷയ്ക്ക് ആരംഭിക്കുന്നതുകൊണ്ട് കൂടുതൽ സമയം പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി അവരോട് അഭ്യർത്ഥിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ, കുടുംബാംഗങ്ങൾ ഒരു ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
3: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
4: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
3: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
4: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
3: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
4: മറ്റൊരു നമ്പർ 8301993542.
3: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
5: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
6: ശക്തിശ്രീ ഗോപാലൻ പാടിയ ഗാനം, ചിത്രം സർവം മായ.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ S ഉണ്ടല്ലോ.
3: Yes?
2: Yes. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ S സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും S സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, S സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
3: 9447371836,
2: 8078502836.
4: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140007025900018.
0: കർക്കിടക വാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടക വാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: യേശുദാസ്, സുജാത മോഹൻ എന്നിവർ പാടിയത് ചിത്രം കുഞ്ഞളിയൻ.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: വിമാന യാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടം കുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannuroff, Simbolo and Collar, other brands, Grandfos, Hutik, Vox Laminate,
1: phone 9496420880,
0: 8111933.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

തന്നില്ലെങ്കിൽ തന്നെ കൊല്ലും ഞാൻ മരിക്കും. തരമെന്നും പറഞ്ഞു താൻ പിടിച്ചു വാങ്ങിച്ചു, തന്നില്ലെങ്കിൽ തന്നെ കൊല്ലും ഞാൻ മരിക്കും. കടം വാങ്ങി കുടിക്കുന്ന കേളു.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

എസ്കേ ഡോർസ്, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 944-624-2000, SK Doors, Talasheri Road, Mattanur.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധ കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

കർക്കിടക വാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടക വാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073 9447448305.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6.

0: എല്ലാവർക്കും നമസ്കാരം.
1: നമസ്കാരം.
0: ചന്ദനത്തിനെ നാം എന്തുകൊണ്ട് ഇത്രയേറെ വിലമതിക്കുന്നു എന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നില്ല. അസുലഭ സുഗന്ധമാണ് അതിനെങ്കിലും അത്രക്കങ്ങ് സുലഭമല്ലാത്തൊരു മരം തന്നെ ചന്ദനം. ഭൂതലത്തിൻ്റെ സാധാരണത്വത്തിൽ നിന്നുയർന്നു ആകാശവും സ്വർഗവുമെല്ലാം നമ്മെ കാണിച്ചു തരാൻ ചന്ദനത്തിന് സാധിക്കുന്നുണ്ട്. കവികളും ഗാനരചയിതാക്കളും തങ്ങളുടെ ഭാവനാലോകത്ത് ചന്ദനത്തിനും അത് സൃഷ്ടിക്കുന്ന മാസ്മരികതയ്ക്കും പ്രമുഖ സ്ഥാനം നൽകുന്നുണ്ട്. ശ്രുതിമധുരമായ സംഗീതത്തിൻ്റെ ബലത്തിൽ അത്തരം ഗാനങ്ങൾ അനുവാചകരിൽ സൃഷ്ടിക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. മിഴുനീർ പൂവുകൾ എന്ന 1986 ചിത്രത്തിലേക്ക് തന്നെ ആദ്യം പോകാം. എസ് ശിവപ്രസാദ് നിർമ്മിച്ച ഈ ചിത്രമാണ് കമൽ ആദ്യമായി സംവിധാനം ചെയ്തത്. ജോൺ പോളിൻ്റേതാണ് തിരക്കഥാ സംഭാഷണം. ആ കാലഘട്ടത്തിൽ നായകവേഷങ്ങളിലും മോഹൻലാൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്നെങ്കിലും മിഴുനീർ പൂവുകൾ എന്ന ചിത്രത്തിലെ പൂർണ്ണമായും നെഗറ്റീവായ ഒരു റോൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം മടിച്ചില്ല. നിരവധി പെൺകുട്ടികളെ വശത്താക്കി അവരെ പിഴപ്പിക്കുന്ന ഒരു പ്രതിനായകനാണ് റിച്ചാർഡ് എന്ന മോഹൻലാൽ. ഒടുവിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സോഫിയ എന്ന ലിസിയുമായി പ്രണയത്തിലാവുന്ന റിച്ചാർഡ് അവളെ വിവാഹം കഴിക്കുന്നു. മുൻപ് പല പെൺകുട്ടികളെയും നശിപ്പിച്ച അതേ റിസോർട്ടിൽ തന്നെ റിച്ചി സോഫിയയുമായി മധുവിധു ആഘോഷിക്കാനായി എത്തുന്നു. നായകൻ്റെ മനമാറ്റത്തിൻ്റെ സൂചനകൾ നൽകുന്ന ഒരു യേശുദാസ് ഗാനം ഈ പശ്ചാത്തലത്തിൽ ശ്രവിക്കാം. ആർ കെ ദാമോദരൻ്റെ വരികളെ രേവതി രാഗത്തിലാണ് എം കെ അർജുനൻ ചിട്ടപ്പെടുത്തിയത്.

തൊട്ടടുത്ത വർഷമായ 1987 ബാലചന്ദ്ര മേനോൻ തിരക്കഥാ സംഭാഷണവും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് അച്ചുവേട്ടൻ്റെ വീട്. AV ഗോവിന്ദൻകുട്ടി ആയിരുന്നു നിർമ്മാതാവ്. പത്തനാപുരത്ത് നിന്നും തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ താമസിക്കാനെത്തുന്ന ഒരു കുടുംബം. ഉദ്യോഗസ്ഥനായ അച്യുതൻകുട്ടി നായരെന്ന നെടുമുടി വേണുവും അദ്ദേഹത്തിൻ്റെ ഭാര്യ രുക്മിണി എന്ന രോഹിണി ഹട്ടങ്കടിയും മക്കളായ അശ്വതിയും കാർത്തിയും. സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പാടുപെടുകയാണ് അച്യുതൻകുട്ടി. വീടിൻ്റെ പ്ലോട്ടിൽ സകുടുംബം ചെന്നിരുന്ന് സുന്ദരമായ ഒരു ഭാവിയെ സ്വപ്നം കണ്ട് പാടുന്ന ഈ യേശുദാസ് ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് SRamesh നായരാണ്. സംഗീതം പകർന്നത് വിദ്യാധരനുമാണ്.

മൂന്നാമതായി ഇവിടെ പരാമർശിക്കുന്ന ഗാനവും വളരെയധികം പ്രചാരം ലഭിച്ച ഒന്നാണ്. പക്ഷേ 1988 നിർമ്മിച്ച മരിക്കുന്നില്ല ഞാൻ എന്ന റേറ്റിംഗ് വളരെ കുറഞ്ഞ ഈ ചിത്രത്തിലെ ഗാനമാണിത്. പി കെ രാധാകൃഷ്ണൻ രജനിയും സംവിധാനവും നിർവഹിച്ച ചിത്രം. രാധാകൃഷ്ണനും ജോസഫ് നെടിയപാലക്കലും ചേർന്നാണിത് നിർമ്മിച്ചത്. കൂരാച്ചുണ്ട് ഗ്രാമത്തിലെ ഒരു ഓട്ടു കമ്പനിയിലെ തൊഴിലാളി മുതലാളി സംഘർഷം വിശദമാക്കുന്ന, ശരാശരിയിലും താഴ്ന്ന ഒരു സിനിമ. പരേതനായ കുട്ടിക്കൃഷ്ണൻ്റെ ഭാര്യ നാരായണിയമ്മ എന്ന കവിയൂർപ്പന്നമ്മ ഫാക്ടറിയിൽ ജോലി ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് അവരുടെ മകനായി വേഷമിടുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോറ്റുന്നു. അയാൾ തൻ്റെ കാമുകിയോടൊപ്പം ഗ്രാമഭംഗി ആസ്വദിച്ച് നടക്കുമ്പോൾ പശ്ചാത്തലത്തിൽ ഒരു ഗാനം. ഇത് ജി വേണുഗോപാലും ആർ ഉഷയും വെവ്വേറെ പാടിയിട്ടുണ്ട്. ഈ ഗാനത്തിന് വേണുഗോപാലിന് ആ വർഷത്തെ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ടത് ഹിന്ദോള രാഗത്തിലാണ്.

ദിവസത്തിൽ പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.

കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.9.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 രാമകഥാഗാനലയം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 ആഴ്ച വൃത്താന്തം. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. 9:00 ചാരുകസേര. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ കവിത കേൾക്കാം, മനസ്സുനി. ആലപിക്കുന്നത് തുളസീദാസ്. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബ്യൂട്ടി ക്യാൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. മാല്യവാന്റെ വാക്യം എന്ന ഭാഗം പാരായണം ചെയ്യുന്നത് രുക്മിണി പെരിഞ്ചേരി. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പ്രതികരണം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബ്യൂട്ടി ക്യാൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ കേൾക്കാം മേഘാരാജീവൻ എഴുതിയ കവിത നിൻനിഴലായി. AO വിജയലക്ഷ്മി എഴുതിയ കവിത ആരു ഞാൻ. ആലപിക്കുന്നത് മണികണ്ഠൻ. ദീപ ബിബീഷ് നായർ എഴുതിയ കവിത ഗുരുവന്ദനം. ആലപിക്കുന്നത് ആനന്ദവല്ലി ടീച്ചർ. മോഹൻദാസ് വടക്കുംപുറം എഴുതിയ കഥ കേൾക്കാം, കനലിൽ വിരിഞ്ഞ കവിത. അവതരിപ്പിക്കുന്നത് അശ്വിനി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. 9:00 നാടകനേരം. നാടകം നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ 5-ാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടക ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: മരട്ടെ അരോമ ആയുർ ഹെറിറ്റേജ് നെടുവട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
0: അരോമ, ദി ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले
1: हैं। എൻ്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിലെ ഇൻഷുറൻസിന്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് IIT ഡൽഹിയുടെ ബിരുദദാന

0: ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ ശ്രീവിജയപുരത്തിലെത്തി. INS ഉത്ക്രോഷിൽ എത്തിയ ഉപരാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണറോടെ ഔദ്യോഗിക സ്വീകരണം നൽകി. ദേശീയ സ്മാരകമായ സെല്ലുലാർ ജയിൽ സന്ദർശിച്ച് രക്തസാക്ഷി മണ്ഡപത്തിലും സ്വതന്ത്ര ജ്യോതിയിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. നാളെ ഹർ ഘർ തിരങ്ക പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ശ്രീവിജയപുരത്തിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. യുവജനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകണമെന്നും തങ്ങളുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുമെന്ന് ചിന്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. IIT ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം സ്വാശ്രയത്വം കൈവരിക്കാനുള്ള ശ്രമത്തിലാണെന്നും ഇത് വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശക്തമായ അടിത്തറയായി മാറുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശനും ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറും തമ്മിൽ കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, സംസ്കാരം, നിക്ഷേപം, തീരദേശ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. കുറ്റാന്വേഷണത്തിലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിലും കേരള പോലീസിന്റെ പങ്ക് പ്രശംസനീയമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. പാലക്കാട് മുട്ടികുളങ്ങര KAP 2nd Battalion പരേഡ് ഗ്രൌണ്ടിൽ പാസിംഗ് ഔട്ട് പരേഡിന് അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മ്യൂൾ അക്കൌണ്ടുകൾക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. സൈബർ കുറ്റവാളികൾ തട്ടിപ്പിലൂടെ കൈക്കലാക്കുന്ന പണം സുരക്ഷിതമായി മാറ്റിയെടുക്കാൻ വ്യക്തികളുടെ ബാങ്ക് അക്കൌണ്ടുകൾ വാടകയ്ക്കെടുക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ബാങ്ക് അക്കൌണ്ടുകൾ മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ നൽകരുതെന്നും അക്കൌണ്ട് വിവരങ്ങളോ വ്യക്തിഗത വിവരങ്ങളോ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഗോത്രവർഗ വിഭാഗക്കാർക്ക് ദീർഘദൂരം യാത്ര ചെയ്യാതെ വാസസ്ഥലങ്ങളിൽ തന്നെ റേഷൻ വിഹിതം ലഭ്യമാക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: 2013 ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ അരിങ്കല്ല്, വീട്ടിയോടി, പാൽച്ചുരം തട്ട്, മാമ്പള്ളം, ചീറ്റക്കാൽ, അത്തിക്കടവ്, അരീക്കര എന്നീ ഉന്നതികളിലെ താമസക്കാർക്ക് താമസ സ്ഥലത്ത് നേരിട്ട് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് ഈ പദ്ധതി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും കാസർകോട്ട് മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. സംസ്ഥാനത്തൊട്ടാകെ 148 ഗോത്രവർഗ ഊരുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കും.
0: കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നടപ്പിലാക്കുന്ന സമഗ്ര പാക്കേജായ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 14.40 കോടി രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യ നീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം കലൂരിൽ നിർവഹിച്ചു. ആഘോഷവേളകളിൽ വിലക്കയറ്റം ഉണ്ടാകുന്ന സമയങ്ങളിൽ വിപണിയിൽ ആവശ്യമായ ഇടപെടൽ നടത്താൻ സപ്ലൈകോയെ സജ്ജമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭാവിയിൽ സപ്ലൈകോയെ സ്വതന്ത്ര സ്ഥാപനമായി നിലനിർത്താനും നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും, ഓർഗാനിക്കായിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാവും. അതുകൊണ്ട് മാർക്കറ്റ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുകയും കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുക. അങ്ങനെ വിപണിയിൽ ഇടപെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് സപ്ലൈകോ.
0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും സംസ്ഥാനത്തെ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണനമേള 10-15 തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കും.

0: യോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖാദി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് ഈ മാസം 12 വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടുക്കി ദേവികുളം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടം. അടിമാലിയിൽ 20 വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ശക്തമായ മഴയിൽ അടിമാലി ടൗണിലും ലൈബ്രറി റോഡിലും ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിലും ഓടകൾ കവിഞ്ഞൊഴുകിയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയത്. ഇതുമൂലം വ്യാപാരികൾക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായി. അതേസമയം കൂമ്പൻപാറയ്ക്കും കത്തിപ്പാറയ്ക്കും സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചാറ്റുപാറ സബ്സ്റ്റേഷൻ പടിയിലും റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി. രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിൽ യാത്രകൾ കഴിവതും ഒഴിവാക്കണമെന്നും പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും പ്രാദേശിക ഭരണകൂടവും ജില്ലാ ദുരന്ത നിവാരണ സേനയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ഗവ് പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഡാക് സേവ ഗിഫ്റ്റ്സ് എന്ന പേരിൽ ഇന്ത്യ പോസ്റ്റ് സമ്മാനങ്ങൾ നൽകുന്നുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം ഓഫറുകളുമായോ സമ്മാന പദ്ധതികളുമായോ ഇന്ത്യ പോസ്റ്റിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12-13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. അതേസമയം വ്യോമസേനയുടെ സംഗീത പരിപാടി നാളെ ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ നടക്കും. പൂർവികരുടെ സ്മരണ പുതുക്കുന്ന കർക്കടക വാവ് ബലിതർപ്പണത്തിന് സംസ്ഥാനത്തെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ച നടക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ ബലിയർപ്പിക്കാൻ എത്തുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11th ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഇന്ന് ഭോപ്പാലിൽ നടന്നു. ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ചുകൊണ്ടാണ് യോഗം സമാപിച്ചത്. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കും പങ്കാളി രാജ്യങ്ങൾക്കും ഇടയിലുള്ള സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പ്രായോഗികവും ഭാവിയെ മുന്നിൽ കണ്ടുള്ളതുമായ ഒരു ചട്ടക്കൂടൊരുക്കാൻ യോഗത്തിൽ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾ രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് IIT ഡൽഹിയുടെ ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് എറണാകുളം കലൂരിൽ നിർവഹിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹസാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സംസ്ഥാന സർക്കാർ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മ്യൂൾ അക്കൌണ്ട് തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കേരള പോലീസ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അപരിചിതരുമായി പങ്കുവയ്ക്കരുതെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് വ്യാപക മഴ. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: രാമകഥാഗാനലയം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം 23-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ ശുഗബന്ധനം, സേതുബന്ധനം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നു പ്രീത രവീന്ദ്രൻ കുറ്റിയാട്ടൂർ.

ഹനുമാൻ രാത്രിയിൽ തന്നെ സൂക്ഷ്മ ശരീരനായി ലങ്കാപുരിയിൽ പ്രവേശിച്ച് സീതാദേവിയെ അന്വേഷിച്ചു നടന്നു. കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ, പടവുകളോടുകൂടിയ, നാനാപക്ഷ മൃഗാദികൾ നിറഞ്ഞ അശോകവനയിൽ പ്രവേശിച്ച് ഓരോ വൃക്ഷത്തിന്റെയും ചുവട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവിടെ ശിംശിപാവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഭൂമിയിൽ ഇറങ്ങി വന്ന ഒരു ദേവസ്ത്രീയെപ്പോലെ രാക്ഷസികളുടെ മധ്യത്തിലിരിക്കുന്ന സീതാദേവിയെ ദർശിച്ചു. ആ സമയത്ത് അന്തപുരത്തിന്റെ പുറത്തുഭാഗത്തു നിന്ന് ചില ശബ്ദങ്ങൾ കേട്ടു. വൃക്ഷത്തിന്റെ ഇലകൾക്കിടയിലൂടെ ഹനുമാൻ രാവണന്റെ പുറപ്പാട് കണ്ടു. സീതയുടെ സമീപം വന്ന് രാവണൻ ഇങ്ങനെ പറഞ്ഞു, ഹേ സുന്ദരി, എന്നെ കണ്ടിട്ട് ഭവതി എന്താണിങ്ങനെ തന്നെത്താൻ ആത്മാവിൽ ലയിച്ചിരിക്കുന്നത്? രാമൻ അനുജനോടുകൂടി വാനരന്മാരുടെ മധ്യത്തിലിരിക്കുകയാണ്. രാമന് ഭവതിയിൽ തീരെ താൽപ്പര്യമില്ല. ആ രാമനെക്കൊണ്ട് ഭവതിക്ക് എന്താണൊരു കാര്യം? രാമന്റെ ഹൃദയത്തിൽ ഭവതിയോട് യാതൊരു സ്നേഹവുമില്ല. ഭവതിയിൽ അതീവ ആസക്തനും അസുരശ്രേഷ്ഠനുമായ എന്നെ സേവിക്കുക. രാവണന്റെ വാക്കുകൾ കേട്ട് ക്രോധത്തോട് സീത ഒരു പുൽക്കൊടി അവരുടെ ഇടയിൽ നുള്ളിയിട്ട ശേഷം ഇങ്ങനെ പറഞ്ഞു, ശ്രീരാമനിൽ നിനക്കുള്ള ഭയം ഹേതുവായി നീയൊരു ഭിക്ഷുരൂപം ധരിച്ച് രാമലക്ഷ്മണന്മാരില്ലാത്ത അവസരം നോക്കി യജ്ഞശാലയിൽ നിന്ന് എന്നെ അപഹരിച്ചു കൊണ്ടുവന്നില്ലേ? അധികം താമസിയാതെ നീ അതിന്റെ ഫലം അനുഭവിക്കും. എപ്പോഴാണോ നീ രാമബാണമേറ്റ് ദേഹം ഭേദിക്കപ്പെട്ട് യമലോകത്തേക്ക് യാത്രയാകുന്നത്, അപ്പോൾ മാത്രമേ ആ മാനുഷനായ രാമൻ യഥാർത്ഥത്തിൽ ആരെന്ന് നിനക്ക് മനസ്സിലാവുകയുള്ളൂ. സീതയുടെ പരുഷവചനം കേട്ട് ക്രുദ്ധനായ രാവണൻ കോപത്താൽ ചുവന്ന കണ്ണുകളോടുകൂടി ജനകപുത്രിയെ വധിക്കുവാൻ വാളോങ്ങി. അപ്പോൾ രാവണപത്നി മണ്ഡോദരി തടഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ദുഃഖിതയായ ഈ മനുഷ്യസ്ത്രീയെ വെറുതെ വിടുക. ഭവാനെ കാംക്ഷിക്കുന്നവരായി ദേവഗന്ധർവ നാഗവർഗത്തിൽപ്പെട്ട ഒട്ടധികം സുന്ദരിമാരുണ്ടല്ലോ. അപ്പോൾ രാവണൻ കാവലിരിക്കുന്ന രാക്ഷസ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുത്തിയോ അനുനയവാക്കുകൾ കൊണ്ടോ എത്രയും വേഗത്തിൽ സീതയെ എന്റെ പക്ഷത്ത് കൊണ്ടുവരാൻ പ്രയത്നിക്കണം. രാവണൻ അന്തപുരത്തിലേക്ക് തിരിച്ചുപോയി. സീത ചിന്താകുലിയായി ഇങ്ങനെ പറഞ്ഞു, നാളെ പ്രഭാതമായി കഴിഞ്ഞാൽ ഈ രാക്ഷസികൾ എന്നെ ഭക്ഷിക്കും. ഇപ്പോൾ തന്നെ എന്തുപായം സ്വീകരിച്ചാലാണ് മരിക്കാൻ കഴിയുക? ഈ സമയം സൂക്ഷ്മരൂപിയായ ഹനുമാൻ അല്പം ചിന്തിച്ച ശേഷം സീത കേൾക്കുമാറ് ശ്രീരാമവൃത്താന്തം പറയുവാൻ തുടങ്ങി. സീതാദേവിയാകട്ടെ ഇതെല്ലാം ശ്രവിച്ച് വിസ്മയപ്പെട്ട് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന സംശയത്തിലായി. ഹനുമാൻ വൃക്ഷത്തിന്റെ ഇലകൾക്കിടയിൽ നിന്ന് മെല്ലെ ഇറങ്ങി അഞ്ജലിബദ്ധനായി തന്റെ മുന്നിൽ വന്നു നിന്നു. ഹനുമാനെ കണ്ടപ്പോൾ തന്നെ മോഹിപ്പിക്കുവാനായി രാവണൻ മായാവിദ്യ കൊണ്ട് വാനരനായി വന്നിരിക്കുകയാണെന്ന് നനച്ച് ഭീതിയായ സീതാദേവി ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തിയിരുന്നു. അപ്പോൾ ഹനുമാൻ വീണ്ടും പറഞ്ഞു, ഹേ ദേവി, എന്തിനാണ് എന്നെ ശങ്കിക്കുന്നത്? മാതാവേ, എന്നിലുള്ള സംശയത്തെ ത്യജിക്കുക. പരമാത്മാവും കോസലാധിപതിയുമായ ശ്രീരാമചന്ദ്രന്റെ ദാസനാണ് ഞാൻ. ഹനുമാനോട് സീത ചോദിച്ചു, ഭവാൻ ശ്രീരാമചന്ദ്രന്റെ ദാസനാണെന്നാണല്ലോ പറഞ്ഞത്. വാനരന്മാർക്കും മനുഷ്യന്മാർക്കും തമ്മിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു ബന്ധമുണ്ടായത്? ഇത് കേട്ട് ഹനുമാൻ സീതാന്വേഷണാർത്ഥം സുഗ്രീവനെ കണ്ടതും ബാലിയെ വധിച്ചതും സഖ്യം ചെയ്തതുമായ വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു. പേരെഴുതിയ ഉത്തമമായ ഒരു മോതിരം സീതാദേവിക്ക് കൊടുക്കുവാനായി ശ്രീരാമചന്ദ്രൻ തന്ന കാര്യവും അറിയിച്ചു. ആ മുദ്രമോതിരം സീതാദേവിയുടെ കയ്യിൽ കൊടുത്തു. രാമനാമാങ്കിതമായ ആ മുദ്രമോതിരം കണ്ട് സീതാദേവി അതീവ സന്തുഷ്ടയായി. ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞു, ഹേ കവിശ്രേഷ്ഠ, ഭവാൻ എന്റെ പ്രാണദാതാവാണ്. രാഘവനിൽ ഭക്തിയുള്ളവനാണ്. എനിക്ക് ഭവാനിൽ വിശ്വാസമുണ്ട്. വേഗത്തിൽ എന്നെ വീണ്ടെടുക്കുവാനാവശ്യമായ പ്രയത്നം ചെയ്യുക. ഹനുമാൻ പറഞ്ഞു, ദേവി, ഞാനുമായി കണ്ടുകഴിഞ്ഞാൽ ഒട്ടും വൈകാതെ ശ്രീരാമസ്വാമി ആയുധപാണിയായി ലക്ഷ്മണ സുഗ്രീവാദികളോടുകൂടി രാവണനെ വധിച്ച് ഭവതിയെയും കൊണ്ട് അയോധ്യയ്ക്ക് മടങ്ങും

0: ജയം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: കർക്കിടക വാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടക വാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.
4: വേട്ടക്കൊരു മകൻ തമ്പുരാനേ.
5: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
2: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880, 8111933600.
1: സി എം വിസ്താര, സി എം വിസ്താര നെല്ലൂന്നി.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല. വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് നടന്ന് തളർന്നപ്പോൾ കുറച്ചകലൊരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷ് ഏട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ?
1: എവിടെയാ?
0: നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ്! അമ്മ അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്!
1: നിനക്ക് ഞാനില്ലടോ.
0: സുരേഷ് ഏട്ടാ,
2: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം, സുരേഷിന്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം, ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളിലേക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിൻ്റെ സ്വച്ഛന്ദതയിൽ ഒരു കടലിരുമ്പം പോലെ ഒരാൾ കയറി
3: വരികയാണ്. നീ കേള്, അത് താ ഉനക്ക് നല്ല പുരിഞ്ചിതാ. ഇനി ഏതാവത് പേശിനാ സുട്ടിടുവേൻ. നീ ആരെക്കിട്ട് പേശുവതെന്ന് ഉനക്ക് തരുമാ? നാൻ താൻ കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ, ആരാണവർ? കഥയിൽ എന്ത് ബന്ധമാണവർക്ക്? ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുകയാണ് നിലയ്ക്കയുടെ അടുത്ത
3: ഭാഗങ്ങളിൽ. കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക.
4: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണന്റെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിന് തുടക്കമായി. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി നാളെ ശ്രീവിജയപുരത്ത് ദേശീയ പതാക ഉയർത്തും. വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിൽ ബിരുദ വിദ്യാർത്ഥികൾ നിർണായക സ്വാധീനം ചെലുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം സമാപിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹ സാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി കേരള സർക്കാർ. വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടുകൾ നിയമവിരുദ്ധ ഇടപാടുകൾക്കായി സൈബർ കുറ്റവാളികൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ശ്രീവിജയപുരത്തെത്തി. ദ്വീപിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറും നൽകി. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി നാളെ അദ്ദേഹം ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐഐടി ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിരുദ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത 35 വർഷത്തിനുള്ളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
5: आप जो कुछ भी करेंगे वो विकसित भारत की हमारी यात्रा को प्रभावित करेगा.
4: ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11-ാമത് ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഭോപ്പാലിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം യോഗം അംഗീകരിച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മിതി എന്ന ഇന്ത്യയുടെ ബ്രിക്സ് പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ചർച്ചകൾ നടന്നത്. രാജ്യത്തെ സഹകരണ ബാങ്കുകളുടെ മാതൃസ്ഥാപനമായ ദേശീയ നഗര സഹകരണ ധനകാര്യ വികസന കോർപ്പറേഷൻ NUCFDCയിൽ ചേരാൻ എല്ലാ സഹകരണ ബാങ്കുകളോടും കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷാ അഭ്യർത്ഥിച്ചു. മുംബൈയിൽ NUCFDCയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൃദ്ധമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ജനങ്ങളുടെ അഭിവൃദ്ധി പ്രധാന പങ്ക് വഹിക്കുന്നതായി ശ്രീ അമിത് ഷാ അറിയിച്ചു. ഇതിനായി മൂലധന വിപണി മാത്രം മതിയാകില്ലെന്നും സ്വയം തൊഴിലിന്റെ സമാന്തര സംവിധാനം വികസിപ്പിച്ചെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
6: വ്യാപാര ഛോട്ടെ ഛോട്ടെ ലോകോ കി കോപ്പറേറ്റീവ് ബനാകർ ഛോട്ടി പൂഞ്ചി സേ ബഹുത് ബഡി പൂഞ്ചി നിർമ്മിത് കർക്കർ ബഡ വ്യാപാർ കിയാ ജാ സക്ത ഹൈ. അമൂൽ ആജ് 1,25,000 കരോഡ് കാ വ്യാപാർ കർത്ത ഹൈ. ഇപ്കോ ക്രിപ്കോ ഏക് ജമാനെ മേ ലിജ്ജത് പാപ്പഡ് ഏ കിസി മേ ഭീ പൂഞ്ചി കാ നിവേശ് 50 രൂപയാ സേ ജ്യാദാ നഹീ ഹൈ. ഓർ ആജ് അമൂൽ വിശ്വ കാ ഖാദ്യ പദാർത്ഥോ കാ സബ്സേ ജ്യാദാ ലോക്പ്രിയ ബ്രാൻഡ് ബൻ വ്യാപാർ കര രഹാ ഹൈ.
4: ഇന്ത്യൻ സമുദ്രമേഖലയുടെ വളർച്ചയിൽ നാവികർ പ്രധാന പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. മുംബൈയിൽ നാവികരുടെ സുരക്ഷയും ക്ഷേമവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ദേശീയ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ നാവികന്റെയും സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഈ സമുദ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ മെഡിക്കൽ ഡിവൈസ് കോൺഫറൻസ് 2026 സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദ അധ്യക്ഷനായി. ഗുണമേന്മയുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ ആഗോള ഹബ്ബായി ഇന്ത്യയെ ഉയർത്തുന്നതിന് ആഭ്യന്തര ഉൽപാദനം, മൂല്യശൃംഖലകൾ, കയറ്റുമതി എന്നിവ ശക്തിപ്പെടുത്തുന്നതിനുള്ള സമഗ്രമായ സമീപനത്തിൽ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി ശ്രീ നദ്ദ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി നടപ്പിലാക്കുന്ന സമഗ്ര പാക്കേജായ സ്നേഹ സാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 14.40 കോടി രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടുകൾ നിയമവിരുദ്ധ ഇടപാടുകൾക്കായി സൈബർ കുറ്റവാളികൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. എളുപ്പത്തിൽ പണം സമ്പാദിക്കാമെന്നും കമ്മീഷൻ തരാമെന്നും വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പുകാർ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ബാങ്ക് അക്കൌണ്ടുകൾ കൈവശപ്പെടുത്തുന്നത്. മ്യൂൾ അക്കൌണ്ടുകൾ ആയി ഉപയോഗിക്കാൻ സ്വന്തം അക്കൌണ്ട് നൽകരുതെന്നും അതിനായി ആരെങ്കിലും സമീപിച്ചാൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനായ 1930 എന്ന നമ്പറിൽ വിവരമറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: മുഖ്യമന്ത്രി VD സതീശനും ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി സെർജിയോ ഗോറും കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, തീരദേശ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ ഇന്നും നാളെയും വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
8: ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മലയോര മേഖലകളിൽ രാത്രികാല യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. സഹായങ്ങൾക്കായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: ഒഡീഷയിൽ പ്രളയഭീഷണി രൂക്ഷമാകുന്നു. വൈതരണി, സാലന്തി നദികളിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭദ്രക് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ആശങ്ക വർദ്ധിച്ചു. നിരവധി ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. സംവാദങ്ങളിലൂടെയാണ് നീതി ലഭ്യമാകുന്ന പ്രക്രിയ ആരംഭിക്കുന്നതെന്നും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള പരിഹാരങ്ങൾ നൽകണമെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. നീതി ലഭ്യത മെച്ചപ്പെടുത്തൽ എന്ന വിഷയത്തിൽ ഇൻഡോറിൽ സംഘടിപ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
9: जो सत्रह पूरा नहीं होता, ये सबको मिलजुल करके इस संघर्ष में, इस यज्ञ में शामिल होकर के आहुति देनी होती। देयरफॉर एवरी लीगल एड एप्लीकेशन स्टार्ट्स विद समवन नैरेटिंग ए प्रॉब्लम, एवरी मीडिएशन बिगिंस पार्टीज एग्रीइंग टू लिसन, एवरी लीगल अवेयरनेस प्रोग्राम सक्सीड्स ओनली व्हेन इंस्टीट्यूशंस फर्स्ट अंडरस्टैंड द रियलिटीज ऑफ द पीपल दे सीक टू सर्व।
4: ദക്ഷിണ കൊറിയയിലെ അസാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഫൈനലിൽ.

യജ്ഞത്തിന് നാളെ തുടക്കമാകും. വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി യജ്ഞം വിജയമാക്കണമെന്ന് ത്രിപുര മുഖ്യമന്ത്രി ബാണിക് സാഹ ആഹ്വാനം ചെയ്തു. കർക്കിടക വാവ് ബലിതർപ്പണത്തിന് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ചയാണ് ചടങ്ങുകൾ. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രം, എറണാകുളം ആലുവ മണപ്പുറം, വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, മലപ്പുറം തിരുനാവായ ശ്രീനാവ മുകുന്ദ ക്ഷേത്രം, തിരുവനന്തപുരം വർക്കല പാപനാശം കടൽത്തീരം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച് എന്നിവിടങ്ങളിലാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങൾ. ഡാക് സേവ ഗിഫ്റ്റ്സ് എന്ന പേരിൽ ഇന്ത്യ പോസ്റ്റ് സമ്മാനങ്ങൾ നൽകുന്നുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം സമ്മാന പദ്ധതികളുമായി ഇന്ത്യ പോസ്റ്റിന് ബന്ധമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിന് തുടക്കമായി. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി നാളെ ശ്രീവിജയപുരത്ത് ദേശീയ പതാക ഉയർത്തും. വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിൽ ബിരുദ വിദ്യാർത്ഥികൾ നിർണായക സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം അംഗീകരിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം സമാപിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹ സാന്ത്വനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 14.40 കോടി രൂപയുടെ ഭരണാനുമതി നൽകി കേരള സർക്കാർ. വ്യക്തിഗത ബാങ്ക് അക്കൌണ്ടുകൾ നിയമവിരുദ്ധ ഇടപാടുകൾക്കായി സൈബർ കുറ്റവാളികൾ ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീ തരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടിയും നർത്തകിയുമായ സുധാ ചന്ദ്രന്റെ വിശേഷങ്ങൾ കേൾക്കാം.

ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, മറാത്തി എന്നീ ഭാഷകളിലെ സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ഷോകളിലും പ്രശസ്തയായിരുന്നു സുധാചന്ദ്രൻ. 1985 മയൂരി എന്ന ചിത്രത്തിലെ മയൂരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് ദേശീയ ചലച്ചിത്ര അവാർഡ് അവർ കരസ്ഥമാക്കി. നടിയും നർത്തകിയുമായ സുധാചന്ദ്രൻ പ്രചോദനവും സ്ഥിരോത്സാഹവും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ്. സമൂഹത്തിലെ വിലക്കുകളെയും സ്റ്റീരിയോടൈപ്പുകളെയും മറികടന്ന് അവർ സ്വന്തം പാത വെട്ടിയെടുത്ത് സ്വന്തം നിബന്ധനകൾക്ക് അനുസൃതമായി ജീവിതം നയിച്ചു. 57 വയസ്സുള്ളപ്പോൾ അവരുടെ അചഞ്ചലമായ ദൃഢനിശ്ചയവും ജീവിതത്തോടുള്ള അഭിനിവേശവും സമാനതകളില്ലാത്തതായി തുടരുന്നു. അടുത്തിടെ നാഗിൻ 6 കണ്ട അവരുടെ യാത്ര, അവർ നേരിട്ട വെല്ലുവിളികൾ, അവയെ എങ്ങനെ പോസിറ്റിവിറ്റിയോടെ മറികടന്നു, മുമ്പത്തേക്കാൾ ശക്തിയും വിജയകരവുമായി എങ്ങനെ ഉയർന്നു വന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് കണ്ണോടിക്കാം. വെറും 17 വയസ്സുള്ളപ്പോൾ കഴിവുള്ള ഭരതനാട്യ നർത്തകിയായ സുധാചന്ദ്രൻ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു അപകടത്തെ തുടർന്ന് ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. തിരിച്ചടി നേരിട്ടെങ്കിലും ജയ്പൂർ കൃത്രിമ കാലിൻ്റെ സഹായത്തോടെ അവൾക്ക് ചലനശേഷി വീണ്ടെടുത്തു. സാഹചര്യങ്ങൾ തന്നെ സ്വാധീനിക്കാതിരിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത സുധ നൃത്തത്തോടുള്ള തൻ്റെ അഭിനിവേശം പുനരാരംഭിക്കുകയും ലോകമെമ്പാടുമുള്ള അഭിമാനകരമായ വേദികളിൽ നൃത്തം അവതരിപ്പിക്കുകയും ചെയ്തു. തൻ്റെ പ്രതിരോധശേഷിയും കലാപരമായ കഴിവും കൊണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചു. ഒരു TV ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ജീവിതത്തെ മാറ്റിമറിച്ച അപകടത്തിന് ശേഷം താൻ നേരിട്ട വൈകാരിക സംഘർഷത്തെക്കുറിച്ച് സുധാചന്ദ്രൻ തുറന്നു പറഞ്ഞു. അവർ വെളിപ്പെടുത്തി, എനിക്ക് യാഥാർത്ഥ്യത്തിൽ മറ്റു മാർഗമില്ലായിരുന്നു. എനിക്ക് മുന്നിൽ രണ്ട് വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കുക. സത്യം പറഞ്ഞാൽ അപകടത്തിന് ശേഷം ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു.

ചില. പക്ഷേ എന്റെ ശക്തിയായി മാറിയതും എന്നെ തിരിച്ചു വരാൻ സഹായിച്ചതും എന്റെ മാതാപിതാക്കളായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ വഹിക്കുന്ന നിർണായക പങ്ക് നമ്മൾ പലപ്പോഴും അവഗണിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടു പോകാൻ താൻ തിരഞ്ഞെടുത്ത ഒരേയൊരു കാരണം അവരായിരുന്നു. അവരില്ലായിരുന്നുവെങ്കിൽ എനിക്ക് തുടരാൻ മറ്റൊരു കാരണവും ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. സുധാചന്ദ്രന്റെ കരിയറിലെ ഒരു വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തെയാണ് അവർ നേരിട്ടത്. അവരുടെ നിരവധി സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. ആ സമയത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവർ പറഞ്ഞു, തുടക്കത്തിൽ ജോലിക്കായി എനിക്ക് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. കാരണം എന്റെ ആദ്യ ചിത്രമായ മയൂരി എന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അത് വിജയിച്ചു. എന്നാൽ എന്റെ തുടർന്നുള്ള പല സിനിമകളും നന്നായി പ്രവർത്തിക്കാത്തപ്പോഴാണ് യഥാർത്ഥ പോരാട്ടം ആരംഭിച്ചത്. ആളുകൾ എന്നെ സമീപിച്ച് പറയും, നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ സ്ഥാനമില്ല, നിങ്ങളുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമ ഹിറ്റായതുകൊണ്ട് നിങ്ങൾ ഇവിടെയുള്ള ആളാണെന്ന് അർത്ഥമാക്കുന്നില്ല. സിനിമാ വ്യവസായം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ അവർ പലപ്പോഴും എന്നെ ഉപദേശിച്ചു. ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിലായ സുധാചന്ദ്രനും അസിസ്റ്റന്റ് ഡയറക്ടർ രവി ഡാങ്ങും 1994 വിവാഹിതരായി. എന്നിരുന്നാലും വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലങ്ങൾ കാരണം അവരുടെ ബന്ധത്തിന് സുധയുടെ മാതാപിതാക്കളിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വന്നു. സുധ ഒരു തമിഴ് കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. രവി പഞ്ചാബിയായിരുന്നു. മാതാപിതാക്കളുടെ അംഗീകാരം നേടാൻ ശ്രമിച്ചിട്ടും അവർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നു. ഒടുവിൽ ദമ്പതികൾ ഒളിച്ചോടാൻ തീരുമാനിക്കുകയും ചെമ്പൂരിലെ ഒരു ക്ഷേത്രത്തിൽ വച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. 29 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം സുധാചന്ദ്രനും രവി ഡാങ്ങും കുട്ടികൾ വേണ്ട എന്ന വ്യക്തിപരമായ തീരുമാനമെടുത്തു. ദത്തെടുക്കൽ അവരുടെ വിശ്വാസങ്ങൾക്കും പ്രത്യയശാസ്ത്രത്തിനും യോജിച്ചതല്ലാത്തതിനാൽ അവർ അതിനെ എതിർത്തു. ദമ്പതികൾ അവരുടെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു, ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിലും. ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സുധാചന്ദ്രൻ 7 വർഷത്തോളം നീണ്ടുനിന്ന തൊഴിലില്ലായ്മയുടെ വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു. നാച്ചേ മയൂരിക്ക് ദേശീയ അവാർഡ് നേടിയിട്ടും 7 വർഷത്തോളം ജോലിയില്ലാതെ എനിക്ക് വീട്ടിലിരിക്കേണ്ടി വന്നു. ഇന്ന് പകർച്ചവ്യാധിയുടെ സമയത്ത് 6 മാസം അതിജീവിക്കാൻ പാടുപെടുന്നതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നു. പക്ഷേ 6 വർഷം ജോലിയില്ലാതെ ഞാൻ അതിജീവിച്ചു. ഈ വ്യവസായത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു കാരണമുണ്ടെന്ന് വിശ്വസിച്ചതിനാൽ ഞാൻ കാത്തിരുന്നു, സുധ കൂട്ടിച്ചേർത്തു. ഞാൻ എന്നെയും വ്യവസായത്തെയും എല്ലാറ്റിനുമുപരി ദൈവത്തെയും വിശ്വസിച്ചു. ഞാൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയായിരുന്നു. ലാഭകരമായ ഏത് ജോലിയും പിന്തുടരാമായിരുന്നു. പക്ഷേ മാജിക് സംഭവിക്കുന്നതുവരെ കാത്തിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. അവളുടെ സ്ഥിരോത്സാഹവും വിശ്വാസവും ഒടുവിൽ ഫലം കണ്ടു. അഭിനയത്തോടുള്ള അവളുടെ അഭിനിവേശത്തോട് വിശ്വസ്തത പുലർത്താനുള്ള അവളുടെ ദൃഢനിശ്ചയം തെളിയിച്ചു. തന്റെ കരിയറിലെ നിർണായക നിമിഷത്തെക്കുറിച്ച് സുധാചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു, ബാലാജി ടെലിഫിലിംസിന്റെ കഹിൻ കിസി റോസിലാണ് മാജിക് സംഭവിച്ചത്. അവിടെ ഞാൻ റമോള സിക്കന്ദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അതായിരുന്നു എന്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. ഒരിക്കൽ എന്നെ സിനിമ വിടാൻ ഉപദേശിച്ച അതേ ആളുകൾ തന്നെയാണ് പിന്നീട് എനിക്ക് മികച്ച നെഗറ്റീവ് നടിക്കുള്ള അവാർഡ് നൽകിയത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി ഞാൻ അതിനെ കണക്കാക്കുന്നു. ക്രൂരയായ ബിസിനസ്സുകാരിയായ റമോള സിക്കന്ദിന്റെ വേഷം അവർക്ക് വ്യാപകമായ അംഗീകാരം നേടിക്കൊടുത്തു. ഇന്നും അവരുടെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ഒന്നായി ഇത് തുടരുന്നു. കഹിൻ കിസി റോസിൽ സുധാചന്ദ്രനെ റമോള എന്ന കഥാപാത്രം ഏക്താ കപൂർ വാഗ്ദാനം ചെയ്തപ്പോൾ സുധ ആദ്യം മടിച്ചു നിന്നു. അവർ ഓർക്കുന്നു, ആ വേഷം എനിക്ക് വിവരിച്ചു തന്നപ്പോൾ റമോളയുടെയോ ഷൈനിയുടെയോ നെഗറ്റീവ് വേഷമാണോ അവർ വാഗ്ദാനം ചെയ്തതെന്ന് സ്ഥിരീകരിക്കാൻ ഞാൻ ക്രിയേറ്റീവ് ടീമിനോട് ആവശ്യപ്പെട്ടു. കാരണം ആ സമയത്ത് ഞാൻ ഒരു നെഗറ്റീവ് കഥാപാത്രത്തിന് അനുയോജ്യമല്ലായിരുന്നു എന്ന് ഞാൻ കരുതിയിരുന്നു. എന്നിരുന്നാലും ക്രൂരമായ ബിസിനസ്സുകാരിയായ റമോളയെ അവതരിപ്പിക്കാൻ ഏക്താ കപൂർ പ്രത്യേകം ആഗ്രഹിക്കുന്നുവെന്ന് ക്രിയേറ്റീവ് ടീം അവർക്ക് ഉറപ്പു നൽകി. ഒരു മധ്യവർഗ പശ്ചാത്തലത്തിൽ നിന്നുള്ള സുധ ഇപ്പോഴും അനിശ്ചിതത്വത്തിലായിരുന്നു. കൂടാതെ ആ വേഷത്തിന് ഒരു ധനികയും സ്വേച്ഛാധിപതിയുമായ വ്യക്തിയെ അവതരിപ്പിക്കേണ്ടി വന്നു. ആ സമയത്ത് ജോലിയുടെ അഭാവത്തിൽ അവൾ ബുദ്ധിമുട്ടുകയായിരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, നമുക്ക് അമിതമായി ചിന്തിക്കാതെ പ്രൊജക്റ്റ് ഏറ്റെടുക്കാം.

എടുക്കാം. അവർ വിശദീകരിക്കുന്നു, നിങ്ങൾ ജോലിയില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ സംശയിക്കാൻ തുടങ്ങും. ഞാൻ ആ ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. ഞാൻ അതിനായി പോകാൻ തീരുമാനിച്ചു. ആ തീരുമാനം സുധയുടെ കരിയറിൽ ഒരു വഴിത്തിരിവായി മാറി. സങ്കീർണമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനെ അവർ പ്രശംസിക്കപ്പെട്ടു. തൻ്റെ കരിയറിൽ നെഗറ്റീവ് കഥാപാത്രങ്ങൾ വഹിച്ച പ്രധാന പങ്കിനെക്കുറിച്ച് സുധാചന്ദ്രൻ തുറന്നു പറഞ്ഞു. എനിക്ക് വന്ന സ്വാധീനമുള്ള നെഗറ്റീവ് വേഷങ്ങൾ ഞാൻ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ 25 വർഷത്തിലേറെയായി ഞാൻ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുമായിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ടെലിവിഷന്റെ പ്രാധാന്യം അവർ ഊന്നി പറഞ്ഞു. നിങ്ങളിപ്പോഴും ടിവിയിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ആളുകൾ എന്നോട് ചോദിക്കുമ്പോൾ, ടെലിവിഷൻ വ്യവസായം നിരവധി ആളുകൾക്ക് പ്രശസ്തിയും പണവും സ്ഥിരതയും നൽകിയിട്ടുണ്ടെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. ഒരു പ്രൊഡക്ഷൻ ഹൗസ് നിർത്തുമ്പോൾ 100 ടെക്നീഷ്യന്മാർക്ക് ജോലിയില്ലാതെ അവശേഷിക്കും. ടെലിവിഷൻ അഭിവൃദ്ധി പ്രാപിക്കണമെന്നും ആളുകൾ ടിവി ഷോകൾ കണ്ടുകൊണ്ടിരിക്കണമെന്നും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, സുധാചന്ദ്രൻ പറയുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്ത്യൻ ചലച്ചിത്ര നടിയും നർത്തകിയുമായ സുധാചന്ദ്രന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ സ്ത്രീതരംഗത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ചലച്ചിത്ര നടിയും നർത്തകിയുമായ സുധാ ചന്ദ്രന് ഇനിയും നിരവധി വേഷങ്ങൾ അവരെ തേടിയെത്തട്ടെയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ സ്ത്രീ തരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീ തരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
2: എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം ടാറ്റ പ്രവേ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.
3: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
3: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
4: യെസ്,
3: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
3: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
4: 9447371836,
3: 8078502836.
5: ആ, വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
6: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
7: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
8: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: ഞാൻ മട്ടന്നൂർ നഗരസഭ ചെയർമാൻ എൻ ഷാജിത്ത്. അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെല്ലാ തോടുകളിലും മറ്റ് ജലാശയങ്ങളിലും വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. സ്കൂൾ അവധി ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ ഇത്തരം തോടുകളിലും കുളങ്ങളിലൊക്കെ കുളിക്കുന്നതിനൊക്കെ താല്പര്യം കാണിക്കാറുണ്ട്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിന് അവരെ അനുവദിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവർ വീടുകളിൽ തന്നെ സുരക്ഷിതരായി ഇരിക്കുന്നതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത ദിവസം പരീക്ഷയ്ക്ക് ആരംഭിക്കുന്നതുകൊണ്ട് കൂടുതൽ സമയം പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി അവരോട് അഭ്യർത്ഥിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ രക്ഷിതാക്കൾ, കുടുംബാംഗങ്ങൾ ഒരു ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM. ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: തെരുവുനായകളെ നിയന്ത്രിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്തമാണെന്നും ആക്രമണത്തിനിരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ടെന്നും ഹൈക്കോടതി. മുത്തങ്ങ ഭൂസമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കണ്ണൂർ KP 4 ബറ്റാലിയൻ കോൺസ്റ്റബിൾ KV വിനോദ് കൊല്ലപ്പെട്ട കേസിൽ ആദിവാസി ഗോത്രസഭാ നേതാവ് എം ഗീതാനന്ദനടക്കം മുഴുവൻ പ്രതികളെയും കൽപ്പറ്റ പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സ്പെഷ്യൽ കോടതി വെറുതെ വിട്ടു. ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷ ജ്വലിപ്പിച്ച് പാലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചു. ADGP എസ് ശ്രീജിത്തിന് DGP സ്ഥാനക്കയറ്റം നൽകി. അഗ്നിരക്ഷാ സേനാ മേധാവിയായി ബൽറാം കുമാർ ഉപാധ്യായയും ബെവ്കോ MD യോഗേഷ് ഗുപ്തയെയും നിയമിക്കാനും തീരുമാനിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ആഭ്യന്തര റൂട്ടിൽ കൂടുതൽ സർവീസുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. തിരുവനന്തപുരം ബംഗളൂരു റൂട്ടിലാണ് കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ചത്. ഓണം അവധിയുമായി ബന്ധപ്പെട്ടാണ് 15 ശേഷം അധിക സർവീസുകൾ പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങൾ വഴി അധിക്ഷേപ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചെന്ന പരാതിയിൽ മെറ്റയുടെ ഇന്ത്യൻ മേധാവി അരുൺ ശ്രീനിവാസിന്റെ പേരിൽ കേസെടുത്ത് ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ്. ചില സാമൂഹിക മാധ്യമ ഉപയോക്താക്കൾക്കെതിരെയും 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തമിഴ്നാടുമായുള്ള കാവേരി നദീജല തർക്കത്തിൽ ഓഗസ്റ്റ് 13 കർണാടക ബന്ദിന് ആഹ്വാനം ചെയ്ത് കന്നഡ സംഘടനകളുടെ സംയുക്ത യോഗം. തെരുവുനായ നിയന്ത്രണത്തിന് മാർഗരേഖയായി ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലത്ത് ഷെൽട്ടർ ഒരുക്കാൻ സ്വകാര്യ പങ്കാളിത്തം തേടും. 1 ഏക്കറെങ്കിലും വേണമെന്നതിനാൽ പ്ലാന്റേഷൻ പോലുള്ള പ്രദേശങ്ങളാണ് പരിഗണനയിൽ. പ്രാദേശിക എതിർപ്പ് ഇല്ലാതാക്കാൻ സന്നദ്ധ സംഘടനകൾ, NGO എന്നിവയുടെയും സഹായം തേടും. സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവബത്തിയായി 8,500 രൂപയും പെൻഷൻകാർക്ക് 3,750 രൂപയും അനുവദിച്ചു. മുൻവർഷത്തേക്കാൾ 1,000 രൂപ വീതമാണ് കൂട്ടിയത്. മിൽമയിൽ നിന്ന് ശബരിമലയിലേക്ക് കഴിഞ്ഞ മണ്ഡല സീസണിൽ വാങ്ങിയ 1.77 ലക്ഷം ലിറ്റർ നെയ്യിൽ ഭൂരിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയില്ലാതെ കടത്തിയതെന്ന് വിജിലൻസ് വിവരം. ശബരിമല നെയ്യ് വിതരണ വിഷയത്തിൽ ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്കം റിപ്പോർട്ട് സമർപ്പിച്ചതായി മന്ത്രി K. മുരളീധരൻ. ഓണക്കാലത്ത് വിലക്കയറ്റം തടയാൻ റേഷൻ കടകൾ വഴി കൂടുതൽ ഭക്ഷ്യധാന്യം വിതരണത്തിന്. വെള്ളക്കാടിന് അരിവിഹിതം 4 കിലോയിൽ നിന്ന് 7 കിലോ ആക്കി ഉയർത്തി. 10 കിലോ അരി 26 രൂപ നിരക്കിൽ പ്രത്യേക വിഹിതമായി നൽകും. ഇറ്റലിയുടെയും AC മിലൻ ക്ലബിന്റെയും ഇതിഹാസ ഫുട്ബോൾ താരം ഫ്രാങ്കോ ബെരേസി അന്തരിച്ചു. ലോകം കണ്ട ഏറ്റവും മികച്ച പ്രതിരോധ നിര താരങ്ങളിലൊരാളാണ് ഇദ്ദേഹം.
1: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: മഴക്കെടുതി നേരിടുന്നതിന് അവധി ദിനങ്ങളിലും സജ്ജമായിരിക്കാൻ ആരോഗ്യ പ്രവർത്തകരോട് DMO ഡോക്ടർ R. വിവേക് കുമാർ നിർദ്ദേശിച്ചു. അടിയന്തരമായ മെഡിക്കൽ അവധിയല്ലാതെ മറ്റവധിയിൽ പോയ ആരോഗ്യവകുപ്പിലെ എല്ലാ ജീവനക്കാരെയും തിരിച്ചു വിളിക്കും. PM നടപ്പാക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സംസ്ഥാനത്ത് കൊഴുക്കുമ്പോൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ നിലവിലുള്ളത് ആകെയൊരു ധാരണാപത്രം മാത്രം. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഏറ്റവും പ്രാഥമികമായ സമ്മതമറിയിക്കലിനപ്പുറം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിനാൽ പദ്ധതിയുടെ മുന്നോട്ടുപോക്ക് സാങ്കേതികമായി നടക്കില്ലെന്ന സ്ഥിതിയിലാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും പദ്ധതിക്ക് കീഴിലെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ സംസ്ഥാനത്തുണ്ടായിട്ടില്ല. തെരുവ് നായകൾക്ക് വഴിയോരത്തും തെരുവിലും ഭക്ഷണം നൽകുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി. തെരുവിൽ ഭക്ഷണം നൽകുന്നത് വിലക്കി ബോർഡ് സ്ഥാപിക്കും. ലംഘിച്ചാൽ പരാതി അറിയിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹെൽപ്പ് ലൈൻ നമ്പറും വരും. പൊതുസ്ഥാപനങ്ങളിൽ നോഡൽ ഓഫീസർമാരെ നിയമിക്കാനും സർക്കാർ നിർദ്ദേശിച്ചു. രാജ്യത്തിനുള്ളിൽ വിതരണം ചെയ്യുന്ന പാഴ്സലുകളുടെ പോസ്റ്റൽ ചാർജ് തപാൽ വകുപ്പ് കൂട്ടി. 500 ഗ്രാം വരെയുള്ള പാഴ്സൽ സംസ്ഥാനത്തിനുള്ളിൽ അയക്കാൻ ചരക്ക് സേവന നികുതി അടക്കം പുതുക്കിയ നിരക്ക് 77 രൂപയാണ്. ഇതേ പാഴ്സൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് അയക്കാൻ 84 രൂപയാകും. നേരത്തെ 500 ഗ്രാം വരെയുള്ള പാഴ്സൽ രാജ്യത്തെവിടെയും അയക്കാൻ 42 രൂപ മതിയായിരുന്നു. ഓഗസ്റ്റ് 1 മുതൽ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിലായി. വിജിലൻസ് നീക്കങ്ങൾ AI ക്യാമറയിലൂടെ നിരീക്ഷിച്ച് റെയ്ഡിന് തടയിട്ട് മോട്ടോർ വാഹന വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ. ഗതാഗത നിയമലംഘനത്തിന് പിഴ ചുമത്താൻ സ്ഥാപിച്ച ക്യാമറകൾ ഉപയോഗിച്ച് MVD ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ റെയ്ഡ് നീക്കങ്ങൾ ചോർത്തുന്നതായാണ് സംശയം. വാഹനങ്ങളുടെ നമ്പർ തിരിച്ചറിയാൻ സംവിധാനമുള്ള ക്യാമറ യൂണിറ്റുകളിൽ വിജിലൻസ് വാഹനങ്ങളുടെ നമ്പർ ഉൾക്കൊള്ളിച്ച് നിരീക്ഷണം ഒരുക്കിയെന്നാണ് സൂചന. വിജിലൻസ് വാഹനങ്ങൾ ക്യാമറയ്ക്ക് മുന്നിലൂടെ കടന്നുപോകുമ്പോൾ MVD ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകളിൽ സന്ദേശം ലഭിക്കും വിധമായിരുന്നു ക്രമീകരണം. സന്ദേശം ലഭിക്കുന്ന ഉദ്യോഗസ്ഥർ വിവരം വേണ്ടപ്പെട്ടവർക്ക് കൈമാറി ഒറ്റുകാരാവുന്നതോടെ വിജിലൻസ് വെറുങ്കയോടെ മടങ്ങേണ്ടി വരും. സംഭവങ്ങളെക്കുറിച്ച് വിജിലൻസ് തന്നെ അന്വേഷണം ആരംഭിച്ചു. മാതൃരാജ്യം പൌരത്വം സ്വീകരിച്ച് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത വിദേശികളെ നാടുകടത്താനാകില്ലെന്ന് സുപ്രീംകോടതിയെ അറിയിച്ച് കേന്ദ്ര സർക്കാർ. അസമിൽ ദീർഘകാലമായി തടവിലിട്ടിരിക്കുന്ന 63 വിദേശികളെ ഉടൻ നാടുകടത്തണമെന്ന 2025 സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഹർജിയിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സത്യവാങ്മൂലം. നിലവിലെ ചട്ടമനുസരിച്ച് തടവ് പൂർത്തിയാക്കുകയും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തതുമായ വിദേശികളെ സംസ്ഥാനങ്ങൾക്ക് നാടുകടത്താം. പാസ്പോർട്ട് പോലുള്ള രേഖകൾ ഇല്ലാത്തവരാണെങ്കിൽ മാതൃരാജ്യത്തിന്റെ എംബസിയാണ് നൽകേണ്ടത്. ഇറാനുമേൽ കനത്ത ആക്രമണം തുടരുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് പിന്മാറി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയും ഇസ്രയേലും സംയുക്ത ആക്രമണം നടത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഭീഷണി. എന്നാൽ കരാർ ഉടനുണ്ടാകുമെന്ന ഉറപ്പിൽ ഇറാനിലേക്കുള്ള ആക്രമണം നിർത്തുന്നതായി ഞായറാഴ്ച ട്രംപ് അറിയിച്ചു. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ നീറ്റ് ചോദ്യചോർച്ചയിലെ കേസുകൾ പരിഗണിക്കുന്ന അതിവേഗ കോടതി ജഡ്ജിയെ സ്ഥലം മാറ്റി. July 25 CBI പ്രത്യേക കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ട അനു ഗ്രോവർ ബലിംഗയെയാണ് NIA പ്രത്യേക കോടതി ജഡ്ജിയായി മാറ്റിയത്. ഡൽഹി ഹൈക്കോടതി നടത്തിയ ജുഡീഷ്യൽ അഴിച്ചുപണിയുടെ പേരിലാണ് മാറ്റം. നീറ്റ് കേസ് ആദ്യം കേട്ട പ്രത്യേക ജഡ്ജി അജയ് ഗുപ്തയെ വീണ്ടും നീറ്റ് കേസുകൾക്കായി നിയമിച്ചു. സേവനകാലത്തെടുത്ത വായ്പ വിരമിച്ചാലും തിരിച്ചടക്കാതെ ബാധ്യത ജാമ്യക്കാരുടെ തലയിൽ കെട്ടിവെക്കുന്ന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ തടയാൻ ധനവകുപ്പ് തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റിൽ നിന്ന് അഡീഷണൽ സെക്രട്ടറിയായി വിരമിച്ച ഒരാളുടെ പെൻഷൻ തടയാനാണ് ഉത്തരവെങ്കിലും PSC കൂടി സമ്മതം അറിയിച്ചിട്ടുള്ളതിനാൽ ഭാവിയിൽ എല്ലാ കേസുകളിലും ഇത് ബാധകമാകും. സ്വകാര്യ ഡിറ്റക്റ്റീവുകളെ നിയന്ത്രിക്കാനും ഉത്തരവാദിത്വം ഉറപ്പാക്കാനും നിയമ സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് സുപ്രീംകോടതി. വിവരശേഖരണത്തിനും മറ്റുമായി സ്വകാര്യ അന്വേഷകരെ ആശ്രയിക്കുന്നത് കൂടി വരുന്ന സാഹചര്യത്തിലാണിത്. ഇക്കാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കാൻ കേന്ദ്ര നിയമ മന്ത്രാലയത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. മന്ത്രിമാരുടെ വിദേശയാത്രകൾക്ക് മാർഗനിർദ്ദേശവുമായി സർക്കാർ. മുഖ്യമന്ത്രിയുടെ മുൻകൂർ അനുമതിയോടെയല്ലാതെ ഔദ്യോഗികമോ അല്ലാതെയോ ആയ ആവശ്യങ്ങൾക്ക് മന്ത്രിമാർ വിദേശത്ത് പോകരുത്. യാത്രയ്ക്ക് ചെലവാകുന്ന പണം ഏത് ബജറ്റ് ശീർഷകത്തിൽ നിന്നാണ് വഹിക്കുന്നതെന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പഴയ വാഹനങ്ങൾ പൊളിക്കാനുള്ള അംഗീകൃത കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് സജ്ജമായി. സിൽക്കിന്റെ ഉടമസ്ഥതയിൽ ചേർത്തല, കണ്ണൂർ അഴീക്കൽ എന്നിവിടങ്ങളിൽ പഴയ വാഹനങ്ങൾ സ്വീകരിച്ചു തുടങ്ങി. ഓസ്ട്രേലിയൻ ആധിപത്യത്തോടെ കോമൺവെൽത്ത് ഗെയിംസിന്റെ 23 പതിപ്പിന് സമാപനം. തുടർച്ചയായി 3 ഓവറോൾ കിരീടമാണ് 70 സ്വർണവും 43 വെള്ളിയും 56 വെങ്കലവുമായി ഓസ്ട്രേലിയ നേടിയത്. ആകെ 169 മെഡലുകളുമായി ബഹുദൂരം മുന്നിൽ. ഇംഗ്ലണ്ടിന് 29 സ്വർണമടക്കം 110 മെഡലുകളുണ്ട്. 3 കാനഡയ്ക്ക് 19 സ്വർണത്തോടെ 62 മെഡലുകൾ. ഇന്ത്യ 4 സ്ഥാനം നിലനിർത്തി. 13 17 വെള്ളി 9 വെങ്കലം. കഴിഞ്ഞ തവണ ബർമിംഗ്ഹാമിൽ 22 സ്വർണവും 16 വെള്ളിയും 23 വെങ്കലവും നേടിയിരുന്നു. ആകെ മെഡൽ 61 ഇത്തവണ 39 കുറഞ്ഞു. 1998 ശേഷമുള്ള ഏറ്റവും മോശം പ്രകടനമാണിത്.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ രാജിവെച്ച ഒഴിവിൽ ബീഹാർ നിയമസഭയിലെ ബംഗിപ്പൂർ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി ജയം നേടി ജൻസുരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ. ഗുജറാത്തിലെ മഞ്ചൽപൂർ നിയമസഭാ മണ്ഡലത്തിൽ BJP യുടെ സതേന്ദ്രഭായ് പട്ടേലും മധ്യപ്രദേശിലെ ദതിയയിൽ കോൺഗ്രസിന്റെ ഘനശ്യാം സിംഗും ജയിച്ചു. കശുവണ്ടി ഇറക്കുമതി കേസിൽ ഒന്നാം പ്രതി കശുവണ്ടി കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടർ കെ എ രതീഷ് സർക്കാരിന്റെ എല്ലാ പദവികളും രാജിവെച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണിത്. അദ്ദേഹം സർക്കാർ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് തുടരുന്നതിനെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. കഞ്ചിക്കോട് റെയിൽവേ കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാവുമെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങൽ. റെയിൽവേയുടെ കോച്ച് ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള ഉൽപ്പാദന യൂണിറ്റുകളും ഇതിനകം ആസൂത്രണം ചെയ്തവയും പര്യാപ്തമാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ അറിയിച്ചു. റെയിൽവേക്ക് കൈമാറിയ 228 ഏക്കർ ഭൂമി ഉപേക്ഷിക്കില്ലെന്നും ഭാവിയിലെ റെയിൽവേ വികസന പ്രവർത്തന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദിറിലും രാജ്യത്ത് വിവിധയിടങ്ങളിലും നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത FIR സംസ്ഥാന സർക്കാരുകൾക്ക് പിൻവലിക്കാവുന്നതാണെന്ന് സുപ്രീംകോടതി. ഇത് സംബന്ധിച്ച് ജൂലൈ 28 പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ കോടതി വ്യക്തത വരുത്തി. പ്രതിഷേധത്തിൽ പങ്കെടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെയുള്ള നിയമ നടപടികൾ തുടരാമെന്നായിരുന്നു മുൻ ഉത്തരവ്. 6 വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗിക അതിക്രമ കേസിൽ റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ മേധാവിയും BJP മുൻ MPയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെയും ഫെഡറേഷൻ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമറിനെയും ഡൽഹിയിലെ വിചാരണ കോടതി കുറ്റവിമുക്തരാക്കി. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിൽ വിട്ടുപോയ 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ പരീക്ഷാ വിഭാഗത്തോട് PSC നിർദ്ദേശിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് രേഖകളുടെ പരിശോധന നടന്നതിനാൽ മൂല്യനിർണ്ണയം വൈകുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളായ 9 CPM പ്രവർത്തകർക്ക് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥി സമരം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്ത വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് നീക്കിയ സംഭവത്തിൽ മെറ്റ തലവൻ മാർക്ക് സക്കർബർഗ് മാപ്പ് പറയണമെന്ന് പാർലമെന്ററി സമിതി. ഇല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ തുടർച്ചയായ 4 ദിവസവും പാർലമെന്റ് സ്തംഭിച്ചു. പക്ഷേ ആഭ്യന്തരമന്ത്രി ഇരു സഭകളിലും നിന്ന് വിട്ടുനിൽക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന ബില്ലുകൾ ഇതിനിടയിൽ ഇരു സഭകളും പാസാക്കിയെങ്കിലും അവ അവതരിപ്പിച്ചത് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ്. കാവേരി ജലത്തിൽ നിന്ന് അർഹമായ വിഹിതം വിട്ടുനൽകാൻ കാവേരി ജലനിയന്ത്രണ അതോറിറ്റിയോ കർണാടകമോ തയ്യാറാവുന്നില്ലെന്ന് കാണിച്ച് തമിഴ്നാട് സുപ്രീംകോടതിയിൽ ഹർജി നൽകി. 6 മാസത്തിലേക്ക് കടന്ന ഇറാൻ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുകയെന്ന ലക്ഷ്യവുമായി തിങ്കളാഴ്ച ചർച്ച ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എയർഫോഴ്സ് വണ്ണിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമോസ് കടലെടുക്ക് പൂർണ്ണമായി തുറക്കുക, ഇറാനിൽ നിന്നുള്ള ആണവ ഭീഷണി അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാവും ചർച്ചയെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ ട്രംപിന്റെ വാക്കുകളെ നിഷേധിച്ച ഇറാൻ ഒരു ചർച്ചയിലും പങ്കെടുക്കാൻ തങ്ങൾക്ക് പദ്ധതിയില്ലെന്ന് വ്യക്തമാക്കി. ട്രാൻസ്ജെൻഡറുകളുടെ ലിംഗനിർണയ അധികാരം റദ്ദാക്കുന്ന ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി നിയമം അവരുടെ നിലവിലുള്ള അവകാശങ്ങളെ ബാധിക്കരുതെന്ന് സുപ്രീംകോടതി. നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജി പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ് മല്യ ബാഗ്ചി, വി മോഹന എന്നിവരുടേതാണ് നിരീക്ഷണം. ലിംഗമാറ്റ ചികിത്സ ചെയ്യുന്നവർക്കോ നിലവിൽ ID കാർഡ് ഉള്ളവരുടെയോ അവകാശങ്ങളെ നിയമം ബാധിക്കരുത്. നിയമം സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം പരിശോധിക്കണമെന്നും കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. ശബരിമലയിൽ കഴിഞ്ഞ സീസണിൽ അരവണ നിർമ്മാണത്തിന് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. ഇതിനായി പ്രത്യേക അന്വേഷക സംഘം രൂപീകരിച്ച് 10 ദിവസത്തിനകം അറിയിക്കാനും ജസ്റ്റിസുമാരായ V രാജ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. പരിക്കേറ്റ് പുറത്തായ ജസ്പ്രീത് ബുംറയ്ക്ക് പകരം ജമ്മുകാശ്മീർ പേസർ അക്കിബ് നബി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തി. ദുലീപ് ട്രോഫി ക്രിക്കറ്റിനായുള്ള ദക്ഷിണമേഖല ടീമിൽ മലയാളി താരം MD നിതീഷ് ഇടം നേടി. തിലക് വർമ്മയാണ് ക്യാപ്റ്റൻ. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് September 19 തുടക്കമാകും. October 4 അവസാനിക്കും.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെയും നടിയെയും ബന്ധപ്പെടുത്തി പരോക്ഷമായി ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് സംഘം നിലാങ്കരയിലെ വസതിയിലെത്തിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അതിജീവിക മിഷണറി VBG റാമിലേക്കുള്ള മാറ്റത്തിനിടെ June 29 ജൂലൈ 11 ഇടയിൽ കൊഴിഞ്ഞുപോയ രജിസ്ട്രേഡ് തൊഴിലാളികൾ 67.6 ലക്ഷം. കഴിഞ്ഞ 3 വർഷം സ്ഥിരമായി പദ്ധതിയുടെ ഭാഗമായി തുടരുന്ന 26.3 ലക്ഷം പേരും ഇതിൽ ഉൾപ്പെടുന്നു. കൊഴിഞ്ഞുപോക്ക് കൂടുതലും ബീഹാർ, ഉത്തർപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലാണ്. തായ്ലാന്റിലെ ഫൂക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കെത്തിയ എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടു. 13 യാത്രക്കാരും 4 ക്യാബിൻ ക്രൂ അംഗങ്ങളും അടക്കം 17 പേർക്ക് പരിക്കേറ്റു. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത ശേഷം പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രതിഷേധം പാർലമെന്റിൽ ശക്തമാക്കി പ്രതിപക്ഷം. പാർലമെന്റിന് പുറത്ത് ഭണ്ഡാരപ്പെട്ടിയിൽ സംഭാവന സ്വീകരിച്ചുള്ള പ്രതീകാത്മക സമരത്തിനെതിരെ BJP എതിർപ്പുമായി രംഗത്തെത്തിയതോടെയാണ് ഇരുസഭകളിലും വിഷയത്തിൽ പോർമുഖം കടുപ്പിക്കാൻ പ്രതിപക്ഷ തീരുമാനിച്ചത്. 20% എത്തനോൾ കലർത്തിയ E20 പെട്രോളിനെതിരെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ആം ആദ്മി പാർട്ടി മാർച്ച് ചെയ്യാൻ ശ്രമിച്ചത് ഡൽഹി പോലീസ് തടഞ്ഞു. ഡൽഹി മുൻ മുഖ്യമന്ത്രിയും AIP ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ E20 പെട്രോളിനെ എതിർക്കുന്ന 2.3 ലക്ഷം പേരുടെ ഹർജികളുമായിട്ടായിരുന്നു മാർച്ച്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനത്തിന് തുടക്കം. ആദ്യ ദിവസം 1482 പേരാണ് ദർശനം നടത്തിയത്. 2400 പേർ ബുക്ക് ചെയ്തിരുന്നു. പുതിയ റാഗിംഗ് നിരോധന നിയമം പാസാക്കുന്നതുവരെ കരട് ബില്ലിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനാകില്ല എന്ന് ഹൈക്കോടതി. ഇക്കാര്യത്തിൽ നിലപാടറിയിക്കാൻ സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് വിഷയം ഈ മാസം 14 പരിഗണിക്കാനായി മാറ്റിവെച്ചു. കോളേജുകളിലും സ്കൂളുകളിലും നടക്കുന്ന റാഗിംഗ് കർശനമായി നേരിടാൻ സമഗ്രമായ റാഗിംഗ് നിരോധന നിയമം വേണമെന്നാവശ്യപ്പെട്ട് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ഫയൽ ചെയ്ത ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ച് പരിഗണിച്ചത്. മലബാർ മിൽമ ക്ഷീര കർഷകർക്ക് ഓണസമ്മാനമായി ഇക്കുറി 5.04 കോടി രൂപ നൽകും. June 1 മുതൽ 30 വരെ മേഖലാ യൂണിയന് ആനന്ദ് മാതൃക ക്ഷീരസംഘങ്ങൾ വഴി നൽകിയ നിശ്ചിത ഗുണനിലവാരമുള്ള പാലിന് ലിറ്ററിന് 2 രൂപ വീതം അധിക പാൽവിലയായി നൽകും. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാൻ 3021 പേർക്ക് അവസരം ലഭിക്കും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ നടന്ന നറുക്കെടുപ്പ് വഴിയാണ് ഇവരെ തെരഞ്ഞെടുത്തത്. സംസ്ഥാനത്താകെ 11,139 പേർക്കാണ് അവസരം. വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്ക് നൽകുന്ന H1B വിസ പുതുക്കുന്നതിന് USA ഫീസ് ഏർപ്പെടുത്താനൊരുങ്ങുന്നു. ടെക് ജീവനക്കാരുൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണലുകൾക്ക് വൻ തിരിച്ചടിയാകുന്നതാണ് തീരുമാനം. അതുപ്രകാരം കുടിയേറ്റ ഇതര തൊഴിൽ വിസകളായ H1B1, L1 എന്നിവയുടെ കാലാവധി തീരുന്ന മുറക്ക് പുതുക്കിക്കിട്ടാൻ ഫീസ് നൽകേണ്ടി വരും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഘടകത്തിന്റെ സഹകരണത്തോടെ നടത്തിവരുന്ന തുഫാൻ കെയർ പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി. ലഹരിക്ക് അടിമപ്പെട്ടവർക്കുള്ള ചികിത്സ, പുനരധിവാസ പരിചരണം, മറ്റ് പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്നിവ ഫലപ്രദമായി നടപ്പിലാക്കുകയാണ് തുഫാൻ കെയർ പദ്ധതിയുടെ ലക്ഷ്യം. പോലീസ് സ്റ്റേഷനുകളുടെ അന്തരീക്ഷം പോസിറ്റീവാക്കാൻ ആഭ്യന്തരവകുപ്പിന്റെ ഉത്തരവ്. ആദ്യപടിയായി സ്റ്റേഷൻ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന തൊണ്ടിമുതൽ വാഹനങ്ങൾ വേഗത്തിൽ ഒഴിവാക്കാൻ DGP നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ചെറുതും വലുതുമായ 20,000-ത്തിലധികം വാഹനങ്ങൾ ഒഴിവാക്കാനുണ്ടെന്നാണ് കണക്ക്. കേരള ക്രിക്കറ്റ് അസോസിയേഷന് 75, സംസ്ഥാനത്തെ ക്രിക്കറ്റ് സംഘടനയ്ക്ക് 3/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം.
1: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
4: പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായ കടകൾക്ക് 10,000 രൂപ വീതം സഹായം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭകർ ഉൾപ്പെടെയുള്ള ദുരിതബാധിതർക്കായി പ്രത്യേക വായ്പാ പദ്ധതിയും നടപ്പാക്കും. ബാങ്കുകളുമായി സഹകരിച്ച് 12 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാക്കും. ഈ വായ്പയ്ക്ക് 25% പരമാവധി 3 ലക്ഷം രൂപയോ മാർജിൻ മണിയായി സർക്കാർ ബാങ്കിൽ നൽകും. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് താൽക്കാലികമായി നീക്കിയ സംഭവത്തിൽ മെറ്റ മാപ്പ് പറഞ്ഞു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് തുടങ്ങിയവയുടെ മാതൃ കമ്പനിയായ മെറ്റയുടെ ഗ്ലോബൽ അഫയേഴ്സ് തലവൻ ജോയൽ കപ്ലാൻ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് മാപ്പ് പറഞ്ഞതെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഈ വർഷം ഡിസംബറിൽ ബംഗ്ലാദേശിലേക്ക് തിരിച്ചുപോകുമെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു. രാജ്യത്തെ രക്ഷിക്കുന്നതിനും ജനാധിപത്യവും മതേതരത്വവും നിലനിർത്തുന്നതിനും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് തിരിച്ചുപോകാൻ തീരുമാനിച്ചതെന്ന് ഹസീന വ്യക്തമാക്കി. ഈ വർഷം ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചവരിൽ നിന്ന് മുൻഗണന റേഷൻ കാർഡുകാരുടെ വിവരങ്ങൾ കണ്ടെത്തി കേന്ദ്രം കേരളത്തിന് കൈമാറി. 300,000+ വാർഷിക വരുമാനമുണ്ടെന്ന് കണ്ടെത്തിയ 86,000 പേർ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്താകും. ഇവർ കൈപ്പറ്റിയ ഭക്ഷ്യധാന്യങ്ങളുടെ വിപണി വില പിഴയായി ഈടാക്കും. കുടുംബത്തിൽ ആരെങ്കിലും ആദായ നികുതി ഒടുക്കുന്നവരാണെങ്കിൽ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് വ്യവസ്ഥ. പ്രതിഷേധ സമരങ്ങളെ നേരിടുമ്പോൾ നിയമപാലകർ സംയമനം പാലിക്കണമെന്ന് സുപ്രീംകോടതി. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ചിലർ പ്രതിഷേധത്തിൽ കടന്നുകൂടി കല്ലേറ് നടത്തിയാൽ പോലും യുവാക്കളെ കേൾക്കാനും ശാന്തരാക്കാനും നിയമപാലകർ ശ്രമിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വാക്കാൽ പറഞ്ഞു. ശബരിമലയിൽ മണ്ഡലകാലത്ത് നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേട് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ പറഞ്ഞു. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള JEE മാതൃകാ പരീക്ഷയിൽ നീറ്റും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി രണ്ട് ഘട്ടങ്ങളിലായി നടത്തുന്നതാണ് പരിഗണിക്കുന്നത്. മണ്ഡല പുനർനിർണയ വനിതാ സംവരണ ഭരണഘടനാ ഭേദഗതി ബിൽ സർക്കാർ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരാൻ കേന്ദ്ര നീക്കം. ഇതിനായി വർഷകാല സമ്മേളനത്തിന്റെ തുടർച്ചയായി 16 മുതൽ 18 വരെയോ 17 മാത്രമായോ സമ്മേളനം വിളിച്ചു ചേർത്തേക്കുമെന്ന സൂചനയുമുണ്ട്. വാഹനങ്ങൾക്ക് രൂപമാറ്റം വരുത്തുന്നതിന് മാനദണ്ഡങ്ങളോ സവിശേഷതകളോ രൂപവൽക്കരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന് കേന്ദ്ര സർക്കാർ. പൊതുസുരക്ഷ കണക്കിലെടുത്ത് വാഹനങ്ങളുടെ വേഗപരിധി നിശ്ചയിക്കാനുള്ള അധികാരം മാത്രമാണ് സംസ്ഥാനങ്ങൾക്കുള്ളതെന്നും കേന്ദ്രം വ്യക്തമാക്കി. രാജ്യസഭയിൽ CPM അംഗം V. ശിവദാസന്റെ ചോദ്യത്തിന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് രേഖാമൂലം മറുപടി നൽകിയത്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സ്ക്വാഡ് അംഗങ്ങളെ സ്ഥലം മാറ്റി DGP ഉത്തരവിറക്കി. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. തുടർച്ചയായ 8-ാം ദിവസവും ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിന്ന് വിട്ടുനിന്നു. അദ്ദേഹത്തിന്റെ മറുപടി ആവശ്യപ്പെട്ടും അയോധ്യ സംഭാവന കൊള്ളയെ എതിർത്തും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. സൗജന്യ യാത്രയ്ക്കായി പ്രിയദർശിനി ബസിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നെന്ന രീതിയിൽ മന്ത്രി CP ജോൺ നടത്തിയ പരാമർശം വിവാദമായതിനു പിന്നാലെ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. തന്റെ പരാമർശത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ബാങ്ക് തട്ടിപ്പ് കേസുകളിൽ ഡിജിറ്റൽ വെർച്വൽ രേഖകളും കോടതിയിൽ തെളിവായി അനുവദിക്കുന്നതും ഏത് ധനകാര്യ സ്ഥാപനത്തെയും ഉപാധികളോടെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്നതുമായ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ ലോക്സഭ പാസാക്കി. സംസ്ഥാനത്തെ പ്രളയ സാധ്യത ശാശ്വതമായി കുറയ്ക്കാൻ സമഗ്ര ദുരന്ത നിവാരണ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഡാമുകളുടെ പ്രവർത്തനം കൂടുതൽ ശാസ്ത്രീയമാക്കാൻ AI അധിഷ്ഠിത ഡാം മാനേജ്മെന്റ് സംവിധാനം കൊണ്ടുവരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമം തുടരുമെന്ന് തമിഴ്നാട്ടിലെ TVK സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ പ്രഖ്യാപനം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും സംസ്ഥാനം ഇതേ കാര്യം പറഞ്ഞിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. തമിഴ്നാട്ടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്നതാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. 15 ഓഗസ്റ്റ് ഇന്ത്യാ ദിനമായി ആചരിക്കാൻ US സംസ്ഥാനമായ മാസച്യൂസെറ്റ്സ് തീരുമാനിച്ചു. ഗവർണർ മൗറ ഹീലിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ബാങ്കുകൾ മുഖേന നടപ്പാക്കുന്ന ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് നിരുത്സാഹപ്പെടുത്തണമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇത് LIC അടക്കമുള്ള ഇൻഷുറൻസ് കമ്പനികളെ ബാധിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP നേതൃത്വത്തിലുള്ള LIC ഏജന്റ്സ് ഫെഡറേഷന്റെ നിവേദക സംഘവുമായി നടത്തിയ ചർച്ചയിൽ മന്ത്രി ചൂണ്ടിക്കാട്ടി. നിലവിലെ നിയമപ്രകാരം രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണ് അതിന്റെ സഭാകക്ഷിയുടെ ഭൂരിപക്ഷത്തിന്റെ താൽപര്യത്തെക്കാൾ മുകളിൽ നിൽക്കുകയെന്ന് സുപ്രീംകോടതി പറഞ്ഞു. യുവാക്കളുമായി കൂടുതൽ ഇടപെടാനും സംവദിക്കാനും BJP MP പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവാക്കൾക്ക് പ്രാധാന്യം നൽകി MP പ്രാദേശിക വികസന പദ്ധതി നടപ്പാക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ E20 പെട്രോൾ നയവുമായി ബന്ധപ്പെടുത്തി ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെ പ്രചരിക്കുന്ന അപകീർത്തികരവും വ്യാജവുമായ പോസ്റ്ററുകൾ നീക്കാൻ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളായ മെറ്റ, X, ഗൂഗിൾ എന്നിവയോട് ബോംബെ ഹൈക്കോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിലെ വിവാഹിതരാകുന്ന യുവതികൾക്ക് 1 പവന്റെ സ്വർണനാണയവും പട്ടുസാരിയും സർക്കാരിന്റെ സമ്മാനമായി ലഭിക്കും. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും 1 ഗ്രാമിന്റെ സ്വർണമോതിരം ലഭിക്കും. ബുധനാഴ്ച ജോസഫ് വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റിലാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ജനപ്രിയ വാഗ്ദാനങ്ങൾക്ക് പണം വകയിരുത്തിയത്. മഹാരാഷ്ട്രയിൽ കൃത്രിമ പനീർ നിരോധിച്ചു. ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. നിയമലംഘകർക്ക് 6 മാസം തടവും 1,00,000 രൂപ പിഴയും ചുമത്തും. രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രാജേഷിന് ഔദ്യോഗിക ബഹുമതിയോടെ വിട നൽകി. രാജേഷിന്റെ പേരിൽ പഞ്ചായത്ത് ലൈഫ് മിഷൻ വഴി കിട്ടിയ വീടിന്റെ പണി പൂർത്തിയാക്കാൻ സർക്കാർ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. രാജേഷിന്റെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ റെഗുലർ ക്ലാസും ആശുപത്രികളിൽ ക്ലിനിക്കൽ പോസ്റ്റിംഗും നടത്തുന്ന കോളേജുകൾക്ക് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൌൺസിലിന്റെ മുന്നറിയിപ്പ്. ദുരന്ത സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സർക്കാർ പ്രഖ്യാപിക്കുന്ന അവധികൾ കർശനമായി പാലിക്കണം. ഇത് ലംഘിക്കുന്ന കോളേജുകൾക്കെതിരെ നഴ്സിംഗ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പ്രകാരം നടപടിയെടുക്കുമെന്നും കൌൺസിൽ വ്യക്തമാക്കി. പോയിന്റ് ഓഫ് കോൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അനുകൂല നടപടി ആവശ്യപ്പെട്ട് കിയാൽ പ്രതിനിധികൾ കേന്ദ്ര വ്യോമയാന മന്ത്രിയെ സന്ദർശിച്ചു. കിയാൽ MDC ദിനേശ് കുമാർ, ചീഫ് ഓപ്പറേഷൻ ഓഫീസർ VK അശ്വിനികുമാർ എന്നിവരാണ് ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സി സദാനന്ദൻ MP ഒപ്പമുണ്ടായിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി, കൂടുതൽ അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ, പശ്ചാത്തല വികസനത്തിന് കൂടുതൽ പദ്ധതികൾ എന്നിവ വേണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനത്ത് ഈ മാസം 15 രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിൽ 18 പ്ലാറ്റൂണുകൾ അണിനിരക്കും. രാജ്യത്ത് പ്ലാസ്റ്റിക് കറൻസി അടുത്ത സാമ്പത്തിക വർഷം ആദ്യത്തോടെ വിപണിയിലിറക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. 10-20 രൂപയുടെ പോളിമർ കറൻസി പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും ആദ്യം പുറത്തിറക്കുക. മുൻ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ അതിജീവിത മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകി. പരപ്പനങ്ങാടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ് മൊഴി രേഖപ്പെടുത്തിയത്. തെരുവനായകൾക്ക് ഭക്ഷണം നൽകാൻ മാഹി മേഖലയിൽ തീറ്റ കേന്ദ്രങ്ങൾ ഒരുക്കുമെന്ന് മയ്യഴി ഭരണകൂടം അധികൃതർ വ്യക്തമാക്കി. SpaceX 2025 വിക്ഷേപിച്ച Falcon 9 റോക്കറ്റിന്റെ ഏകദേശം 4,000 കിലോഗ്രാം ഭാരമുള്ള രണ്ടാം ഘട്ടം ചന്ദ്രനിൽ ഇടിച്ചെന്ന് ശാസ്ത്രജ്ഞരുടെ നിഗമനം. ആഘാതത്തിൽ ഏകദേശം 18 മുതൽ 20 മീറ്റർ വ്യാസമുള്ള പുതിയ ഗർത്തം രൂപപ്പെട്ടിരിക്കാമെന്നും വലിയ തോതിൽ ചാന്ദ്രധൂളിക ഉയർന്നിരിക്കാമെന്നും ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു.

0: ആഴ്ചവൃത്താന്തം.
1: സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി സർക്കാർ. ഇനി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടുകളിലൂടെ മാത്രമാകും പെൻഷൻ വിതരണം. കിടപ്പ് രോഗികൾക്ക് മാത്രം പെൻഷൻ വീട്ടിലെത്തിക്കും. ആധാർ ലിങ്ക് ചെയ്യാത്തതിനാൽ അർഹർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല. ഇരട്ടിപ്പുകൾ കൂടുന്നു. ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം കിട്ടുന്നില്ല. സഹകരണ സംഘങ്ങൾക്ക് ഇൻസെന്റീവായി നൽകേണ്ട അധിക ചെലവ് തുടങ്ങിയ കാര്യങ്ങൾക്കൊപ്പം വിതരണം ചെയ്യാത്ത തുക തിരിച്ചടക്കുന്നതിൽ സഹകരണ സംഘങ്ങൾ താമസം വരുത്തുന്നു എന്ന കാര്യങ്ങളും പറഞ്ഞാണ് പുതിയ തീരുമാനം. പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ ഒരു ദിവസം പോലും പങ്കെടുക്കാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടർച്ചയായി വിട്ടുനിൽക്കുന്നതിൽ രാജ്യസഭാ അധ്യക്ഷന്റെ ഇടപെടൽ. പ്രതിപക്ഷ വികാരം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് സഭാധ്യക്ഷനായ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അമിത്ഷാ രാജ്യസഭയിലെത്തി വിശദീകരണം നൽകണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഈ ഇടപെടൽ. യുവാക്കളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ശബ്ദമുയർത്തുന്നവരെ ദേശവിരുദ്ധരായി മുദ്രകുത്തരുതെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. പുതിയ തലമുറയുടെ സത്യസന്ധതയിൽ വിശ്വാസമുണ്ടെന്നും അവരുടെ പരാതികൾ ന്യായമാണെന്നും അവരുടെ ആശങ്കകൾ കേൾക്കുകയും സംവാദത്തിലൂടെയും ജനാധിപത്യ പ്രക്രിയകളിലൂടെയും പരിഹരിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് രണ്ട് നേതാക്കളും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ സുസ്ഥിര പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തിയതായും അറിയിച്ചു. ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥി വിസയിൽ കാനഡയിലെത്തിയ യുവാക്കളെ മാഫിയ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ സംഘം സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചെന്ന കാനഡ ബോർഡർ സർവീസ് ഏജൻസിയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട്. 2025 ഡിസംബറിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് സംഘം രാജ്യത്തെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും വിശദീകരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഞ്ചരിച്ച മറൈൻ 1 സേനാ ഹെലികോപ്റ്ററും ഒരു വാണിജ്യ യാത്രാവിമാനവും ചൊവ്വാഴ്ച വാഷിംഗ്ടണിലെ ആകാശത്ത് വെച്ച് അടുത്തുവന്ന സംഭവത്തിൽ ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡ് അന്വേഷണം ആരംഭിച്ചു. സുരക്ഷാ അകലം ലംഘിക്കപ്പെട്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പത്രസമ്മേളനത്തിനും പ്രസ്താവനകൾക്കുമെതിരെ ബംഗ്ലാദേശ് ഭരണകൂടം. പത്രസമ്മേളനത്തിന് അവസരം നൽകിയെന്നാരോപിച്ച് ഇന്ത്യൻ സർക്കാരിന് നേരെയും വിമർശനമുയർത്തി. ജനതയുടെ വികാരങ്ങൾക്ക് മുറിവേൽപ്പിച്ചെന്നും ഇന്ത്യ ബംഗ്ലാദേശ് സൌഹൃദം തകർക്കുന്ന നടപടിയാണിതെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ തെഹൽക്ക മാസികയുടെ മുൻ എഡിറ്റർ തരുൺ തേജ്പാലിനെ മുംബൈ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് 10 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. 5 ലക്ഷം രൂപ പിഴയും ചുമത്തി. 4 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങാനും കോടതി ഉത്തരവിട്ടു. വിധിയിൽ നിരാശനാണെന്നും സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും തേജ്പാൽ പ്രതികരിച്ചു. സുപ്രധാന ചരക്കിടനാഴിയായ ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ അറിയിച്ചു. കടലെടുക്ക് ഉടൻ തുറക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണിത്. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിന്റെ പ്രധാന കടമ്പകളിലൊന്നാണ് ഹോർമുസിലെ സ്വതന്ത്ര കപ്പൽ നീക്കം. ചില പ്രത്യേക കക്ഷികൾ ഇടംകോലിട്ടില്ലെങ്കിൽ കരാർ സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ഭാഗേയ് പറഞ്ഞു. US ഉന്നം വെച്ചാണ് പരാമർശം. കോക്രോച്ച് ജനതാ പാർട്ടി ദേശീയ വർക്കിംഗ് കമ്മിറ്റി രൂപവത്കരിച്ചു. സ്ഥാപകൻ അഭിജിത് ദീപ്കയെ ദേശീയ കൺവീനറായി നിയമിച്ചു. സൌരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവർ ജോയിന്റ് കൺവീനർമാരായിരിക്കും. ആഫ്രിൻ നവാസാണ് ദേശീയ സെക്രട്ടറി. പേനയും കടലാസും ഒഴിവാക്കി നീറ്റ് പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്നത് പരിഗണിച്ചു വരികയാണെന്ന കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് ആരംഭിച്ചതിനാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എത്രയും വേഗം വേണമെന്ന് ഹർജിക്കാരായ ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നീറ്റ് ഉൾപ്പെടെ സുപ്രധാന പരീക്ഷകൾ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടുകയോ പകരം സംവിധാനം കൊണ്ടുവരികയോ വേണമെന്നാവശ്യപ്പെട്ടാണ് അസോസിയേഷൻ കോടതിയെ സമീപിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനു പുറത്ത് സ്പേസ് വാക്ക് നടത്തി ഇന്ത്യൻ വംശജൻ അനിൽ മേനോൻ. നിലയത്തിന്റെ സൌരോർജ്ജ പാനലിന്റെയും അനുബന്ധ സംവിധാനങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്കായി വൈകിട്ട് 5:55 അനിൽ നിലയത്തിന് പുറത്തിറങ്ങിയത്. നാസയുടെ തന്നെ ബഹിരാകാശ സഞ്ചാരിയായ ജെസിക്ക മീറും ഒപ്പമുണ്ടായിരുന്നു. ജെസിക്കയുടെ 6-ാമത്തെ ബഹിരാകാശ നടത്തമാണിത്. പറക്കുന്നതിനിടെ വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് തുറക്കാൻ ശ്രമിക്കുകയും അക്രമാസക്തനാവുകയും ചെയ്ത യാത്രക്കാരനെ സഹയാത്രികരും വിമാന ജീവനക്കാരും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി. യാത്രികരുടെയും ജീവനക്കാരുടെയും സംയോജിതമായ ഇടപെടലിലൂടെ ഒഴിവായത് വൻ അപകടം. ബാത്തിക് എയർ വിമാനത്തിൽ കോലാലംപൂരിൽ നിന്ന്

0: സ്റ്റേഷനുകളുടെ മുഖച്ഛായ മാറ്റാൻ ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഓഗസ്റ്റ് 15 ആരംഭിക്കും. സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി ആഗസ്റ്റ് 15 മുതൽ സബ് ഇൻസ്പെക്ടർമാർ ചുമതലയേൽക്കും. ഇതിൽ 63 വനിതാ എസ്ഐമാർക്കായിരിക്കും ഭരണച്ചുമതലയെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആശ്വാസമായി നടപ്പു സാമ്പത്തിക വർഷത്തെ വികസന ഫണ്ടിന്റെ 1 തുക 2,29.15 crore സംസ്ഥാന സർക്കാർ അനുവദിച്ചു. തുക ലഭ്യമാകുന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികളുടെ നടത്തിപ്പിനും ദൈനംദിന വികസന പ്രവർത്തനങ്ങൾക്കും താൽക്കാലിക ആശ്വാസമാകും. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെല്ലാം ഈ മാസം 10 ഹാജരാകണമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് വിദേശ വിമാന കമ്പനികൾക്ക് നേരിട്ട് സർവീസ് നടത്താൻ സാധിക്കുന്ന പോയിന്റ് ഓഫ് കോൾ പദവി നൽകാനാവില്ലെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം രാജ്യസഭയെ അറിയിച്ചു. പദവി അനുവദിക്കാൻ കേരള സർക്കാർ കേന്ദ്രത്തിന് നിവേദനം സമർപ്പിച്ചിരുന്നതായി സഹമന്ത്രി മുരളീധർ മോഹോൾ വ്യക്തമാക്കി. വാഹനങ്ങളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലെന്ന് രാജ്യസഭയിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ വാഹന മോഡിഫിക്കേഷനിൽ വലിയ ഇളവ് ഉണ്ടാവുമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. മട്ടന്നൂർ നഗരസഭ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലുള്ള കർഷക ദിനാഘോഷം 17 മട്ടന്നൂർ മഹാദേവ ഹാളിലും കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള ഓണം വിപണന സാംസ്കാരിക മേള 21 മുതൽ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തും നടക്കും. കർഷക ദിനത്തിന്റെ ഭാഗമായി കർഷകർക്ക് അവാർഡുകൾ നൽകും. മുൻകാല അവാർഡ് ജേതാക്കളെ ആദരിക്കും.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്രവാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.
1: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
2: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: ഉണ്ട്.
2: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ റേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെ എല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ. ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ,
0: നമ്മുടെ ചാരുകസേരയുടെ നേരമായി. നമുക്ക് ചാരുകസേരയിൽ കഥ കേൾക്കാൻ പോകണ്ടേ?
1: ചാരുകസേരയിൽ കഥ കേൾക്കാൻ പോവാനാ?
0: അല്ല, ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് മാഷ് പറയുന്ന കഥ.
1: ആര്? നമ്മൾ ചാരുകസേര?
0: അല്ലല്ല, മാഷ് ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കഥ കേൾക്കാൻ പോകണ്ടേന്ന്.
1: ആ, മാഷ് ചാരുകസേരയിൽ ഇരിക്കുമ്പോ നമ്മൾ കഥ കേൾക്കാൻ പോണോ?
0: നീ എന്തിനിങ്ങനെ പിടിച്ചു കയറുന്ന പോലെ കയറുന്നേ? എന്താ ആവശ്യത്തിനാ? ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, അത് നിനക്കും അറിയാലോ. ഞാൻ പറഞ്ഞത് തെറ്റിയെന്ന് പിന്നെ എന്തിനാ ഇങ്ങനെ? നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, പിന്നെ നമുക്ക് കഥ കേൾക്കാൻ പോകാലോ എന്ന് പറഞ്ഞാ പോരെ.
1: ശ്രോതാക്കൾക്ക് കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടി.
0: ശ്രോതാക്കൾക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഞാൻ പറഞ്ഞത് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അവര് കുറെ കാലായി നമ്മളെ ചാരകസ്ത്ര കേൾക്കാൻ തുടങ്ങിയിട്ട്.
1: എന്നാലും നമ്മളെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാറല്ലോ.
0: ഞാൻ മാഷോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യും അശ്വിനി. കൂടെ നിൽക്കുന്നവര് നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടീന്ന് തന്നെ വേണമെന്ന്. നിന്നെ ഒഴിവാക്കി തരണമെന്ന് പറയും.
1: ചാരുകസേര നിർത്തുന്ന? അല്ല, അന്നേം കാണാൻ ബുദ്ധിയുള്ള ഒരാൾ നിങ്ങൾക്ക് കണ്ടുകിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടാന്നേ.
0: അയ്യോ, വാ എന്നാ, നമുക്ക് മാഷെടുത്ത് പോവാലേ കഥ കേക്കെ. മാഷേ,
2: ആ, കഥാസമയമാണല്ലേ.
0: അതെ.
2: ഏതാണ് കഥ?
1: രാമായണം തന്നെ ആവാനായിരിക്കൂല്ലേ സാധ്യത?
0: കർക്കിടകം കഴിയുന്നവരെ രാമായണത്തിൽ തന്നെയായിരിക്കും നമ്മൾ ഉണ്ടാവാൻ തോന്നുന്നു. അല്ല, എന്ത് കഥയാ പറയേണ്ടത്? പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥയുണ്ടോ രാമായണത്തില്?
1: മാഷെന്തെങ്കിലും തപ്പി പിടിച്ചിട്ടുണ്ടാവും,
0: സാധ്യതയുണ്ടല്ലേ.
2: രാമായണത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലമാണല്ലോ അല്ലേ. നിങ്ങൾ പറഞ്ഞതുപോലെ എത്ര പറഞ്ഞാലും തീരാത്ത അത്രയധികം കഥ രാമായണത്തിലുണ്ട്. നമ്മുടെ ഇതിഹാസ കാവ്യമായ രാമായണത്തിലും ഭാരതത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ കഥകളുള്ള കൊണ്ടാണ് നമ്മൾ ചാരുകസേര 120 മേലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേയധികം ചാരുകസേരകൾ രാമായണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കഥകൾ രാമായണത്തിലുണ്ട്. അപ്പോൾ നമ്മൾ രാമായണ മാസകാലത്ത് രാമായണ കഥ പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. കാരണം ഒരുപാട് പേര് രാമായണം പാരായണം ചെയ്യുന്നുണ്ട്, കുറേ പേര് അത് കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ എല്ലാവരുടെയും മനസ്സുകളിൽ എന്തുണ്ടാവും?
0: രാമായണ
2: കഥയുണ്ടാവും. ആ കഥയിലേക്ക് നമുക്ക് ചില കഥകൾ കൂടി കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ കഥകൾ ചിലപ്പോൾ ഓർമ്മപ്പെടുത്താം. രാമായണത്തിൽ നമ്മൾ ഇന്ന് ഏത് മേഖലയിലേക്കാണ് പോകുന്നത്? ഒരുപാട് മഹർഷിമാരുണ്ട് രാമായണത്തിൽ, ആചാര്യന്മാരല്ലേ. ഒരുപാട് പക്ഷികളുണ്ട്. എന്തൊക്കെയുണ്ട്?
1: ക്രൗഞ്ചമിഥുനം
2: മുതൽ തുടങ്ങുന്നുണ്ട്.
0: അതിനു മുന്നേ ഒരു പക്ഷി ഉണ്ടല്ലോ,
1: ഏതാ?
0: ശാരിക പൈതലേ.
2: അതെ, എഴുത്തച്ഛന്റെ കിളിപ്പാട്ടില്ല. വാത്മീകിയില് ശാരിക പൈങ്കിളില്ല, എഴുത്തച്ഛനിലാണ്. ക്രൗഞ്ചമിഥുനത്തിൽ തുടങ്ങുന്നു. പിന്നെ ഏതൊക്കെയാണ്? ജഡായു ഉണ്ട്, സമ്പാതിയുണ്ട് അല്ലേ, ഗരുഡൻ വരുന്നുണ്ട്, കാക്ക ഒരു അവസരത്തിൽ വരുന്നുണ്ട്. കുറേയധികം പക്ഷികളും മറ്റു ജീവികളൊക്കെ ഉണ്ട്. മറ്റു ജീവികൾ ഏതാണ്?
0: അണ്ണാൻ വരുന്നുണ്ട്.
2: അണ്ണാനുണ്ട്.
1: കൊരങ്ങൻ.
0: പര്യായ പദം പറഞ്ഞ് കളിക്കല്ലേ അശ്വിനി.
1: അല്ല, നിങ്ങള് മുന്നിൽ ഇരുന്നോണ്ട്.
0: അയ്യോ,
2: ഒരുപാട് വാനരന്മാര് അല്ലേ. കൊരങ്ങൻ എന്നല്ല, വാനരന്മാര് ഏതാണ്ട് പ്രധാനപ്പെട്ട പങ്കുള്ള കഥാപാത്രങ്ങളാണ്. ഹനുമാനും സുഗ്രീവനും ബാലിയൊക്കെ. കുതിരകൾ, അശ്വമേധമൊക്കെ ഉണ്ടല്ലോ. മാനുണ്ട്, മരീച്ചൻ മാനായിട്ട്. നമുക്ക് രാമായണത്തിലെ ഇതുപോലെ മനുഷ്യേതര ജീവികളെ കുറിച്ച് മറ്റൊരു ചാരുകസയിലേക്ക് പോവാം. നമുക്ക് തൽക്കാലം രാവണന്റെ പിന്നാലെ പോവാം. രാവണന് ലഭിച്ച കുറേയധികം ശാപങ്ങളുണ്ട്. ഈ ശാപങ്ങളിലൂടെ നമുക്ക് പോവാം.
1: ശാപം മാത്രമേ ഇരിക്കൂല, വരവും കിട്ടിയിട്ടുണ്ടാവില്ലേ.
0: ഓ, രാവണന് മാത്രല്ലോ ശാപവും വരവൊന്നും കിട്ടിയത്. ദശരഥനുണ്ട്, അഹല്യക്ക് ഉണ്ട്.
2: രാമായണത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ശാപഗ്രസ്തരാണ്. അവരൊക്കെ ശാപമോക്ഷം കൊടുക്കുന്നത് ശ്രീരാമനാണ്, അഹല്യ ഉൾപ്പെടെ. ഒരുപാട് കബന്ധൻ, ഇങ്ങനെ കുറേയധികം രാക്ഷസന്മാർക്കൊക്കെ മോക്ഷം നൽകുന്നുണ്ട്. ഭാരതത്തിലും ഭാഗവതത്തിലും പോലെ രാമായണത്തിലും ശാപങ്ങളുടെ ഒരുപാട് പരമ്പര തന്നെ നമുക്ക് പറയാം. അതുപോലെ ശാപമോക്ഷങ്ങളും വരങ്ങളും. ഇപ്പോൾ ദശരഥൻ്റെ ഒരു വലിയ വരലബ്ധിയിലൂടെയാണ് രാമൻ ഉൾപ്പെടെയുള്ള മക്കളൊക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ തൽക്കാലം രാവണനിലേക്ക് മാത്രം പറയാം. പ്രതിനായകനായ രാവണന് ലഭിച്ച വരങ്ങളും ശാപങ്ങളും. വരങ്ങൾ എന്തൊക്കെയായിരിക്കും?
1: രാവണന്
2: ആ വരം ലഭിക്കുന്ന എങ്ങനെയാണ്? തപസ് ചെയ്തിട്ട്. തപസ് ചെയ്തത് ആര് പറഞ്ഞിട്ടാണ്?
1: അമ്മ പറഞ്ഞു.
2: അമ്മ പറഞ്ഞിട്ട്. എന്താണ് അമ്മ പറഞ്ഞത്? എന്തിനാണ് തപസ് ചെയ്യുന്നത്?
1: വരം കിട്ടെ.
0: എന്ത് വരാ വേണ്ടത്?
1: അങ്ങനെ
2: അമ്മ മക്കളെ നാല് പേരോടും പറഞ്ഞു, മക്കളെ നിങ്ങൾ തപസ് ചെയ്യണം. ആരാണ് നാല് മക്കൾ?
1: കുംഭകർണൻ, വിഭീഷണൻ, ശൂർപ്പണക.
0: ശൂർപ്പണക എന്ന് ഞാൻ പറയാൻ വരുന്നായിരുന്നു അശ്വിനി, നീയല്ല എന്റെ മുമ്പിൽ ഉള്ളത്.
1: കുംഭകർണൻ പറയുമ്പോ ഷൂ എന്ന് വന്ന്, വിഭീഷണൻ പറയുമ്പോ ഷൂ എന്ന് വന്ന്, പക്ഷെ ശൂർപ്പണക പറയുമ്പോ ഷൂ വന്നില്ല.
2: അപ്പൊ എത്ര പേരായി?
1: നാല് പേര്.
2: ആദിത്യ ആള്
1: രാവണൻ,
2: രാവണൻ ഉൾപ്പെടെ നാല് പേര്. ഈ നാല് പേരോടും തപസ് ചെയ്ത് വരം വാങ്ങണമെന്ന് അമ്മ, അമ്മയുടെ പേരെന്തായിരുന്നു? കൈകസി.
0: കൈകസി,
2: കൈകസി പറയാനെന്താ കാരണം? ഒരാളെ കണ്ടു, അതായത് വൈശ്രവണൻ അഥവാ കുബേരൻ, വിശ്രവസിന്റെ മകനാണ് കുബേരൻ. കുബേരൻ വലിയ എല്ലാവരും ആരാധിക്കുന്ന ഒരാളാണ്, വലിയ ധനത്തിന്റെ മൂർത്തിയാണ്, സമ്പത്തിന്റെ. കുബേര പ്രതിമയൊക്കെ ഉണ്ടാവല്ലോ വീടുകളിലും. അപ്പൊ സമ്പത്തിന്റെ ഒരു വലിയ ആളാണ്, എല്ലാവരും ആദരിക്കുന്ന ഒരാളായതുകൊണ്ട് കുബേരന്റെ യാത്ര ഏതിലാണ്?
1: വിമാനത്തിലാണ്.
2: വിമാനത്തിന്റെ പേരെന്താണ്?
1: പുഷ്പക വിമാനം.
2: പുഷ്പക വിമാനം,
1: അത് രാവണന്റെ അല്ലേ? രാവണൻ തട്ടിയെടുത്തില്ലേ
0: പുഷ്പക?
2: അതെ, അതിനു മുമ്പ് കുബേരനായിരുന്നു. കുബേരൻ പുഷ്പക വിമാനത്തിൽ ഇങ്ങനെ വലിയ ആളായിട്ട് പോകുന്നത് കണ്ടപ്പോ കൈകസിക്ക് മോഹം.
1: എന്തോ
2: അല്ല,
0: എന്റെ മക്കൾക്കും,
2: എന്റെ മക്കളും കുബേരനെ പോലെ ആവണം തന്റെ മക്കളും എന്ന് ആഗ്രഹിച്ചു. ഈ കൈകസിയുടെ അച്ഛൻ ആരാണ്? കൈകസിയുടെ മാതാപിതാക്കൾ ആരാണെന്നറിയോ? സുമാലി എന്ന യക്ഷൻ ഉണ്ടായിരുന്നു. സുമാലിക്ക് ആ യക്ഷന്റെ ഭാര്യ ഒരു ഗന്ധർവ സ്ത്രീയാണ്, നർമ്മദ എന്നാണ് പേര്. അവർക്ക് 10 ആൺമക്കളും 4 പെൺമക്കളുണ്ട്. 4 പെൺമക്കളുടെ പേരാണ് ബൃഹ, പുഷ്പോൽക്കട, കൈകസി, കുംഭീനസി. 4 പേര് നമ്മൾ പറഞ്ഞിരുന്നു. ഇതില് ഒരു മകളായ കൈകസിക്കാണ് കുബേരൻ അസൂയ തോന്നുകയും മക്കളോട് തപസ് ഇരിക്കാനൊക്കെ പറയുന്നത്.
0: അപ്പൊ കുബേരൻ ഇവരുടെ ഒരു ബന്ധുവായിരിക്കുമല്ലോ?
2: രാവണന്റെ ബന്ധുവാണ്. നമ്മളതും പറഞ്ഞിരുന്നു നേരത്തെ. കുബേരനെ കുറിച്ചൊരു കഥ പറഞ്ഞിട്ടില്ലെങ്കിലും കൂടി കുബേരൻ പല കഥകളിലും വന്നിരുന്നു അല്ലേ. നമുക്കറിയാം ഈ പുലസ്ത്യൻ ബ്രഹ്മാവിന്റെ പ്രജാപതിമാരിൽ ഒരാളാണ് പുലസ്ത്യ പ്രജാപതി. മഹാമേരുവിന്റെ താഴ്വാരത്ത് സരസ്വതിയുടെ തീരം വളരെ ഭംഗിയുള്ളൊരു പ്രദേശമായിരുന്നു. അവിടെ പ്രകൃതി മനോഹരമായ ഒരു തീരമാണ് അവിടെ. അവിടെ പല ആളുകളും, രാജകുമാരന്മാരും രാജകുമാരിമാരും മുനിമാരും മുനികന്യകമാരൊക്കെ വന്ന് സൂര്യവിഹാരം സല്ലപിക്കുന്ന ഒരു സ്ഥലമാണ്. ആശ്രമവാസികൾക്കൊക്കെ ഇവരുടെ ഈ സല്ലാപം വല്ലാത്ത ശല്യമായി. അങ്ങനെയുണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ, ഇങ്ങനെ ഉദ്യാനങ്ങളിൽ കാമുകി കാമുകന്മാർ ശല്യപ്പെടുത്തുന്നത്, അതുപോലെ ശല്യപ്രദേശമായിട്ട് മാറി ഈ സരസ്വതി തടം. അവിടെ പുലസ്ത്യൻ ഇത് സഹിക്കവയ്യാതെ, ഇവർ പറഞ്ഞിട്ട് പറഞ്ഞിരുന്ന് പോകുന്നില്ല, ശപിക്കലാതെ രക്ഷയില്ലല്ലോ. എന്തായിരുന്നു ശാപം? ഈ സരസ്വതി തീരത്ത് ആ പ്രത്യേക സ്ഥലത്ത്, ആശ്രമ പരിസരത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ അതുവഴി കടന്നു പോയാൽ അവൾ
1: ഗർഭിണിയാവട്ടെ.
2: കേട്ടു നമുക്കതല്ലേ. അങ്ങനെ ശപിച്ചു. ഇത് പക്ഷേ എല്ലാവരും അറിഞ്ഞിട്ടൊന്നുമില്ല. അവിടെ വലിയ ബോർഡ്, ഇതുവഴി പോയാൽ അപകടമാണ് എന്ന ബോർഡൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അറിയാതെ ചിലർ അതുവഴി കടന്നു പോകും, അറിഞ്ഞവരതുവഴി പോവാതിരിക്കും. എന്തായാലും ശല്യത്തിന് വലിയ തോതിൽ കുറവുണ്ടായി. പക്ഷേ അറിയാതെ 1-2 പേര് അതുവഴി വന്നു. അതിലൊന്ന് മാനിനി എന്നൊരു കുമാരിയാണ്. മാനിനി, മാനിനി തൃണബിന്ദു മഹർഷിയുടെ മകളാണ്, നമ്മളത് പറഞ്ഞിരുന്നു. അതുവഴി വന്നപ്പോൾ പുലസ്ത്യന്റെ ശാപം ഫലിച്ചു, ഗർഭിണിയായി. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇതാ ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ തൃണബിന്ദുവിനെ കാര്യം മനസ്സിലായി. തൃണബിന്ദു മകളെയും കൂട്ടി പുലസ്ത്യൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. അങ്ങനെ പുലസ്ത്യൻ മാനിനിയെ വിവാഹം കഴിച്ചു. അവർക്കുണ്ടായ മകനാണ് വിശ്രവസ്. അതായത് വിശ്രവസ് രാവണൻ്റെയും പിതാവാണ്. ആ വിശ്രവസിൻ്റെ അടുത്തേക്കാണ് ആര്, കൈകസി പോകുന്നത്. വിശ്രവസിൽ നിന്ന് കൈകസിക്കുണ്ടായ മക്കളാണ് രാവണനും കുംഭകർണനും വിഭീഷണൊക്കെ. അതിനുശേഷം മറ്റൊരു സുന്ദരി അലംബുഷ എന്നൊരു സുന്ദരി മതുവഴി വന്നു. വന്നാൽ എന്താവും? അലംബുഷയും ഗർഭിണിയാവും. നമ്മുടെ മുനിയുടെ അടുത്ത്, തൃണബിന്ദുവിൻ്റെ അടുത്തേക്ക് പോകുന്നു. തൃണബിന്ദു അലംബുഷയോട് പറഞ്ഞു, പുലസ്സിൻ്റെ അടുത്തേക്ക് വീണ്ടും പറഞ്ഞേക്കാൻ പറ്റില്ലല്ലോ, കാരണം ആരുണ്ട് അവിടെ? തൻ്റെ മകളുണ്ടല്ലോ, മാനിനി ഉണ്ടല്ലോ. അലംബുഷയെ തൃണബിന്ദു മുനി സ്വീകരിച്ചു, ഭാര്യയായിട്ട് വെച്ചു. പക്ഷെ അലംബുഷ ആ ഗർഭം ഛർദ്ദിച്ചു കളഞ്ഞു. പഴയ എബോഷൻ അല്ലേ. പിന്നീട് പുലസ്ത്യനോട് ചെന്ന് പറഞ്ഞിരുന്നു. പുലസ്ത്യൻ പറഞ്ഞു, പേടിക്കണ്ട, നിനക്ക് നിൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മക്കൾ തമ്മിൽ പിന്നീട് ബന്ധമുണ്ടാകും. അങ്ങനെ തൃണബിന്ദുവിൻ്റെ കൂടെ അലംബുഷ ദീർഘമായ കാലയളവിൽ ഭാര്യാഭർത്താക്കന്മാരെ കഴിയുകയാണ്. അവർക്കുണ്ടായ ഒരു മകളാണ് ദേവവർണിനി. ആരാണ്
1: ദേവവർണിനി?
2: അതായത് തൃണബിന്ദുവിൻ്റെ മകളാണ്. തൃണബിന്ദുവിനും അലംബുഷയിലുണ്ടായ മകളാണ് ദേവവർണിനി. തൃണബിന്ദുവിൻ്റെ മകൾ മാനിനിക്ക് ഉണ്ടായ കുട്ടിയാണ് ആര്, വൈശ്രവസ്. ഇവർ തമ്മിൽ വിവാഹം ചെയ്തു. ദേവവർണിനിയും വൈശ്രവസും തമ്മിൽ വിവാഹിതരായി. അവർക്ക് ഉണ്ടായ മകൻ്റെ പേരാണ് വൈശ്രവണൻ എന്നറിയപ്പെടുന്ന കുബേരൻ. ക്ലിയർ അല്ലേ? അപ്പോൾ കുബേരൻ തീർച്ചയായിട്ടും നമ്മുടെ രാവണൻ്റെ പിതൃസഹോദരനായിട്ട് അല്ലെങ്കിൽ പിതൃസഹോദര പുത്രനായിട്ട് വരും. നമ്മുടെ സുമാലിക്കും യക്ഷനുണ്ടായ 4 മക്കളിലൊരാളായ കൈകസി കുബേരനെ പോലുള്ള മക്കൾ ലഭിക്കണം തനിക്കെന്ന് കരുതിയിട്ടാണ് എവിടത്തേക്ക് പോകുന്നത്? വിശ്രവസിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ വിശ്രവസ് രണ്ടാം ഭാര്യയാക്കി മാറ്റിയാരെ കൈകസിയ. അങ്ങനെ വിശ്രവസിന് ദേവവർണ്ണിനിയിലൂടെ കുബേരനും കൈകസിയിലൂടെ ആരുണ്ടായി? രാവണാദികളായ നാല് മക്കളുണ്ടായി. ഇപ്പൊ രാവണന്റെ സഹോദരൻ തന്നെയാണ് ആര്?
0: കുബേരൻ.
2: രാവണന്റെ അച്ഛന്റെ മകൻ തന്നെയാണ്, രണ്ടമ്മ ഒരച്ഛൻ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാവണന് ലഭിച്ച വരത്തെ കുറിച്ചല്ലേ.
0: അപ്പൊ
2: മക്കളേതായാലും ഉണ്ടായി കൈകസിക്ക്. ഈ കൈകസി മക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ രാവണൻ ജനിക്കും മുമ്പ് തന്നെ ശാപമേറ്റ് വാങ്ങിയ ഒരാളാണ്. ജനിച്ചതിന് ശേഷമുള്ള ഒരു അഞ്ചെട്ട് ശാപങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. എന്താണ് ജനിക്കും മുമ്പ് ശാപം? കൈകസി നാല് മക്കളെയും, അതായത് നമ്മുടെ സുമാലി എന്ന യക്ഷൻ നാല് പുത്രിമാരെയും അയക്കുന്നുണ്ട് വൈശ്രവസിൻ്റെ അടുത്തേക്ക്. പുഷ്പോൽക്കട, ബൃഹ, കൈകസി, കുംഭീനസി നാല് പേരെ അയക്കുന്നുണ്ട്. ഈ നാല് പേരിലും നമ്മുടെ വൈശ്രവസിനെ സ്വാധീനിക്കാൻ സാധിച്ചത് കൈകസിക്ക് മാത്രമായിരുന്നു. ബാക്കി എല്ലാവരും പരാജയപ്പെട്ട് തിരിച്ചു വന്നു. കൈകസി ഒരു ദിവസം സന്ധ്യാനേരം ശ്ലേഷ്മാതകം എന്നൊരു വനം, എന്താണ് ശ്ലേഷ്മാതകം, ആ വനത്തിൽ, സുന്ദരമായൊരു വനത്തിൽ വെച്ച് ഇദ്ദേഹത്തോട് ചില പ്രണയാഭ്യർത്ഥനകളും കാമാതുരയായിട്ട് അടുത്തുകൂടി. അപ്പം അദ്ദേഹം പറഞ്ഞു, വൈശ്രവസ് പറഞ്ഞു, സന്ധ്യാനേരമാണ്, ആകാശമാർഗ്ഗ ഉമാമഹേശ്വരന്മാരെ സഞ്ചരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് മക്കളുണ്ടായാൽ അവർ ശീലഗുണമില്ലാത്തവരായി പോകും. പക്ഷേ കൈകസി നിർബന്ധിച്ചു വഴങ്ങി ഒടുവിൽ. ആ സമയത്താണ് ആദ്യത്തെ ശാപം. സ്വന്തം അച്ഛനെന്നാണ് രാവണൻ ആദ്യ ശാപം കിട്ടുന്നത്. രാവണന് മാത്രമല്ല, നാല് പേരിൽ മൂന്ന് പേർക്ക് ശാപവും ഒരാൾക്ക് വരവുമാണ് കിട്ടുന്നത് അല്ലേ. എന്താണ്? നിനക്ക് നാല് മക്കൾ പിറക്കും, നാല് മക്കളിൽ ഒരാളെങ്കിലും നീതിനിഷ്ഠനായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരാളാണ് ആര്?
0: വിഭീഷണൻ.
2: വിഭീഷണൻ ജനിക്ക മുമ്പ് ആദ്യത്തെ ശാപം കിട്ടി. പിന്നീട് മക്കൾ നാല് പേരെയും കൈകസി, നമ്മൾ നേരത്തെ പറഞ്ഞു, അയക്കുകയാണ് തപസ് ചെയ്യാൻ വേണ്ടി, വരലബ്ധിക്ക് വേണ്ടി. ബ്രഹ്മാവിനെ തപസ് ചെയ്യുന്നു. ഓരോരുത്തരും വരം വാങ്ങിച്ചു. രാവണന് ലഭിച്ച വരം എന്താണ്? ഒരു മനുഷ്യ ജീവിയിലൂടെ മാത്രമേ മരണം സാധ്യമാവൂ. ദേവന്മാർക്കോ അതുപോലെ അസുരന്മാർക്കോ ആർക്കും കൊല്ലാൻ പറ്റില്ല. കൊല്ലണമെങ്കിൽ എന്തുവേണം? ഒരു മനുഷ്യജീവിക്ക് മാത്രം. രാവണനെ പോലെ ഒരാളെ ഒരു മനുഷ്യജീവി ഒരിക്കലും കൊല്ലാൻ സാധ്യതയില്ല എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു? ആദ്യത്തെ വരം എന്താണ് വരം? ഒരു മനുഷ്യനാൽ മാത്രമേ വധം സാധ്യമാകൂ എന്നുള്ള വരം വാങ്ങിയിട്ടാണ് പിന്നെ രാവണന്റെ എല്ലാ കളികളും.
0: പുഷ്പക വിമാനം കിട്ടിയത് അങ്ങനെ ഒരു വരല്ലേ മാഷേ?
2: പുഷ്പക വിമാനം വരമായിട്ടല്ല, ഒരു പിടിച്ചു പറിച്ചതാണല്ലേ കുബേരനിൽ നിന്ന്. കുബേരന്റെ സ്വന്തമായിരുന്നല്ലോ പുഷ്പക വിമാനം. പക്ഷെ കുബേരൻ തന്റെ പുഷ്പക വിമാനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതൊരിക്കലും ആർക്കും തകർക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചാലും മതി, അതായത് ഇന്നത്തെ വിമാനത്തിനേക്കാൾ കൂടുതൽ അഡ്വാൻസ് ആണ് വിമാനത്തിൽ. പൈലറ്റിൽ വേണമെങ്കിൽ, ഇതിൽ പൈലറ്റിൻ്റെ ആവശ്യമില്ല, മനസ്സുകൊണ്ട് വിചാരിച്ചാലും മതി. നമ്മുടെ ഒരു AI യുഗത്തിലെ വിമാനമാണ്. മനസ്സുകൊണ്ട് വിചാരിച്ച സ്ഥലത്തേക്ക് പോകും, അത്രയധികം ആൾക്കാരെ കൊള്ളിക്കാം, എത്ര തകർത്താലും അത് തിരിച്ച് പുനഃസ്ഥാപിക്കപ്പെടും. അപ്പം അങ്ങനെയുള്ള വിമാനം നഷ്ടപ്പെട്ടപ്പോൾ കുബേരൻ വല്ലാതെ വിഷമിക്കുകയും ബ്രഹ്മാവിനോട് പുലസ്തിനോടൊക്കെ പരാതി പറഞ്ഞിരുന്നു. പക്ഷേ രാവണനായിട്ട് കലഹത്തിന് പോയിട്ട് കാര്യമില്ല. ഒരുപാട് വരലബ്ധിയുള്ള ആളാണ്. കുബേരന് മറ്റൊരു പ്രദേശം കൽപ്പിച്ച് കൊടുക്കുകയാണ് ഉണ്ടായത്, നമ്മുടെ മഹാദേവൻ്റെ കൈലാസത്തിന് സമീപം. അപ്പം അത് പിടിച്ചു വാങ്ങിച്ചാണ്. രാവണന് ലഭിച്ച മറ്റൊരു വരം അദ്ദേഹത്തിന്റെ വാളായിരുന്നു. വാളിന്റെ പേരെന്താണ്?
0: ചന്ദ്രഹാസം.
2: ചന്ദ്രഹാസം അതെങ്ങനെയാണ് കിട്ടുന്നത്?
0: അത് ശിവനെ.
2: ശിവനെ എങ്ങനെ? സൂര്യ പറയട്ടല്ലേ. അത്ര എളുപ്പത്തിലായിരുന്നില്ല. പുഷ്പക വിമാനം കിട്ടിയതിന് ശേഷം രാവണന്റെ യാത്രയൊക്കെ വിമാനത്തിലാണ്. എല്ലാ തിന്മകളും ചെയ്തു കൂട്ടുന്നത് ഈ വിമാനയാത്രയിലൂടെയാണ് അദ്ദേഹത്തിന്റെ. ഒരു ദിവസം അങ്ങനെ യാത്ര നേരെ പോകുന്നത് എവിടത്തേക്കെന്നറിയോ? ശരവണ പർവ്വതത്തിന് മുകളിലൂടെയാണ്. ശരവണം, അതിന് മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിലെ വിമാനം നിന്നുപോയി. മുന്നോട്ടും പോകുന്നില്ല, പിന്നോട്ടും വരുന്നില്ല, ഒരു തരത്തിലും മൂവ് ചെയ്യുന്നില്ല. എന്ത് സംഭവിച്ചു? യന്ത്ര തകരാറാണെന്നൊക്കെ അറിയണല്ലോ അല്ലേ. അപ്പോഴാണ് ഒരു വാനരൻ, ഒരു കുരങ്ങൻ വന്നിട്ട് പറഞ്ഞു, മൂഢാ, ഇതേതാണ് സ്ഥലം നിനക്കറിയോ? ശരവണ പർവ്വതമാണ്, കൈലാസത്തിൻ്റെ പാർശ്വഭാഗമാണ്. മഹാദേവൻ്റെ അനുവാദമില്ലാതെ ഇതിലൂടെ ഒരാൾക്കും പോവാൻ പറ്റില്ല. ആ കുരങ്ങൻ്റെ രൂപത്തിൽ വന്നത് ആരായിരുന്നു? നന്ദി. കൈലാസത്തു നിന്ന് ശിവന്റെ അനുചരനായ നന്ദിയായിരുന്നു വന്നത്. ഇത് കേട്ടപ്പോൾ രാവണൻ ആകെ കോപിച്ചു. കുരങ്ങൻ, നീ ആരാണത് എന്നോട് പറയാൻ? ഞാൻ ആരാണെന്ന് നിനക്കറിയോ? എന്ന് കുറേയധികം പിടിപ്പിച്ചു. കുരങ്ങ കുരങ്ങ എന്നൊക്കെ വിളിച്ച് വല്ലാതെ അധിക്ഷേപിച്ചു. നന്ദി അത് കേട്ട് പറഞ്ഞു, മഹാദേവൻ്റെ ഒരു അനുചരനാണ് ഞാൻ. ഒരു മനുഷ്യനാൽ മാത്രം വധം സാധ്യമാകൂ എന്നുള്ള വരം വാങ്ങിയ ആളാണ് നീ. അതുകൊണ്ട് ഞാനായിട്ട് നിന്നെ കൊല്ലുന്നില്ല. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എന്നൊരുപാട് തവണ കുരങ്ങാ കുരങ്ങാന്ന് വിളിച്ച് അധിക്ഷേപിച്ചല്ലോ, ഈ കുരങ്ങന്മാരാൽ തന്നെ നിന്റെ കുലം ഒടിഞ്ഞു പോട്ടെ. ഒരു ശാപം അവിടെ കിട്ടിയേ. രാവണനെ ശാപം എന്ന് അത്ര പ്രശ്നമൊന്നുമില്ല, അയാളത് മൈൻഡ് ചെയ്തില്ല. പിന്നീട് അങ്ങനെയാണോ, ശരി നീ ശിവന്റെ കിങ്കരനാണല്ലേ, എന്നാലും നിന്നെയും നിന്റെ ശിവനെയും ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, കൈലാസ പർവ്വതം അങ്ങനെ 20 കൈകൾ കൊണ്ടോ ഉയർത്തം നോക്കി. കൈലാസം മെല്ലെ ഇളകി. അവിടെ മഹാദേവനും പാർവതി ദേവിയൊക്കെ ഉണ്ട്. എല്ലാവരും ഭയപ്പെട്ടു. പാർവതി മഹാദേവനോട് പറഞ്ഞു, ഇതെന്താണ് സംഭവിക്കുന്നത്, ഭൂമികുലുക്കം. മഹാദേവന് മനസ്സിലായി രാവണന്റെ
1: വികൃതികളാണ്.
2: അപ്പം നിങ്ങളാരും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് രാവണൻ തൻ്റെ 20 കൈകളിലും മെല്ലെ ഉയർത്തുകയാണ്. കൈലാസത്തിനടുത്ത് ഇങ്ങനെ അമ്മാനമാടുക. മഹാദേവൻ വലത് കാലിൻ്റെ പെരുവിരൽ മെല്ലെ ഒന്ന് അമർത്തിയപ്പോൾ കൈലാസം അവിടെ ഉറച്ചു. അടിയിൽ എന്തുണ്ട്, കൈകൾ. രാവണന്റെ 20 കൈകളുണ്ട്, ഒരു തരത്തിലും
1: വിളിച്ചിട്ടില്ല.
2: അപ്പൊ എന്ത് ചെയ്യാം, പൗലോസിനോട് വന്നു, നിന്റെ ഈ കുരുത്തക്കേട് കൊണ്ട് അനുഭവിച്ചല്ലേ, അനുഭവിച്ചോളൂ. മഹാദേവനോടല്ലാതെ മറ്റാരോടും ഇതിന് രക്ഷമാർഗം ചോദിക്കാനില്ല. അതുകൊണ്ട് ഈ കൈകളെല്ലാം പർവ്വതത്തിനടിയിൽ വെച്ച് അതേ നിലയിൽ തന്നെ നീ തപസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആരെ,
1: ശിവന്.
2: അങ്ങനെ കുറേ വർഷങ്ങളുള്ളൂ, 1000 കൊല്ലം എന്നാണ് പറയുക, തപസ് ചെയ്തു. ഒടുവിൽ ശിവന് അനുകമ്പ തോന്നി, മെല്ലെ കൈ പർവ്വതത്തിൽ നിന്ന് കൈവലിച്ചു. കൈയുടെ മുറിവുകളൊക്കെ മാറി ചതഞ്ഞറിഞ്ഞു പോയിരുന്നു കൈകളെല്ലാം. അല്ല, സുഖപ്പെടുത്തി കൊടുത്തു. പിന്നെ നിരന്തരമായ ശിവഭക്തനായിട്ട് മാറുന്നു രാവണൻ. ആ സമയത്താണ് രാവണന് ശിവൻ സന്തോഷം തോന്നിയൊരു വാള് കൊടുക്കുന്നു. ആ വാളിൻ്റെ പേരാണ്
1: ചന്ദ്രഹാസം.
2: അപ്പോൾ ഈ ശരവണ പർവ്വതത്തിന് മുകളിലൂടെയുള്ള യാത്രയിൽ ഒരു ശാപവും ഒരു വരവുമുണ്ട്. ഈ രാവണൻ എന്ന പേര് ഒരു പക്ഷേ ഈ ശരവണ പർവ്വതത്തിന് മുകളിലൂടെ കൈലാസത്തിനിടയിൽ അകപ്പെട്ടു പോയ കൈകളുടെ വേദന സഹിച്ച് അലറി വിളിച്ചതിൻ്റെ പേരിലാണെന്ന് പറയുന്നുണ്ട്. രവം, ശബ്ദം അല്ലേ. അങ്ങനെ ഉറക്കെ ഈ ശരവണക്കാടിൽ ഉറക്കെ ശബ്ദമുയർത്തി വിളിച്ചതിൻ്റെ പേരിലാണ് രാവണൻ എന്ന പേര് അദ്ദേഹത്തിന് സ്ഥാപിതമായത് എന്നൊരു കഥ കൂടിയുണ്ട്. ഇപ്പോൾ വരങ്ങളിങ്ങനെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പക്ഷെ ശാപങ്ങളാണ് ഒരുപാട്. ഒന്നാമത്തെ ശാപം, രാവണനെ നമുക്കറിയാം അദ്ദേഹം സ്ത്രീകളെ വല്ലാതെ ഉപദ്രവിച്ച ആളാണ്. അദ്ദേഹം ഉപദ്രവിച്ച സ്ത്രീകളുടെ പട്ടിക വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീയാൽ തന്നെ വധം നടപ്പിലാവുകയും ചെയ്തത്. ആദ്യമായിട്ട് നമ്മൾ ആരെക്കുറിച്ച് പറയാം, രംഭയെക്കുറിച്ച് പറയാം. രംഭ എന്തായിരുന്നു, രംഭ
1: അപ്സര സ്ത്രീ.
2: അതെ, അപ്സര സ്ത്രീയാണ്. രംഭയുടെ കാമുകന്റെ പേരാണ് നളകുബേരൻ. നളകുബേരൻ കുബേരന്റെ മകനാണ്. ഒരു ദിവസം പുഷ്പക വിമാനത്തിലൂടെ പോകുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ സരസ്വതി തീരത്തിന്റെ ഹിമാലയത്തിന്റെ പാർശ്വത്തിലൂടെ സുന്ദരിയായ രംഭ പോകുന്നത് കണ്ട്. അവിടെ രാവണൻ പ്രണയാഭ്യർത്ഥന നടത്തും. അപ്പോൾ എന്തോ പറയും, രംഭ
1: നിഷേധിക്കും.
2: മാത്രമല്ല, ഞാൻ ഒരു കാമുകിയാണ്. ആരുടെ, നളകുബേരൻ. നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മകനായ നളകുബേരന്റെ കാമുകിയാണ്, അവിടത്തേക്ക് പോവുകയാണെന്ന് പറയും. പക്ഷേ വിടുവോ, ഇല്ല, ഉപദ്രവിച്ചു, കിട്ടി. എന്ത്
1: ശാപം,
2: എന്താണ്, 10 തലകൾ 7 തകരട്ടെ എന്നാണ് ശാപം. ശപിച്ചത് രംഭയല്ല കേട്ടോ,
1: നളകുബേരനാണ്.
2: രംഭക്ക് ഈ ഗതി വന്നതോടുകൂടി നളകുബേരനാകെ ഭയമായി. ഇനി ഇങ്ങനെ രംഭയെ സ്വീകരിക്കും. അപ്പൊ തന്റെ കാമുകിയെ നശിപ്പിച്ച രാവണന് ഒരു ശാപം കിട്ടുന്നത് നളകുബേരനിൽ നിന്നാണ്. പിന്നെ വേദപതിയുടെ ശാപത്തെ കുറിച്ച് നമുക്കറിയാം. ആരായിരുന്നു വേദപതി? കുശധ്വജന്റെ പുത്രിയാണ്. എന്താണ് ആ വേദപതിയുടെ തപസ്സിന്റെ ലക്ഷ്യം? മഹാവിഷ്ണുവിനെ
1: ഭർത്താവായി കിട്ടുക.
2: മഹാവിഷ്ണുവിനെ ഭർത്താവായിട്ട് കിട്ടണം, മഹാവിഷ്ണുവിന്റെ ഭാര്യ ആവണമെന്നാണ് തപസ്. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലൂടെ ആര് കടന്നു വരുന്നത്?
1: രാവണൻ.
2: എന്തായിരിക്കും, പ്രണയാഭ്യർത്ഥനാണ് അല്ലേ. എന്തു പറയും,
1: നിഷേധിക്കും.
2: ആ, എനിക്ക് ഭർത്താവായിട്ട് ലഭിക്കേണ്ടത് നിങ്ങളെയല്ല, വിഷ്ണുവിനെയാണ്. അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ. പക്ഷെ പോകുമോ രാവണൻ? ഉപദ്രവിച്ചു. പിന്നെ വേദവതി സ്വയം ചിതി ഒരുക്കി അതിൽ ചാടി മരിക്കുകയാണ് ചെയ്യുന്നത്. മരിക്കാൻ നേരമാണ് ശാപം കൊടുക്കുന്നത്. എന്താണ്,
1: ഒരു സ്ത്രീയാൽ.
2: ആ, ഒരു സ്ത്രീയാൽ മരിക്കട്ടെ, കുടുംബത്തോടൊപ്പം നശിക്കട്ടെ എന്ന്. നമ്മളത് വയലാറിന്റെ രാവണപുത്രിയിൽ ഈ കഥയുണ്ട് അല്ലേ. ആ വേദവതിയുടെ ചിതാഭസ്മം രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ സൂക്ഷിച്ച ചിതാഭസ്മം നാരദന്റെ നിർദ്ദേശപ്രകാരം കടലിലേക്ക് ഒഴുക്കി, കടൽ നദിയിലേക്ക് വന്നു. നദി നമ്മുടെ ജനകരാജ്യത്തിൽ വയൽ പ്രദേശത്ത് വന്നു. അവിടെ കർഷകർ നിലമുഴുമ്പോൾ കിട്ടിയ ആ പേടകത്തിനുള്ളിലായിരുന്നു ആര്?
1: സീത.
2: അങ്ങനെയൊക്കെ കഥയുണ്ട്. അപ്പം ഏതായാലും അടുത്ത ശാപം വേദപതി എന്നാണ്. പിന്നെ ഒരു ബ്രാഹ്മണ ശാപം ലഭിച്ചിരുന്നു അദ്ദേഹത്തിന്. ത്രിപുര സുന്ദരി വിഗ്രഹം അത് പ്രതിഷ്ഠിക്കാൻ വേണ്ടി വന്ന ഒരുപാട് വൈദിക ബ്രാഹ്മണരെ രാവണൻ അധിക്ഷേപിച്ചു. ത്രിപുരസുന്ദരി വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വന്ന തന്ത്രിവര്യന്മാരെയൊക്കെ അദ്ദേഹം അപമാനിച്ചു. അവിടെ എങ്ങനെയാണ് അപമാനിച്ചത്? ത്രിപുരസുന്ദരിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഏൽപ്പിച്ച വൈദിക ബ്രാഹ്മണർ വരാൻ അല്പം വൈകിപ്പോയി. വരാൻ വൈകിയാൽ കാത്തിരിക്കുന്ന രാവണനാണ്, ചിലർ കാരണമൊന്നുമല്ല. ഉടനെ എന്ത് ചെയ്തു, ഒടുവിൽ എത്തിച്ചേർന്ന, അതായത് വൈകി വന്ന അദ്ദേഹത്തിനെ അവിടെ ബന്ധിച്ച് 7 ദിവസം കാരാഗ്രഹത്തിൽ അടച്ചു. പാവം ബ്രാഹ്മണന്, അദ്ദേഹത്തിന് എന്തേ പറ്റുള്ളൂ, ശപിക്കാനല്ലേ പറ്റൂ. ഇതുപോലെ കരചരണങ്ങളൊക്കെ ബന്ധിച്ച് നീയും കാരാഗ്രഹത്തിൽ അകപ്പെടട്ടെ എന്ന് ശപിച്ചു. രാവണൻ കാരാഗ്രഹത്തിൽ അകപ്പെട്ടിരുന്നു, നമ്മുടെ കാർത്തവീര്യാർജുനൻ്റെ തടവറയിൽ കഴിഞ്ഞിരുന്നു. അത് ഈ ശാപം കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. വസിഷ്ഠനും രാവണനെ ശപിച്ചിട്ടുണ്ട്. അതെപ്പോഴാണ്? വേദശാസ്ത്രം പഠിപ്പിക്കാനാണ് വസിഷ്ഠൻ രാവണൻ്റെ അടുത്ത് വരുന്നത്. പക്ഷേ വസിഷ്ഠൻ രാവണന് ഇത് പഠിപ്പിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മുനി തയ്യാറാകാതിരുന്നപ്പോഴാണ് രാവണന് ദേഷ്യം പിടിച്ചത്. വസിഷ്ഠനാണ് കോപിക്കും ശപിക്കുമെന്നൊന്നും അദ്ദേഹം ഓർത്തില്ല. അയാൾ അങ്ങേയറ്റം നിന്ദിച്ചു. എങ്ങനെയാണ്? കെട്ടിയിട്ട് മുനിയെ, വസിഷ്ഠ മുനി ബന്ധനസ്ഥനാക്കി. മുനി എന്ത് ചെയ്യും?
0: ശപിക്കും.
2: ശപിക്കും. അവിടെ കവലയാശ്വൻ എന്ന ഒരു സൂര്യവംശ രാജാവാണ് ബന്ധനസ്ഥനായ വസിഷ്ഠനെ മോചിപ്പിക്കുന്നത്. ആ സൂര്യവംശ രാജാവായതുകൊണ്ട് രാവണനോട് പറഞ്ഞു, വസിഷ്ഠൻ സൂര്യവംശജാതനായ രാജകുമാരനിലൂടെ നീ വധിക്കപ്പെടും. രഘുവംശത്തിന് മുമ്പ് ശ്രീരാമൻ്റെ വംശം സൂര്യവംശമായിരുന്നല്ലോ, അല്ലേ? അങ്ങനെ ശ്രീരാമൻ തന്നെ കൊല്ലുമെന്നുള്ളൊരു സൂചന വസിഷ്ഠന്റെ ശാപത്തിലൂടെ വരുന്നുണ്ട്. അഷ്ടാവക്രന്റെ ശാപം കിട്ടിയിരുന്നു. അഷ്ടാവക്രന്റെ കഥ നമ്മൾ ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്താണ്? 8 വളവുകൾ, 8 കൂനുകൾ, വികൃതമായ ശരീരത്തിന്റെ ഉടമയാണ് അദ്ദേഹം. അഷ്ടാവക്രനോട് പറഞ്ഞു, നിന്നെ ഞാൻ സുന്ദരനാക്കി തരാം, ഈ 8 വളവ് ഞാൻ മാറ്റിത്തരാൻ വന്നിട്ടൊരു ചവിട്ട് വെച്ചു കൊടുത്തരാണ്. ഈ പാവപ്പെട്ട അഷ്ടാവക്ര മുനിയിൽ അനുഭവിച്ച അഷ്ടാവക്രൻ ഇത് തമാശാക്കുന്നില്ല, പരിഹസിക്കുന്നില്ല, വൈകല്യത്തെ പരിഹസിക്കുകയായിരുന്നു. അഷ്ടാവക്രന് എതിരിടാനുള്ള ശാരീരിക ശേഷിയൊന്നും ഇല്ലല്ലോ രാവണനോട്. ശപിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായിരുന്നു ശാപം? കപികൾ നിന്നെ ചവിട്ടി മെതിക്കട്ടെ. രാമരാവണ യുദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. തപസ് ചെയ്യുന്ന രാവണനെ തപസ്സുണർത്താൻ വേണ്ടി വാനരപ്പട പോയിട്ടാണ് നിഗംബുലയിൽ, അല്ലേ, രാവണനെ വല്ലാതെ ആക്രമിക്കുന്നുണ്ട്. അത് ഈ ശാപം കൊണ്ടാണെന്ന് പറയാം. ദത്താത്രേയ മുനിയുടെ ഒരു ശാപം കിട്ടുന്നുണ്ട്. ഗുരുവിന് അഭിഷേകം ചെയ്യണം, അതിന് പൂർണ്ണ തീർത്ഥം ആവശ്യമുണ്ട്. അത് അപഹരിച്ച്, അതായത് ദത്താത്രേയ മുനിയാണ് ഈ പൂർണ്ണ തീർത്ഥം കൊണ്ടുവരുന്നത്. അത് എന്ത് ചെയ്തു രാവണൻ?
0: കുടിച്ചു.
2: അല്ല, പിടിച്ചു വാങ്ങി. തീർത്ഥം അഭിഷിക്തനാവാനല്ല, സ്നാനം, പുണ്യസ്നാനത്തിൽ തൻ്റെ ശിരസിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു. എന്താ ശാപം? നിന്റെ ഈ ശിരസ് വാനരന്മാർ ചവിട്ടി അശുദ്ധമാക്കട്ടെ. അവിടെയും വാനരന്മാരുടെ റോൾ അവിടെ വരുന്നുണ്ട്. ശാപങ്ങൾ ഇങ്ങനെ ഒരു 6-7 ആയി തീർന്നോ? ഇനി ആരതാണ്? മാണ്ഡവ്യന്റെ ഒരു ശാപം ഉണ്ടായിരുന്നു. മാണ്ഡവ്യൻ ഓർമ്മയില്ല, അണിമാണ്ഡവ്യൻ, നമ്മുടെ വിദുരന്റെ കഥയിൽ. അവിടെയും ആദരിക്കാതിരുന്നു, മാണ്ഡവ്യ മുനിയെ അനാദരിച്ചു, മർദ്ദിച്ചു. വാനരവീരന്മാർ നിന്നെയും ഇതുപോലെ മർദ്ദിക്കട്ടെ എന്നാണ് മാണ്ഡവ്യമുനിയുടെ ശാപം. അത്രിയുടെ ശാപം കിട്ടിയിരുന്നു അത്രിമുനി. അത് മുടിപിടിച്ചു വലിക്കുകയാണ് ചെയ്തു. അത്രി പത്നിയെ അത്രിമുനിയുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ തലമുടി പിടിച്ചു വലിച്ച് അപമാനിച്ചു രാവണൻ. എന്തായിരിക്കും ശാപം? നിന്റെ ഭാര്യയെ നിന്റെ മുന്നിലിട്ട് ഇതുപോലെ തലമുടി പിടിച്ചു വലിക്കട്ടെ. സംഭവിച്ചിരുന്നല്ലോ, വാനരന്മാര് യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ യാഗം ചെയ്യുമ്പം ഒരു യജ്ഞത്തിലിരിക്കുമ്പോഴാണ് അങ്ങനെ ചെയ്തു. ആ യജ്ഞം മുടക്കാൻ വേണ്ടി നാരദമുനിയുടെ ഒരു ശാപവും രാവണന് ലഭിച്ചിട്ടുണ്ട്. ആര് ശപിക്കാതിരുന്നിട്ടില്ല. പ്രണവത്തിന്റെ അർത്ഥം, പ്രണവ മന്ത്രത്തിന്റെ അർത്ഥം പറയുകയാണ് നാരദമുനിയുടെ ശാപം ഉണ്ടായത്. നാവ് മുറിച്ചുകളി എന്നാണ് പറഞ്ഞത്. നാരദമുനിയുടെ നാവ് മുറിച്ചുകളി രാവണൻ, അത്രക്ക് അഹങ്കാരിയായിരുന്നു. തിരിച്ച് ശാപം, നിന്റെ തല 10 ശിരസുകൾ 10 മനുഷ്യന്മാരാൽ ഛേദിക്കപ്പെടട്ടെ എന്ന ശാപം നാരദൻ കൊടുത്തു. അത് സംഭവിക്കുന്നുണ്ടല്ലോ. ഋതുവർമാവിൻ്റെ ശാപം ലഭിക്കുന്നുണ്ട്. മരുതവനത്തിൽ വാനപ്രസ്ഥം ചെയ്യുന്ന ഋതുവർമ്മ, അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് മദനമഞ്ജരിയാണ്. മദനമഞ്ജരി, നമ്മൾ അത്ര പ്രചാരമില്ലാത്തൊരു പേരാണ് രണ്ടും, അല്ലേ? ഋതുവർമാവും മദനമഞ്ജരിയും. ഈ മദനമഞ്ജരി സുന്ദരിയാണ്. ഋതുവർമാവ് വാനപ്രസ്ഥത്തിനാണ് കാട്ടിൽ പോയതെങ്കിലും കൂടി ഭാര്യ സുന്ദരിയായിരുന്നു. അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് രാവണൻ
0: ഉപദ്രവിച്ചു.
2: ഇപ്പം പ്രായം ചെന്ന് അദ്ദേഹത്തിന് എതിർക്കാൻ പറ്റില്ലല്ലോ. എന്താണ് ശാപം? ഒരു മനുഷ്യനാൽ നിന്റെ മരണം സംഭവിക്കട്ടെ. മൗലിക്യ ശാപമുണ്ട്. മൗലിക്യ ശാപം, മൗലിക്യമുനി തൻ്റെ യോഗദണ്ഡിൽ താടി വെച്ച് ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. യോഗദണ്ഡറിയില്ലേ, കൈ നെട്ടിവെച്ചിട്ട് അപ്പൊ താടിയിൽ അത് വെച്ചിട്ടൊരു അങ്ങനെ ധ്യാനിച്ചിരിക്കുന്നു.
0: രാവണൻ പോയി പിടിച്ചു വലിച്ചിട്ടുണ്ട്.
2: രാവണൻ പിടിച്ചു വലിക്കല്ല, തന്റെ ചന്ദ്രകാസം കൊണ്ടൊരു വിട്ടം കൊടുത്തു അതങ്ങ് മുറിഞ്ഞു വീണപ്പോ എന്തായി, താടി കുത്തി വീണു, ആകെ പ്രശ്നമായി, വീണ് പരിക്കേറ്റു. മാത്രല്ല അദ്ദേഹത്തിന്റെ മുനിയുടെ നട്ടിലൊടിഞ്ഞിട്ടാ വീണത്. ഫലം ചന്ദ്രഹാസം ഫലിക്കാതെ പോകട്ടെ എന്നാണ്. വളരെ കഠിനമായ ശിക്ഷയാണ്. അങ്ങനെയാണ് ഒടുവിൽ രാവണ യുദ്ധത്തിൽ അത് ഫലിക്കാതെ പോകുന്നത്. ബ്രാഹ്മണി ജനനി ശാപം എന്നുള്ളൊരു മറ്റൊരു ശാപമുണ്ട്. സമുദ്ര സ്നാനത്തിന് പോയ ബ്രാഹ്മണ യുവതികളെ അവിടെയും രാവണനെത്തി അപമാനിച്ചു. അവരുടെ അമ്മമാരും കൂടെ ഉണ്ടായിരുന്നു. മക്കള് സ്നാനം ചെയ്യുമ്പോൾ കരയിൽ അമ്മമാരുണ്ടായിരുന്നു. അമ്മമാര് ആണ് ശവിക്കുന്നത്, എന്താണ് നിന്റെ മുന്നിൽ വെച്ച് നിന്റെ ഭാര്യയെ വാനരന്മാര് ഇതുപോലെ അപമാനിക്കട്ടെ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. നികുമ്പലയിൽ യജ്ഞത്തിൽ ഇരിക്കുമ്പോഴാണ് തപസ് മുടക്കാൻ വേണ്ടി വാനരന്മാർ ആദ്യം രാവണൻ ഉപദ്രവിച്ചു. രാവണൻ ഉണരാത്തപ്പോൾ എന്ത് ചെയ്തു, വിഭീഷണം പറഞ്ഞപ്പോൾ രാവണൻ ഉണരണമെങ്കിൽ മണ്ഡോദരി ഉപദ്രവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മണ്ഡോദരി ഉപദ്രവിക്കപ്പെട്ടു. അതൊക്കെ ഈ ശാപത്തിന്റെ ഫലമാണ്. അഗ്നിയുടെ ശാപം ഉണ്ടായിട്ടുണ്ട്. അഗ്നിയുടെ ഭാര്യയാണ് സ്വാഹാദേവി. ഈ സ്വാഹാദേവിയും രാവണന്റെ അപമാനത്തിന് പാത്രീഭൂതയാണ്. അനരണ്യ ശാപം. അനരണ്യന്റെ നെഞ്ചത്തടിച്ചിട്ടാണ് കൊല്ലുന്നത് രാവണൻ. സൂര്യവംശകുമാരനാൽ നീ മരിക്കട്ടെ എന്നാണ് ശാപം. ബൃഹസ്പതി, അവരുടെ മകൾ സുലേഖാദേവിയാണ്. ബൃഹസ്പതി നമുക്ക് ദേവഗുരുവിനെ അറിയില്ലേ. സുലേഖാദേവിയെയും ദേവഗുരുവിന്റെ മകളെ പോലും രാവണൻ വെറുതെ വിട്ടില്ല. അവിടുന്ന് കിട്ടി ശാപം. ബ്രഹ്മദേവന്റെ മാനസപുത്രിയായ പുഞ്ചികാദേവി ബ്രഹ്മദേവൻ സഷൽ ബ്രഹ്മദേവന്റെ മാനസപുത്രിയെയും അപമാനിച്ചു. അവിടുന്ന് കിട്ടി ശാപം. അപ്പൊ ഇങ്ങനെ ശാപങ്ങൾ ഏറ്റുവാങ്ങാൻ
1: രാവണന്റെ ജീവിതം ഇനിയും ബാക്കി
0: ഇല്ല.
1: കൊറേ രാവണന്മാര് നാട്ടിലുണ്ടല്ലോ.
2: നമ്മൾ നാട്ടിലെ രാവണനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നാട്ടിലെ രാവണന്മാരോട് പറയാൻ ഒരു കഥ കൂടി നമുക്ക് ബാക്കിയുണ്ട്. അത് കൂടി പറഞ്ഞ് നമുക്ക് തീർക്കാം അല്ലേ. നമ്മൾ ചന്ദ്രഹാസം ലഭിച്ച കഥ പറഞ്ഞിരുന്നു. മരുത്തന്റെ ഒരു യാഗഭൂമിയിൽ രാവണൻ ചെല്ലുന്നുണ്ട്. നമ്മളത് കാലൻ എന്ന കഥ പറയുമ്പോൾ പറഞ്ഞിരുന്നു. മരുത്തന്റെ യാഗഭൂമിയിൽ രാവണൻ ചെല്ലുമ്പോൾ എല്ലാവരും ഭയന്നു. ഓരോരുത്തരും പല ജീവികളായിട്ട് മാറുകയാണ്. കാലൻ അന്ന് ഏത് ജീവിയായിട്ടാണ് മാറിയത്? കാക്കയായിട്ട് മാറി. അതുകൊണ്ടാണ് കാലന് ഇഷ്ടപ്പെട്ട ഒരു ജീവിയായിട്ട് ബലിച്ചോറ് ആർക്ക് നൽകുന്നത്? ഇന്ദ്രൻ മയിലിന്റെ രൂപത്തിലാണ് പോകുന്നത്. കുബേരനാണെങ്കിലോ ഓന്തിന്റെ രൂപത്തിൽ രക്ഷപ്പെട്ടുണ്ട്. വരുണനാണെങ്കിലോ അരയന്നം. മരുത്തൻ മാത്രം മറ്റൊന്നും അവത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. രാവണൻ അത്ര ശ്രദ്ധിച്ചില്ല. രാവണൻ തന്റെ വാളെടുത്ത് മരുത്തന്റെ കഴുത്തിന് നേരെ വീശാൻ നോക്കി. അപ്പോഴേക്കും അവിടെ ഒരു വിഖ്യാതനായൊരു മുനിവര്യൻ സംവർത്ത മുനി ഉണ്ടായിരുന്നു. വലിയ സിദ്ധനാണ്, യോഗിയാണ്. സമർത്ഥം പറഞ്ഞു, ചന്ദ്രഹാസം മരുത്തന്റെ കഴുത്ത് സ്പർശിച്ചാൽ ഈ ചന്ദ്രഹാസം കേവലം പൂക്കൾ കൊണ്ടുള്ളൊരു വാളായിട്ട് മാറും. ആരെയും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹം, ആ യത്നം അതായത് മരുത്തനെ കൊല്ലാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. രാവണൻ അപ്പാട് പോയി. ഈ പോയ സമയത്ത് ഓടി ഒളിച്ച ജീവികളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ആദ്യം മയിൽ വന്നു. ആരായിരുന്നു മയിൽ?
0: ഇന്ദ്രൻ.
2: അപ്പം മയിലോട് പറഞ്ഞു, ഇനി നീ മുതൽ ഇന്ദ്രനീല വർണ്ണമുള്ളവളാവട്ടെ. മയിലിന് അതിനുശേഷമാണത്ര ഇന്ദ്രനീല വർണ്ണം വന്നത്. കാക്കയാണെങ്കിൽ കാലൻ കാക്കയുടെ രൂപത്തിലാണല്ലോ. ചിരഞ്ജീവി ആവട്ടെ എന്ന് വരം കൊടുത്തു. ചിരഞ്ജീവി ആവട്ടെ. പിന്നെ ഓന്താണ് കുബേരൻ. ഓന്തോട് എന്ത് പറഞ്ഞു? നിറമാറൻ. എന്തിനാണ് നിറമാറുന്നത്? ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണ്. ഇഷ്ടപ്പെട്ട വർണ്ണങ്ങളിലേക്ക് നിനക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് അവിടെയും വരം കൊടുത്തു. അങ്ങനെ ഒരു സംഭവം അവിടെയുണ്ട്. നമ്മൾ ഹംസമായിട്ട് വന്നവരായിരുന്നു
0: വരുണൻ.
2: ഹംസത്തിനാണെങ്കിലും മഹാസമുദ്രങ്ങൾ നീന്തിക്കടക്കാൻ നിനക്ക് സാധിക്കട്ടെ എന്നാണ് ഹംസത്തിന് വരുണനെ രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ കിട്ടിയ വരം.
1: പക്ഷെ ബാലിയായിട്ട് ഒരു ബന്ധുവില്ലേ?
2: അതെ, ബാലിവധത്തിന് ശേഷം രാമനോട് ബാലി പറയുന്നുണ്ട്. ബാലി അന്ത്യശ്വാസം വലിക്കും മുമ്പ് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ രാവണനെ പിടിച്ചുകെട്ടി ഞാൻ കൊണ്ടുവരുമായിരുന്നില്ലേ. ബാലി രാവണനെ പിടിച്ചുകെട്ടിയിരുന്നു ഒരു കാലത്ത് അല്ലേ. കിഷ്കന്ധയിലേക്ക് രാവണൻ ചെല്ലപ്പോൾ അവിടെ പറഞ്ഞു, മഹാരാജാവ് ഇവിടെ ഇല്ല, സപ്തസാഗരങ്ങളിൽ സ്നാനത്തിന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. സപ്തസാഗരങ്ങളിൽ സ്നാനത്തിനോ ബാലിയോ കുരങ്ങനോ അധിക്ഷേപിച്ചു. ഉടനെ ദക്ഷിണ സമുദ്രത്തിലേക്ക് ചെന്നു. അവിടെ ബാലി സ്നാനം ചെയ്യുന്നുണ്ടായിരുന്നു. മെല്ലെ പിറകിലൂടെ പോയി പിടിച്ചു. പിന്നീട് യുദ്ധമാണ്. യുദ്ധത്തിനൊടുവിൽ ബാലി തന്നെ ജയിച്ചു. ബാലി തന്റെ വാലിൽ രാവണനെ കെട്ടിയിട്ടു. ബാക്കി ആറ് സാഗരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഈ ആറ് സാഗരങ്ങളിൽ സ്നാനം കഴിഞ്ഞ് കിഷ്കന്ധയിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷമാണ് ബാലി തന്റെ വാലും തുമ്പത്ത് ആര് കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തത്.
0: രാവണൻ
2: മെല്ലെ അഴിച്ചിട്ട് പറഞ്ഞു. രാവണൻ അപ്പോഴേക്കും
0: അവശനായിരുന്നു.
2: തന്റെ ഗർവൊക്കെ അടങ്ങിയിരുന്നു. അങ്ങനെ ബാലിയും രാവണനും തമ്മിൽ വലിയ സൗഹൃദത്തിലായി.
0: പക്ഷേ ഈ അശ്വിനി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രാവണന്മാരോട് എന്തോ പറയണെന്ന്. ആ കാര്യം എന്താ?
2: അത് നമ്മൾ വിട്ടുപോയല്ലേ. അത് നമ്മുടെ കാലനുമായിട്ട് ബന്ധപ്പെട്ട യമനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നാരദന്റെ പണി ഏഷണിയാണല്ലോ, കാലനോടും രാവണനോടും ഏഷണി കൂട്ടി. രാവണനോട് പറഞ്ഞു, രാവണ നിന്നെ കാലൻ കൊല്ലും, കാലനാണ് എല്ലാവരെയും കൊല്ലുക, പക്ഷെ രാവണനൊരു പ്രത്യേക വരമായിട്ടുണ്ട്, മനുഷ്യനാൽ മാത്രമേ വധിക്കപ്പെടുന്നു. കാലൻ്റെ അടുത്ത് പോയിട്ട് എന്ത് പറയും, രാവണൻ നിന്നെ വല്ലാതെ അധിക്ഷേപിക്കുന്നുണ്ട്, നിനക്ക് കഴിവൊന്നുമില്ല. അങ്ങനെ പരസ്പരം ഏഷണി കൂട്ടുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാരദൻ. അപ്പോൾ സഹികെട്ട് രാവണൻ എന്ത് ചെയ്തു, യമലോകത്തേക്ക് തന്നെ പോവാം. പുലിമടയിൽ പോയിട്ടാണ് നമ്മുടെ മുരുകൻ എല്ലാരെയും, അതുപോലെ രാവണൻ അവിടത്തേക്ക് പോയി, കിഷ്കിന്ധയിലേക്ക് പോയതുപോലെ യമപുരിയിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ കാഴ്ച എന്താണ്, 28 നരകങ്ങളാണ്. ആ നരകത്തിൻ്റെ കാഴ്ചകൾ കണ്ടാകെ വല്ലാതെ ആവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് യുദ്ധമാണ്, യമ കിങ്കരന്മാരെയൊക്കെ യുദ്ധത്തിൽ വധിക്കും, കുറേയധികം വധിക്കും. രാവണൻ്റെ രാക്ഷസപ്പടയും ഒരുപാട് കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു നരകത്തിൽ, ആ നരകത്തിൻ്റെ പേര് ശാൽമലി എന്നാണ്, ശാൽമലി നരകം കണ്ടു. അവിടെ ഓരോ നരകത്തിനും കാവൽക്കാരൊക്കെ ഉണ്ടാവും. ഓരോ നരകവും പ്രത്യേകം പ്രത്യേകം ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. 28 നരകത്തെ കുറിച്ച് നമുക്ക് മറ്റെപ്പോഴെങ്കിലും ഒരു തവണ പറയാം.
0: എന്തായാലും പറയണം മാഷേ, നമുക്ക് ചിലരെയൊക്കെ അങ്ങോട്ട് അയക്കാനുണ്ട് നരകത്തിലേക്ക്.
1: പോണ്ട സ്ഥലത്തെ കുറിച്ച് നേരത്തെ അറിയുന്നത് നല്ലതാണ്.
2: എന്തോട്ടെ, നമുക്ക് പറയാം. നമുക്ക് നരകത്തിന്റെ 28 നരകത്തെ കുറിച്ചും ഒരു ദിവസം പറയാം. തൽക്കാലം ഇപ്പൊ നമുക്ക് ശാൽമലയെ കുറിച്ച് മാത്രം പറയാം. ശാൽമല ആർക്ക് വേണ്ടിട്ട് റിസർവ് ചെയ്തെന്നറിയോ? ബലാത്സംഗ വീരന്മാർക്ക്.
1: അതാ ഇത്രയും നല്ല പേര്
0: ശാൽമലി.
2: എന്താണ് അതിന്റെ അർത്ഥം നമുക്കറിയില്ല, കണ്ടുപിടിക്കട്ടെ ശ്രോതാക്കൾ അല്ലേ. അവിടെ ബലാത്സംഗം ചെയ്യുക, പരദാരങ്ങളെ ഉപദ്രവിക്കുക, അപഹരിക്കുക, മറ്റുള്ളവരെ സ്ത്രീകളെ മോഹിക്കുക, കാമിക്കുക, അങ്ങനെ സ്ത്രീ വിരുദ്ധമായ നിലപാടെടുക്കുന്ന ദുഷ്ടന്മാരെ കൊണ്ടു തള്ളുന്നൊരു നരകമാണ് ശാൽമലി. പോവാൻ ഒരുപാട് ആളുണ്ട് നമ്മുടെ നാട്ടിലല്ലേ.
1: പിന്നെ അവിടെ എങ്ങനെയാ മാഷേ ഇവരെ ഒരു ജീവിതമല്ലോ
0: കൈകാര്യം ചെയ്യൽ എങ്ങനെയാ മാഷേ?
2: അത് കേട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ആളുകള് അവരെ സ്വഭാവത്തിൽ മാറ്റം വരുത്തും. അവിടെ ചെമ്പ് പ്രതിമകളുണ്ട്, സ്ത്രീ രൂപങ്ങൾ. എന്താ
1: നമ്മളെ ഗന്ധർവൻ ആലിംഗനം ചെയ്യലല്ലേ?
2: ആലിംഗനം ചെയ്യൽ.
0: ഓ, എനിക്കറിയതൊക്കെ
1: ഇതല്ലേ, നമ്മളെത്ര കേട്ട്.
0: എന്നാ പറ മാഷേ.
2: അതായത് ചെമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരുപാട് സ്ത്രീ രൂപങ്ങളുണ്ട്. അതെന്താ ചെയ്യുന്നറിയോ, ചുട്ട് പഴുപ്പിക്കും. എന്നിട്ട് ആ നരകത്തിലേക്ക് വരുന്നവരാരായിരിക്കും?
0: ബലാത്സംഗം ചെയ്തവരെ.
2: ആരെങ്കിലും ബലാത്സംഗം ചെയ്ത് ഉപദ്രവിക്കുന്നവരല്ല, മറ്റുള്ളവരുടെ ഭാര്യമാരെ കുട്ടികളെയൊക്കെ ഉപദ്രവിച്ചവരൊക്കെയല്ലേ, അവരെ കൊണ്ട് ഈ ചുട്ടുപൊള്ളുന്ന ചെമ്പ് വിഗ്രഹത്തെ ആലിംഗനം ചെയ്യിപ്പിക്കും. അത് ഒരു ദിവസമല്ല, നിരന്തരമായിട്ട്.
0: അല്ല, ഇത് നിരന്തരം ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ, അപ്പോഴത്തേക്ക് തന്നെ തീരുമാനമായിട്ടുണ്ടാവില്ല.
2: അങ്ങനെ ക്ഷിപ്ര മരണമൊന്നും അനുവദിക്കില്ല. ഒരു തവണ ആലിംഗനം ചെയ്ത പടുവിടും, പിന്നീട് ആ ചുട്ടുപൊള്ളിയ വ്രണങ്ങളോടുകൂടിയാണ് അടുത്ത ദിവസം വീണ്ടും
0: ആലിംഗനം ചെയ്യാൻ പോകുന്നത്.
2: അത്രയ്ക്ക് ക്രൂരമാണ് അവിടുത്തെ പീഡനം. ഈയൊരു ക്രൂരത, ഈ ക്രൂരമായ ഒരു പീഡനത്തെ കുറിച്ച് അറിവുള്ള, ആ നരകത്തെ കുറിച്ച്, ശാൽമലി നരകത്തെ കുറിച്ച് അറിവുള്ളവരാരെങ്കിലും എന്ത് ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല. അപ്പോ അങ്ങനൊരു നരകമുണ്ടെന്ന് നമ്മുടെ ഇതിന് മുതിരുന്ന ദുഷ്ടശക്തികള് വിചാരിക്കട്ടെ, നമുക്ക് ആഗ്രഹിക്കാം.
0: എന്നിട്ട് രാവണൻ എന്ത് ചെയ്തു?

0: രാവണൻ കൊന്നാല് രാവണനെ കൊല്ലാനുള്ള ശേഷിയൊക്കെ ഉണ്ട്, കാലനെ തിരിച്ചു കൊല്ലാൻ പറ്റില്ല. എന്തുകൊണ്ട്? രാവണനെ കൊല്ലാൻ ആർക്കേ പറ്റൂ? മനുഷ്യന് മാത്രമേ പറ്റൂ. അതിനാണ് രാമൻ ജനിക്കുന്നത്. അപ്പൊ ഈ യുദ്ധം തുടർന്നാല് കാലൻ കൊല്ലപ്പെടും, കാലനില്ലാത്ത കാലം വരും. അത് അപകടമാണ്. അതുകൊണ്ട് ബ്രഹ്മാവ് ഇടപെട്ടു, രണ്ടു പേരോടും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. രാവണൻ അണ്ണുകിട വേദിച്ചൊലിക്കുന്നില്ല, ഞാൻ തോൽക്കില്ല, ഞാൻ എന്തിനാണ് പിൻവാങ്ങേണ്ടത്. ഒടുവിൽ കാലൻ സമ്മതിച്ചു, എന്തോ ഞാൻ പരാജയം സമ്മതിക്കാം, കാരണം എന്ത് വേണം, സ്ഥിതി സൃഷ്ടി എല്ലാം സംഹാരമൊക്കെ നിലനിൽക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ പരാജയം സമ്മതിക്കാം. അങ്ങനെ കാലന് ജയിച്ചു രാവണൻ എന്നൊരു മേന്മ കൂടി അവിടെ വെച്ച് ലഭിച്ചു.
1: അതുപോലെ ശൂർപ്പണകൾക്കും എന്തോ ഒരു വരം കൊടുത്തെന്നെല്ലാം കേൾക്കില്ലേ മാഷേ?
2: അല്ല അശ്വിനി, അത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് മാത്രം എനിക്ക് ഓർമ്മയില്ലാണ്ടേ പോയിനി.
0: അറിയാലോ, ശൂർപ്പണകയുടെ ഭർത്താവ് വിദ്യുജ്ജഹൻ കൊല്ലപ്പെടുന്നുണ്ട്. രാവണൻ തന്നെയാണ് ആ വധത്തിന് കാരണം. ആങ്ങളയാൽ വിധവയായ ശൂർപ്പണക ഒന്ന് കരഞ്ഞു പറയലാണ്, എപ്പോഴും രാവണനോട് കരഞ്ഞു പറയും. ഒടുവിൽ ഒരു വരം അവിടെ കൊടുക്കുന്നുണ്ട്. എന്താണ് വരം? സഹോദരിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ളയാളെ പ്രണയിക്കാം, സ്വീകരിക്കാം, ആരും തടസ്സമാവില്ല, ആ തടസ്സങ്ങളൊക്കെ ഞാൻ നീക്കിത്തരും. അങ്ങനെയാണ്, ആ വരത്തോടുകൂടിയാണ്, ആ ഉറപ്പിന്റെ ബലത്തിലാണ് ശൂർപ്പണക ഇവിടെ പോയിട്ട് പ്രണയാഭ്യർത്ഥന നടത്തുന്നത്.
2: രാമന്റെ മുമ്പിൽ പോയിട്ട്
0: പ്രണയാഭ്യർത്ഥന നടത്തുന്നത്.
1: പക്ഷെ നല്ലത് ശരിയല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ പാടില്ലല്ലോ.
2: ലക്ഷ്മണന്റെ അടുത്തേക്കും രാമന്റെ അടുത്തേക്കും ഒക്കെ അല്ലേ ശൂർപ്പണകനെ തട്ടിക്കളിച്ചത്?
1: എന്നിട്ടോ ഏടിയില്ലാതൊരു ശിക്ഷയോ?
2: അതന്നെ,
0: മൂക്കും മുലയും കാതും ഒക്കെ മുറിച്ചു കളഞ്ഞു അല്ലേ. പക്ഷെ അത് രാമായണത്തില് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് നടക്കുന്നത് ശൂർപ്പണകയുടെ തനിരൂപം പുറത്തു വരലാം. ആ ഘോരൂപിണിയായ ശൂർപ്പണക സീതയെ ആക്രമിക്കാൻ ചെല്ലുമ്പോഴാണ് ലക്ഷ്മണൻ ഇങ്ങനെ ചെയ്യുന്നത്. അതുവരെ രാമന്റെ അടുത്ത് ഒരു അഭ്യർത്ഥന നടത്തുന്നു. കാരണം രാമൻ പറയുന്നുണ്ട് എന്റെ ഭാര്യയാണ് ഇതൊന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് കൂടി രാമനോട് പ്രണയാഭ്യർത്ഥന നടത്തുക അത് പാടില്ല. അതുകൊണ്ടാണ് ലക്ഷ്മണനോട്, ലക്ഷ്മണനും കൊട്ടാരത്തിൽ ഭാര്യയുണ്ടല്ലോ, തൽക്കാലം കാട്ടിലില്ലാന്നല്ലേ ഉള്ളൂ. പക്ഷേ ആ രണ്ടുപേരുടെയും നിരസിക്കൽ കേട്ട് തിരിച്ചു പോവേണ്ട ശൂർപ്പണക പോവാതെ അവിടുത്തെ രണ്ടുപേരുടെ ആരെങ്കിലും ഒരാളെ എനിക്ക് കിട്ടിയേ തീരൂ എന്നുള്ള രീതിയിൽ ആവർത്തിക്കുകയും തൻ്റെ ഇംഗിതത്തിന് തടസ്സം ഈ സീതയാണെന്ന് മനസ്സിലാക്കി സീതയെ ആക്രമിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ലക്ഷ്മണൻ വാളെടുക്കുന്നത്. അപ്പോൾ തൻ്റെ ഭാര്യയെ, ഒരു സ്ത്രീയെ ആര് ആക്രമിക്കുമ്പോഴും നോക്കി നിൽക്കാൻ പാടില്ല ഒരു
2: ഭർത്താവ്. രാമായണത്തിലെ എന്തെല്ലാം കഥകളാണല്ലേ ശനി ഉള്ളത്.
0: അടുത്ത ചാരികസയില് നമുക്ക് രാമായണത്തിൽ വേണോ രാമായണത്തിന് പുറത്ത് വേണോ എന്നുള്ള കാര്യം പിന്നീട് ആലോചിക്കാം. തൽക്കാലം രാവണന്റെ വരങ്ങളും ശാപങ്ങളും ശ്രോതാക്കൾ കേട്ട് പിടിക്കട്ടെ. നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം.
1: നന്ദി,
2: നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്രവാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.

0: വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല. വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് നടന്ന് തളർന്നപ്പോൾ കുറച്ചകലൊരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷ് ഏട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ?
1: എവിടെയാ?
0: നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ്! അമ്മ അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്!
1: ഗായത്രി, നീ നിനക്ക് നിനക്ക് ഞാനില്ലടോ.
0: സുരേഷ് ഏട്ടാ,
2: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം, സുരേഷിന്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം, ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളിലേക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിൻ്റെ സ്വച്ഛന്ദതയിൽ ഒരു കടലിരുമ്പം പോലെ ഒരാൾ കയറി
3: വരികയാണ്. നീ കേള്, അത് താ ഉനക്ക് നല്ല പുരിഞ്ചിതാ. ഇനി ഏതാവത് പേശിനാ സുട്ടിടുവേൻ. നീ ആരെ കിട്ട പേശുവതെന്ന് ഉനക്ക് തരുമാ? നാൻ താൻ കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ, ആരാണവർ? കഥയിൽ എന്ത് ബന്ധമാണവർക്ക്? ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുകയാണ് നിലയ്ക്കയുടെ അടുത്ത ഭാഗങ്ങളിൽ.
3: കാളി, കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നും നെല്ലിക്കാ.

0: മധുര ഗീതങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM മധുരഗീതങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മനുഷ്യൻ്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും സന്തോഷങ്ങൾക്കും ഒരു മനോഹരമായ ഉപമയാണ് സ്വർഗം. ചിലപ്പോൾ പ്രണയത്തിൻ്റെ മധുരം സ്വർഗമാകുന്നു, ചിലപ്പോൾ അമ്മയുടെ സ്നേഹം, ചിലപ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം. ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങളെ മലയാള സിനിമാ ഗാനങ്ങൾ സ്വർഗമെന്ന വാക്കിലൂടെ അതിമനോഹരമായി വരച്ചു കാട്ടിയിട്ടുണ്ട്. ഇന്നത്തെ മധുരഗീതങ്ങളിൽ സ്വർഗമെന്ന പദം മുഴങ്ങുന്ന ഏതാനും മനോഹര ഗാനങ്ങളിലൂടെ നമുക്കൊരു സംഗീതയാത്ര നടത്താം. ഓരോ ഗാനവും ഓരോ അനുഭവമാണ്, ഓരോ വരിയും ഹൃദയത്തിൽ സ്വർഗീയമായ ഒരു അനുഭൂതി പകരുന്നവയാണ്. അപ്പോൾ ഈ സ്വർഗീയ സംഗീതയാത്രയിൽ മനസ്സും ഹൃദയവും തുറന്ന് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം അല്ലേ? ഓരോ ഗാനവും നിങ്ങളുടെ ഓർമ്മകൾക്ക് പുതിയ ചിറകുകൾ നൽകട്ടെ. ആദ്യ ഗാനം പുലിമട എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് കെസ്റ്റർ, കെ എസ് ചിത്ര എന്നിവരാണ്. ഫാദർ മൈക്കൽ പനിച്ചിക്കലിന്റെ വരികൾക്ക് ഇഷാൻ ദേവാണ് ഈണം നൽകിയത്. എ കെ സാജനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ജോജു ജോർജ്, ഐശ്വര്യ രാജേഷ്, ലിജോമോൾ ജോസ്, ബാലചന്ദ്ര മേനോൻ, ചെമ്പൻ വിനോദ് എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2023 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പുലിമട എന്ന ചിത്രത്തിലെ സ്വർഗം വിതക്കുന്ന സ്വപ്നങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: നന്മ
1: നിറഞ്ഞ മറിയമേ സൃഷ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും
0: ഒരുപാട് അങ്ങോട്ട് വരയ്ക്കണ്ട നിർത്തി പ്രാപിക്കൊടുക്കുന്നു.

0: ധൈര്യത്തിന് ചെറു തുറന്ന് അടിക്കുന്നു.
1: പള്ളി കൊള്ളാം, ഇവിടുത്തെ വിചാരിച്ചാണ്
2: അച്ഛനുണ്ടല്ലോ.
1: ഓ പൊറിച്ച കളി അച്ഛന്മാർക്കുള്ള കുടുംബമാണോ? ഓ നമ്മുടെ കുടുംബത്തിൽ ചുട്ടു തിന്നാ പോലും അച്ഛനല്ല. എന്താ പറയുക, ചെറുക്കനെ വെച്ച് എല്ലാവരും
3: കയറിക്കൊണ്ടല്ലേ?
1: നമുക്ക് വേഗം
0: എന്റെ പൊന്നേട്ടാ, ഇതാണ് ചെറുക്കൻ, ഇങ്ങോട്ടോട്ട്.

അടുത്ത ഗാനം 1974 പുറത്തിറങ്ങിയ വൃന്ദാവനം എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. കല്യാണി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. KP പിള്ള സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് PT മാനുവലാണ്. വിൻസെന്റ്, സുധീർ, ശ്രീവിദ്യ, ബഹദൂർ, ശങ്കരാടി, മുതുകുളം രാഘവൻ പിള്ള, കടുവാക്കുളം ആന്റണി, TS മുത്തയ്യ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർ ബാലകൃഷ്ണന്റെ വരികൾക്ക് MK അർജുനൻ മാഷാണ് ഈണം നൽകിയത്. ഇതിൽ 5 ഗാനങ്ങളുണ്ട്. അതിൽ നമുക്ക് കേൾക്കാം സ്വർഗമന്ദാര പൂക്കൾ എന്ന് തുടങ്ങുന്ന ഗാനം.

സ്വർഗം താണിറങ്ങി വന്നതു എന്ന ഗാനം കേൾക്കാൻ പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസും സംഘവും. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1976 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പ്രേം നസീർ, അടൂർ ഭാസി, കെ പി എസ് സി ലളിത, കെ പി ഉമ്മർ, ടി എസ് മുത്തയ്യ, എൻ ഗോവിന്ദൻകുട്ടി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കതിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത് RS പ്രഭു നിർമ്മിച്ച ചിത്രമാണ് ഭീഷ്മാചാര്യ. സിദ്ദിഖ്, മനോജ് കെ ജയൻ, കവിയൂർ പൊന്നമ്മ, ഇന്നസെന്റ്, നരേന്ദ്രപ്രസാദ്, ബിന്ദുജ മേനോൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. യൂസഫ് അലി കെച്ചിയുടെ വരികൾക്ക് SP വെങ്കിടേഷാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് മനോ. 1994 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ നമുക്ക് കേൾക്കാം സ്വർഗമിനി എനിക്കു എന്ന് തുടങ്ങുന്ന ഗാനം.

0: അടുത്ത ഗാനം 1991 പുറത്തിറങ്ങിയ കർപ്പൂര ദീപം എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസാണ്. യൂസഫ് അലി കെച്ചിയുടെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. സിദ്ദിഖ്, രതീഷ്, ശാന്തി, കൃഷ്ണ, സുകുമാരി, ഷാരി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വർഗം ചമച്ചതും എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.
1: സ്വർഗം ചമച്ചതും നരകം.

അടുത്ത ഗാനം സുജാത മോഹൻ പാടിയതാണ്. ചിത്രം ദയ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് വിശാൽ ഭരദ്വാജാണ് ഈണം നൽകിയത്. വേണുഗോപാൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സി കെ ഗോപിനാഥനാണ്. നെടുമുടി വേണു, ലാൽ, മഞ്ജു വാര്യർ, കെ പി സി ലളിത, ക്യാപ്റ്റൻ രാജു, കൃഷ്ണ, സ്മിത ബെൻസൺ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1998 ഈ ചിത്രം പുറത്തിറങ്ങിയത്. 7 ഗാനങ്ങളാണ് ഇതിൽ ഉള്ളത്. നമുക്ക് കേൾക്കാം സ്വർഗം തേടി വന്നോളെ എന്ന ഗാനം.

കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, ഇത് കേൾവിയുടെ വസന്തം. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. 1994 പുറത്തിറങ്ങിയ സാഗരം സാക്ഷി എന്ന ചിത്രത്തിലേത്. സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഔസേപ്പച്ചനാണ്. മമ്മൂട്ടി, തിലകൻ, സുകന്യ, ഒടുവിലുണ്ണികൃഷ്ണൻ, NF ബർഗീസ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ശരത്താണ് ഈണം നൽകിയത്. സ്വർഗമാണെന്റെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. ശുദ്ധധന്യാസി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.

സ്വർഗ ഗായികെ ഇതിലേ ഇതിലേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. ആഭേരി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പി ഭാസ്കരൻ്റെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1969 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സ്വർഗമെന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. സ്വർഗവാതിൽ തുറന്നു തന്നു നിങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, കൃഷ്ണചന്ദ്രൻ, ഉണ്ണിമേനോൻ, ജെ എം രാജു, എസ് ജാനകി, വാണി ജയറാം, കൗസൽ.

യൂസഫലി കെച്ചിയുടെ വരികൾക്ക് ശ്യാമാണ് ഈണം നൽകിയത്. 1993 ഈ ചിത്രം പുറത്തിറങ്ങിയത്. രതീഷ്, രവീന്ദ്രൻ, മോഹൻലാൽ, ലാലു അലക്സ്, ടി ജി രവി, സീമ, റാണി, പത്മിനി എന്നിവരാണ് ഇതിലെ അഭിനേതാക്കൾ.

അടുത്ത ഗാനം 1991 പുറത്തിറങ്ങിയ ആമിന ടെയ്ലേഴ്സ് എന്ന ചിത്രത്തിലേതാണ് പാടിയിരിക്കുന്നത്. എം ജി ശ്രീകുമാർ കൈതപ്രത്തിന്റെ വരികൾക്ക് രഘുകുമാറാണ് ഈണം നൽകിയത്. സാജൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രാമകൃഷ്ണനാണ്. ജഗദീഷ്, ഇന്നസെന്റ്, പാർവതി, ശുഭ, അശോകൻ, ശങ്കരാടി, കുതിരവട്ടം പപ്പു എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

ഉത്തരദേശം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ പാടിയിരിക്കുന്നത് കെ എസ് ചിത്രയാണ്. പി കെ രവീന്ദ്രന്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷാണ് ഈണം നൽകിയത്. സ്വർഗസാഗരത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം

സ്വർഗഗോപുരവാതിലിൽ ഞാനൊരു സ്വർണ വിഗ്രഹം കണ്ടു എന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് എസ് ജാനകിയാണ്. ഇ ജെ ഈഴക്കടവിന്റെ വരികൾക്ക് ഭാസ്കര ചന്ദാവർക്കറാണ് ഈണം നൽകിയത്. 1976 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രം സ്വപ്നാടനം.

0: സ്വർഗമെന്ന വാക്ക് ഒരു സ്ഥലത്തെ മാത്രമല്ല സന്തോഷം നിറഞ്ഞ ഓരോ നിമിഷത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ്. ഇന്നത്തെ ഗാനങ്ങളും അത്തരമൊരു സ്വർഗീയ അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു മനോഹരമായ ഗാനവിഷയവുമായി മധുരഗീതങ്ങളിൽ കേട്ടുമുട്ടാം. അതുവരെ സംഗീതത്തിന്റെ സ്വർഗീയ മാധുര്യം ഹൃദയത്തിൽ സൂക്ഷിക്കൂ. നന്ദി, നമസ്കാരം.
1: മധുരഗീതങ്ങൾ.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മറിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ചേക്കാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജയ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊലവർഷം 1201, കർക്കിടകം 23, ഹിജ്റ വർഷം 1447, സഫർ 24, ശകവർഷം 1948, ശ്രാവണം 17, 2026 ഓഗസ്റ്റ് 9 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.